0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പവിഴമല്ലിപ്പൂത്തുലഞ്ഞ നീലവാനം

സഹോദരിമാർ തമ്മിൽ വഴക്കുണ്ടായി. കോപം മൂത്തപ്പോൾ മൂത്തയാൾ പറഞ്ഞു, നിന്റെ മുഖത്ത് ഞാനിനി നോക്കില്ല, മിണ്ടുകയുമില്ല. രണ്ടുപേരും ദേഷ്യത്തോടെ അവരവരുടെ മുറികളിൽ പോയി കഥയടച്ചു. അല്പം കഴിഞ്ഞപ്പോൾ വാതിലിൽ മുട്ടുന്നത് കേട്ട് അനുജത്തി വാതിൽ തുറന്നു. മുന്നിൽ നിൽക്കുന്ന ജ്യേഷ്ഠത്തെയോട് അവർ ചോദിച്ചു, നീ എന്നോട് ഇനി മിണ്ടില്ലെന്ന് പറഞ്ഞ് പോയതല്ലേ, പിന്നെ എന്തിനാണ് വന്നത്? ജ്യേഷ്ഠത്തി പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാണ്, പക്ഷേ കുറച്ചു കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞ കാര്യം ഓർമ്മ വന്നു. ആരോടെങ്കിലും വഴക്കുണ്ടായാൽ അവരോടൊപ്പം ചെലവഴിച്ച നല്ല നിമിഷങ്ങൾ ഓർക്കണം. നീ ചായ കുടിക്കൂ, ഒരു കാരണവുമില്ലാതെ അകലുന്നവരുണ്ട്. പല കാരണങ്ങളും ഉണ്ടായിട്ടും അകലാൻ ആകാത്തവരുമുണ്ട്. തെന്നി മാറുമ്പോഴാണ് അകലും എത്ര വേദനാജനകമാണെന്ന് തിരിച്ചറിവുണ്ടാകുന്നത്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ജൂൺ 24, കൊല്ലവർഷം 1201, മിഥുനം 10, ബുധനാഴ്ച.

0: மார்னிங் பூஜோ.
1: ஹாய் ஹலோ நமஸ்காரம், வெரி குட் குட் மார்னிங் அண்ட் வெல்கம் டு மார்னிங் மோஜோ ஆன் ஆஸ்ப்ரேயா எஃப்எம் 90. நாடினொப்பம் நாட்டார்க்கொப்பம் மார்னிங் மோஜோயுமாயிட்டதாய ഒരു മനോഹരമായ പ്രഭാതത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ആർ ജെ അനുഷയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി അങ്ങോട്ട് ഒരുപാട് ഒരുപാട് ഇൻഫോർമേറ്റീവായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ അപ്ഡേറ്റുകളും ഒക്കെ കേട്ടറിയാനുള്ള സമയമാണ് മോർണിംഗ് മോജോ എന്ന ഈ ഒരു പ്രോഗ്രാമിലൂടെ. ഇന്നത്തെ ഡേറ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ ജൂൺ മാസം സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മളിതായ 24-ാമത്തെ ദിവസത്തിലേക്ക് ഇങ്ങനെ കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. പതിയെ തുറന്ന് പ്രഭാതമൊക്കെ കണ്ട് ആസ്വദിച്ചു വരുന്നൊരു സമയമാണ്. ആ ഒരു സമയത്ത് കലണ്ടർ നോക്കുകയാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് റിയലൈസ് ചെയ്യുന്നൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മാസത്തിലെ തന്നെ ലാസ്റ്റ് വീക്കിൽ നമ്മളിങ്ങനെ എത്തി നിൽക്കുകയാണ്. ഇന്ന് 24-ാം തീയതിയാണ്. ഇനി ഒരു 6 ദിവസം കൂടി കഴിഞ്ഞാൽ പുതിയൊരു മാസം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് എന്നുള്ളൊരു റിയലൈസേഷൻ കൂടി കിട്ടുകയാണല്ലേ. അപ്പോൾ എന്തായാലും ദിവസങ്ങളൊക്കെ ഓടി ഓടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും എല്ലാ പ്രിയപ്പെട്ട ലിസണേഴ്സിനും ഒരു അടിപൊളി ഗുഡ് മോർണിംഗ് വിഷ് ചെയ്തുകൊണ്ട് തന്നെ നമ്മളിത് ഐശ്വര്യമായിട്ട് നമ്മുടെ മോർണിംഗ് വോജ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രേ ഫ്രം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഒപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: നാടിനൊപ്പം, നാട്ടാർക്കൊപ്പം.
5: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ എഫ് എം 90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.
6: ഫിഫ വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം July 10 വരെ മാത്രം.
5: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: മോർണിംഗ് ഫോജോ.
2: പിഴകൾ ഇരട്ടിയാക്കിയിരിക്കുകയാണ് നമ്മുടെ ഇന്ത്യൻ റെയിൽവേ കേട്ടോ. ശ്രദ്ധിച്ചില്ല എങ്കിൽ ഇനി മുതൽ അങ്ങോട്ട് പോക്കറ്റ് കീറുന്നതായിരിക്കും. അപ്പോൾ 2026 ജൂലൈ 1 മുതൽ പുതിയ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരികയാണ്. ആ നിയമങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് കേൾക്കാം. അതായത് യാത്രക്കാർ ശ്രദ്ധിക്കേണ്ട പ്രധാന മാറ്റങ്ങൾ. ഒന്ന്, ട്രെയിനിലോ അല്ലെങ്കിൽ റെയിൽവേ പരിസരങ്ങളിലോ പുക വലിക്കുകയാണ് എങ്കിൽ മുൻപുണ്ടായിരുന്ന പിഴത്തുക എന്ന് പറയുന്നത് 100 രൂപയായിരുന്നു. ഇനി മുതൽ അങ്ങോട്ട് 2000 രൂപ കൊടുക്കേണ്ടി വരും. അപ്പോൾ പുക വലിക്കുന്ന ആൾക്കാരൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. ശ്രദ്ധിച്ചില്ല എങ്കിൽ 2000 രൂപ പോക്കറ്റിൽ നിന്ന് പോകുന്നതായിരിക്കും. അത് മാത്രമല്ല, ടിക്കറ്റ് ഇല്ല എങ്കിലും പോക്കറ്റ് കീറുന്നതായിരിക്കും കേട്ടോ. മുൻപൊക്കെ 250 രൂപയായിരുന്നു ടിക്കറ്റ് എടുത്തില്ലായിരുന്നുവെങ്കിൽ നമ്മൾ പിഴയായിട്ട് കൊടുക്കേണ്ടിയിരുന്നത്. എന്നാൽ ഇനി മുതൽ 500 രൂപ പ്ലസ് യാത്രാക്കൂലി. അതായത് ടിക്കറ്റ് ഇല്ലാതെ പിടിക്കപ്പെടുകയാണെങ്കിൽ ട്രെയിൻ പുറപ്പെട്ട സ്റ്റേഷൻ മുതലുള്ള ഫുൾ ചാർജ് ഈടാക്കും. അതിൻ്റെ ഒപ്പം തന്നെ 500 രൂപയും നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. ഇനി പുരുഷന്മാർ ലേഡീസ് കോച്ചിൽ കയറുകയാണെങ്കിൽ 2500 രൂപയാണ് പിഴ ഈടാക്കുന്നത് കേട്ടോ. മാത്രമല്ല, ഒപ്പം തന്നെ ട്രെയിനിൽ നിന്ന് ഇറക്കി വിടുന്നതും കൂടിയായിരിക്കും. അതുകൂടാതെ ട്രെയിനിലോ സ്റ്റേഷനിലോ അനാവശ്യമായിട്ട് ബഹളം വയ്ക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ, അങ്ങനത്തെ ക്യാരക്ടറുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരും ഒന്ന് ശ്രദ്ധിച്ചോ. 1000 രൂപയായിരിക്കും ഇനി അങ്ങോട്ട് പിഴ വീഴാൻ പോകുന്നത്. പിന്നെ ഈ വിൽപ്പനയും ട്രാക്കിൽ ഇറങ്ങലും ഇനി നടക്കുന്ന പരിപാടിയല്ല കേട്ടോ. അനധികൃതമായിട്ട് ട്രാക്കിലോ പ്ലാറ്റ്ഫോമിലോ ഒക്കെ പ്രവേശിക്കുകയാണെങ്കിലും 500 രൂപയായിരിക്കും പിഴ വീഴുക. അപ്പോൾ അത്തരത്തിൽ പോകുന്ന ആൾക്കാരൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. പിന്നെ അനധികൃതമായിട്ട് കച്ചവടങ്ങൾക്കോ അല്ലെങ്കിൽ ഭിക്ഷാടനത്തിനോ നടക്കുന്ന ആളുകളാണെങ്കിലും 2000 രൂപയായിരിക്കും പിഴ ഈടാക്കുന്നത്. ആ കാര്യം ഒന്നുകൂടി നമ്മൾ ആവർത്തിക്കുകയാണെങ്കിൽ 1 വർഷത്തെ തടവ് വരെ കിട്ടാനുള്ള ഒരു ശിക്ഷയായിട്ട് മാറുന്നതായിരിക്കും. ഇനി മദ്യലഹരിയിൽ പെരുമാറുക അല്ലെങ്കിൽ അസഭ്യം പറയുക, തൊട്ടടുത്തുള്ള യാത്രക്കാരെയൊക്കെ ബുദ്ധിമുട്ടിക്കുക, അത്തരത്തിലുള്ള പെരുമാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്ന രീതിയിൽ ബിഹേവ് ചെയ്യുകയാണെങ്കിൽ 1000 രൂപ പിഴ കൊടുക്കേണ്ടത് വരും കേട്ടോ. നേരത്തെ 500 രൂപയായിരുന്നു, ഇപ്പോൾ 1000 രൂപയാക്കിയിട്ടുണ്ട്. അത് മാത്രമല്ല, ആവശ്യമായി കഴിഞ്ഞാൽ നിയമ നടപടികളും സ്വീകരിക്കുന്നതായിരിക്കും എന്നുള്ളൊരു കാര്യം കൂടി എടുത്തു പറയുകയാണ്. ഇനി റെയിൽവേ ട്രാക്കുകളിലും മറ്റും നിയന്ത്രിത മേഖലകളിലും അതിക്രമിച്ച് പ്രവേശിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരും ഒന്ന് ശ്രദ്ധിച്ചോ. 5000 രൂപ വരെ പിഴ ഈടാക്കുന്നതായിരിക്കും. മാത്രമല്ല, ഗുരുതര കേസുകളിൽ തടവ് ലഭിക്കുന്നതിനും അത് കാരണമായേക്കും. പിന്നെ അപകടകരമോ അല്ലെങ്കിൽ നിരോധിതമോ ആയിട്ടുള്ള വസ്തുക്കളെ ട്രെയിനിൽ കൊണ്ടുപോകുകയാണെങ്കിൽ കുറഞ്ഞത് 10,000 രൂപ പിഴയും ഒപ്പം തന്നെ നിയമ നടപടികളും ഉണ്ടായിരിക്കുന്നതായിരിക്കും എന്നുള്ളൊരു കാര്യം കൂടി എടുത്തു പറയുകയാണ്. അപ്പോൾ ഇത്രയും മാറ്റങ്ങളാണ് ജൂലൈ 1 മുതൽ നമ്മുടെ റെയിൽവേയിൽ വരാൻ പോകുന്നത്. അപ്പോൾ സുരക്ഷിതവും അതുപോലെ തന്നെ സൗകര്യപ്രദവുമായിട്ടുള്ളൊരു യാത്രയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ റെയിൽവേ നിയമങ്ങളൊക്കെ പാലിക്കുകയും അധികൃതരുമായിട്ട് സഹകരിക്കുകയും ചെയ്യുക എന്നുള്ളൊരു കാര്യം എടുത്തു പറയുകയാണ് കേട്ടോ. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 7 മണി കഴിഞ്ഞ് 17 മിനിറ്റിലിങ്ങനെ എത്തി നിൽക്കുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് മോജോയാണ് വിത്ത് മീ ആർ ജെ അനുഷ.

0: ആശ്രയ എഫ്എം 90 ഇനി ആകാശവാണി വാർത്തകൾ.
1: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. ഭീകരവാദം, സൈബർ ഭീഷണി എന്നീ വെല്ലുവിളികളെ നേരിടുന്നതിന് ശക്തമായ സഹകരണം ആവശ്യമാണെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളും ബ്രിക്സ് കൂട്ടായ്മയും. സുരക്ഷാ സഹകരണം വർദ്ധിപ്പിക്കുന്നതിൽ ബ്രിക്സ് നിർണായക പങ്ക് വഹിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എഥനോൾ മിശ്രിത പെട്രോളുമായി ബന്ധപ്പെട്ട് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോകൾ അടിസ്ഥാനരഹിതമെന്ന് കേന്ദ്ര സർക്കാർ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ആയിരാമത് വാണിജ്യ കപ്പലിനെ ഇന്ന് സ്വാഗതം ചെയ്യും. MSC ലൂസിയാന വൈകിട്ടോടെ എത്തും. സംസ്ഥാനത്ത് 15 പേർക്കുകൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. നിപ സമ്പർക്ക പട്ടികയിൽ നിന്ന് 11 പേരെ ഒഴിവാക്കി. ലോകകപ്പ് ഫുട്ബോളിൽ പോർച്ചുഗലിന്റെ വൻ തിരിച്ചുവരവ്. ഇംഗ്ലണ്ടിനെ സമനിലയിൽ തളച്ച് ഖാന. വാർത്തകൾ വിശദമായി. ഭീകരവാദം, സൈബർ ഭീഷണി തുടങ്ങിയ ആഗോള സുരക്ഷാ വെല്ലുവിളികളെ നേരിടുന്നതിന് ശക്തമായ സഹകരണം ആവശ്യമാണെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളും ബ്രിക്സ് കൂട്ടായ്മയും. ന്യൂഡൽഹിയിൽ നടന്ന 16th ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ ഉന്നതതല യോഗത്തിലാണ് പ്രഖ്യാപനം. വിശദാംശങ്ങളിലേക്ക്.
2: അതിർത്തി കടന്നുള്ള സുരക്ഷാ വെല്ലുവിളികൾ വർദ്ധിച്ചു വരുന്നതാണ് ബ്രിക്സ് ഉന്നതതല യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്തതെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഊർജ്ജ, ഭക്ഷ്യസുരക്ഷ, ഭീകരപ്രവർത്തനങ്ങൾക്ക് സാങ്കേതികവിദ്യകൾ ദുരുപയോഗം ചെയ്യുക തുടങ്ങിയ വിഷയങ്ങളിൽ പ്രതിനിധികൾ അഭിപ്രായങ്ങൾ പങ്കുവച്ചു. ബ്രിക്സ് സഹകരണം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന്, അംഗരാജ്യങ്ങളുടെ കാര്യക്ഷമത ശക്തിപ്പെടുത്തുന്നതിനും, സൈബർ അപകട സാധ്യതകളെ കൂട്ടായി നേരിടുന്നതിനും ബ്രിക്സ് നിയമനിർവ്വഹണ ഏജൻസികൾക്കിടയിൽ ഏകോപനം നടത്തുന്നതിന് നേതാക്കൾ പിന്തുണ പ്രഖ്യാപിച്ചു. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷസ്ഥാനം ത്തിന് പൂർണ്ണ പിന്തുണ അറിയിച്ച രാഷ്ട്ര നേതാക്കൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: സുരക്ഷാ സഹകരണം വർദ്ധിപ്പിക്കുന്നതിലും വെല്ലുവിളികൾ നേരിടുന്നതിലും ബ്രിക്സ് കൂട്ടായ്മ നിർണായക പങ്ക് വഹിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ സുരക്ഷാ ഉപദേഷ്ടാക്കൾ, മുതിർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങിയവരുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം. ഭീകരതയെ ചെറുക്കാനും സൈബർ സുരക്ഷയ്ക്ക് നേരെയുള്ള വെല്ലുവിളികൾ നേരിടുന്നതിലും ബ്രിക്സ് അംഗരാജ്യങ്ങളുടെ പങ്കാളിത്തം ഏറെ വലുതാണെന്നും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷസ്ഥാനം സഹകരണം മുന്നോട്ട് കൊണ്ടുപോകാനും ഗ്ലോബൽ സൌത്തിന്റെ മുൻഗണനകൾക്ക് പിന്തുണ നൽകാനും ലക്ഷ്യമിടുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. പാക് അധീന കശ്മീരിലെ അശാന്തിക്ക് കാരണം ഇന്ത്യയാണെന്ന പാകിസ്ഥാൻ പ്രതിരോധമന്ത്രി ഖ്വാജ മുഹമ്മദ് ആസിഫിന്റെ ആരോപണം തള്ളി ഇന്ത്യ. സ്വന്തം പരാജയങ്ങൾ മറച്ചുവെക്കാനും മനുഷ്യാവകാശ ലംഘനങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുമുള്ള പാകിസ്ഥാന്റെ ശ്രമമാണിതെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. പാകിസ്ഥാന്റെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളെ തള്ളിക്കളയുന്നതായി അദ്ദേഹം പറഞ്ഞു. എഥനോൾ മിശ്രിത പെട്രോളുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോകൾ അടിസ്ഥാനരഹിതമാണെന്ന് കേന്ദ്ര സർക്കാർ. എഥനോൾ മിശ്രിത ഇന്ധനത്തെക്കുറിച്ച് അനാവശ്യമായ ആശങ്ക സൃഷ്ടിക്കുന്നതിനുള്ള ശ്രമത്തിന്റെ ഭാഗമായി പഴയ ചിത്രങ്ങളും വീഡിയോകളും വീണ്ടും പ്രചരിപ്പിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു. എഥനോൾ മിശ്രിത പെട്രോൾ സംരംഭം ശാസ്ത്രീയമായി സാക്ഷ്യപ്പെടുത്തിയതാണെന്നും സർക്കാർ ഇത് തുടർച്ചയായി നിരീക്ഷിച്ചു വരികയാണെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം വ്യക്തമാക്കി. താങ്ങുവിലയുടെ ആനുകൂല്യം കർഷകരിൽ നേരിട്ടെത്തുന്നതിന് ഇടനിലക്കാരെ ഒഴിവാക്കണമെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിൽ നാഫെഡിന്റെ ലേല പോർട്ടൽ NAFED.IN ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
3: ഈ നാഫെഡ് ജോ 2014 ബന്ദ് ഹോനേ കി കഗാർ പർ ആ ഗയാ ഥാ ആജ് നാഫെഡ് ഈ സാരി പെഹൽ കർകർ 500 കറോഡ് കേ മുനാഫെ കേ സാത്ത് 30,000 കറോഡ് കേ ടർണോവർ കേ സാത്ത് ദേശ് കേ 74 ലാഖ് കിസാനോ കി സേവാ കർ രഹാ.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. ഖത്തറിലെ വ്യവസായ മേഖലയിലുണ്ടായ അപകടത്തിൽ ഇന്ത്യക്കാർ മരിച്ചതിൽ ഖത്തർ അമീർ ദുഃഖം രേഖപ്പെടുത്തി. പരിക്കേറ്റവർക്ക് നൽകുന്ന വൈദ്യസഹായത്തിന് ശ്രീ നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെ തുടർന്ന് ഹോർമൂസ് കടലിടുക്കിൽ തുടങ്ങിയ 11,000-ലധികം കപ്പൽ ജീവനക്കാരെ സുരക്ഷിതമായി ഒഴിപ്പിക്കാൻ അന്താരാഷ്ട്ര മാരിടൈം ഓർഗനൈസേഷൻ പദ്ധതി പ്രഖ്യാപിച്ചു. അമേരിക്കയും ഇറാനും തമ്മിൽ ഒപ്പുവച്ച ധാരണാപത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. അതിനിടെ ഹോർമൂസിലൂടെയുള്ള വാണിജ്യ കപ്പലുകളുടെ ഗതാഗതം പൂർണ്ണമായും പുനഃസ്ഥാപിച്ചതായി യുഎനിലെ ഇറാന്റെ സ്ഥിരം പ്രതിനിധി അറിയിച്ചു. നിലവിലെ സാഹചര്യങ്ങൾ അടുത്ത 60 ദിവസത്തിനുശേഷം പുനഃപരിശോധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പശ്ചിമേഷ്യയിൽ ശാശ്വത സമാധാനം ഉറപ്പാക്കാൻ ഇറാൻ അനുകൂല സായുധ ഗ്രൂപ്പുകളുടെ ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്ന് അമേരിക്ക. ലെബനനിലെ വെടിനിർത്തൽ ചർച്ചകളും ഇറാനുമായുള്ള മറ്റു ചർച്ചകളും വ്യത്യസ്തമാണെന്ന് പേർഷ്യൻ ഗൾഫ് സന്ദർശനത്തിന്റെ ഭാഗമായി അബുദാബിയിലെത്തിയ യു എസ് വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ലെബനീസ് പ്രസിഡന്റ് ജോസഫ് ഔനുമായി ചർച്ച നടത്തിയതായും യു എസ് ഉദ്യോഗസ്ഥർ നിലവിൽ ലെബനനിൽ സമാധാന ശ്രമങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം 1000-ാമത് വാണിജ്യ കപ്പലിനെ ഇന്ന് സ്വാഗതം ചെയ്യും. മദർഷിപ്പ് MSC ലൂസിയാന ഇന്ന് വൈകിട്ടോടെ തുറമുഖത്ത് എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അധികൃതർ അറിയിച്ചു. 2 വർഷത്തിനുള്ളിൽ 1000 കപ്പലുകൾ കൈകാര്യം ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന തുറമുഖങ്ങളിലൊന്നായി വിഴിഞ്ഞം ഇതിലൂടെ മാറും. തുറമുഖത്തിൽ ആദ്യ വാണിജ്യ കപ്പലായ സാൻ ഫെർണാൻഡോ 2024 ജൂലൈ 11 എത്തിയത്. സംസ്ഥാനത്ത് 15 ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. 5 ജില്ലകളിലാണ് രോഗബാധ. ഈ മാസം 165 പേർക്ക് രോഗബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേസമയം നിപ്പ ബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ 21 ദിവസത്തെ നിരീക്ഷണം പൂർത്തിയാക്കിയ 11 പേരെ നിരീക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കി. നിരീക്ഷണവേളയിൽ രോഗലക്ഷണങ്ങൾ ഉണ്ടാകാത്തതിനെ തുടർന്നാണിത്. ലോകകപ്പ് ഫുട്ബോളിൽ ഉജ്ജ്വല പ്രകടനത്തിലൂടെ പോർച്ചുഗലിന്റെ വൻ തിരിച്ചുവരവ്. നായകൻ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഇരട്ട ഗോളുമായി മുന്നിൽ നിന്ന് നയിച്ചപ്പോൾ ഉസ്ബെക്കിസ്ഥാനെതിരെ പോർച്ചുഗൽ നേടിയത് എതിരില്ലാത്ത 5 ഗോളുകൾ. 6 ലോകകപ്പുകളിൽ ഗോൾ നേടുന്ന ആദ്യ താരമെന്ന അത്യപൂർവ ചരിത്രമെഴുതിയ റൊണാൾഡോ ലോകകപ്പിൽ സ്കോർ ചെയ്യുന്ന പ്രായം കൂടിയ 2-ാമത്തെ താരമെന്ന റെക്കോർഡും 41-ാം വയസ്സിൽ സ്വന്തമാക്കി. ഒരു റിപ്പോർട്ട്.
2: കോംഗോയ്ക്കെതിരെ സമനില വഴങ്ങിയ പോർച്ചുഗലിനെയും റൊണാൾഡോയെയും ആയിരുന്നില്ല ഇന്നലെ ഹൂസ്റ്റണിൽ ഉസ്ബെക്കിസ്ഥാനെതിരെ കണ്ടത്. ഫുട്ബോൾ ലോകത്തെ ത്രസിപ്പിച്ച പോരാട്ടത്തിലൂടെ പോർച്ചുഗൽ ശക്തമായ തിരിച്ചുവരവ് പ്രഖ്യാപിച്ചു. ആദ്യ മത്സരത്തിലെ പ്രകടനത്തിന്റെ പേരിൽ ഉയർന്ന എല്ലാ വിമർശനങ്ങൾക്കും CR7 സംഘവും മൈതാനത്ത് മറുപടി നൽകി. റൊണാൾഡോ എന്ന ഇതിഹാസത്തിന്റെ അനുഭവ സമ്പത്തും യുവതാരങ്ങളുടെ അസാമാന്യ വീര്യവും ഒത്തുചേർന്നപ്പോൾ പറങ്കിപ്പട അജയ്യ ശക്തിയായി മാറുന്ന കാഴ്ചയ്ക്കാണ് ലോകം സാക്ഷിയായത്. തുടക്കം മുതൽ ആക്രമിച്ചു കളിച്ച പോർച്ചുഗൽ എതിരാളികളെ അക്ഷരാർത്ഥത്തിൽ നിഷ്പ്രഭരാക്കി. മധ്യനിരയിൽ കളി നിയന്ത്രിച്ച ബ്രൂണോ ഫെർണാണ്ടസിന്റെ കൃത്യതയാർന്ന പാസുകൾ ബോക്സിലേക്ക് എത്തിയപ്പോൾ ക്രിസ്റ്റ്യാനോ എതിർ ഗോൾ മുഖത്ത് തീകോരിയിട്ടു. പതറാതെ കാവൽ നിന്ന റൂബൻ ഡയസിന്റെ പ്രതിരോധ നിര ഉസ്ബെക്കിസ്ഥാൻ ഇടയ്ക്കിടെ നടത്തിയ കൌണ്ടർ അറ്റാക്കുകളെ നിഷ്പ്രഭമാക്കി. 2-ാം പകുതിയിൽ കൂട്ടപ്പൊരിച്ചിലിൽ പിറന്ന സെൽഫ് ഗോളും അവസാന നിമിഷം റാഫി ലിയാവോയും ലീഡുയർത്തി. ഈ വിജയത്തോടെ പോർച്ചുഗൽ നോക്കൌട്ട് റൌണ്ടിലേക്കുള്ള സാധ്യത സജീവമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ലോകകപ്പ് ഗ്രൂപ്പ് എല്ലിലെ മുൻനിരക്കാരായ ഇംഗ്ലണ്ടിനെ ആഫ്രിക്കൻ ശക്തിയായ ഖാന ഗോൾരഹിത സമനിലയിൽ തളച്ചു. പാനമയെ എതിരില്ലാത്ത ഒറ്റ ഗോളിന് ക്രൊയേഷ്യ പരാജയപ്പെടുത്തി. ഗ്രൂപ്പ് കെയിൽ ഇപ്പോൾ കൊളംബിയ കോംഗോയെ നേരിടുകയാണ്. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിലെ യുവജനകാര്യ വകുപ്പിന്റെ വന്ദേ മാതരം ക്യാമ്പുകൾക്ക് ഇന്ന് തുടക്കമാകും. മൈ ഭാരത് പ്ലാറ്റ്ഫോം വഴി രാജ്യമെമ്പാടും സംഘടിപ്പിക്കുന്ന ക്യാമ്പുകൾ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ജന്മവാർഷികത്തോടനുബന്ധിച്ചാണ് സംഘടിപ്പിക്കുന്നത്. ഈ മാസം 30 വരെ കൊൽക്കത്തയിലാണ് ആദ്യ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. ദേശീയോദ്ഗ്രഥനം, ഭരണഘടനാ മൂല്യങ്ങൾ, യുവനേതൃത്വം എന്നിവ ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം. കരുത്തുറ്റ സമ്പദ് വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിനും സുസ്ഥിര വികസനം ത്വരിതപ്പെടുത്തുന്നതിനും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനം ഉറപ്പാക്കുന്നതിനും കൂടുതൽ ശക്തമായ ബഹുമുഖ സഹകരണം ആവശ്യമാണെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ന്യൂഡൽഹിയിൽ ആഗോള വളർച്ചാ ഉച്ചകോടിയെ വെർച്വലായി അഭിസംബോധന ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. പരസ്പര ബന്ധിതമായ ലോകത്ത് അഭിവൃദ്ധിയും വെല്ലുവിളികളും പങ്കിടുമ്പോൾ സംഘർഷങ്ങളുടെയും അനിശ്ചിതത്വത്തിന്റെയും അനന്തരഫലങ്ങൾ വികസ്വര രാജ്യങ്ങളിലും ഉണ്ടാകുന്നതായി മന്ത്രി പറഞ്ഞു. തമിഴ്നാട്ടിൽ സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് 1 ഗ്രാം സ്വർണമോതിരം സമ്മാനമായി നൽകുമെന്ന് സംസ്ഥാന സർക്കാർ. മുഖ്യമന്ത്രി വിജയുടെ വെട്രി തമിഴകം പാർട്ടി പദ്ധതി പ്രകാരമാണ് തമിഴ്നാട്ടിൽ സ്ഥിരതാമസമുള്ള കുടുംബങ്ങളിലെ നവജാത ശിശുക്കൾക്ക് സ്വർണമോതിരം സമ്മാനമായി നൽകുന്നത്. ഭീകരവാദം, സൈബർ ഭീഷണി എന്നീ വെല്ലുവിളികളെ നേരിടുന്നതിന് ശക്തമായ സഹകരണം ആവശ്യമാണെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളും ബ്രിക്സ് കൂട്ടായ്മയും. സുരക്ഷാ സഹകരണം വർദ്ധിപ്പിക്കുന്നതിൽ ബ്രിക്സ് കൂട്ടായ്മ നിർണായക പങ്ക് വഹിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എഥനോൾ മിശ്രിത പെട്രോളുമായി ബന്ധപ്പെട്ട് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോകൾ അടിസ്ഥാനരഹിതമെന്ന് കേന്ദ്ര സർക്കാർ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം 1000-ാമത് വാണിജ്യ കപ്പലിനെ ഇന്ന് സ്വാഗതം ചെയ്യും. MSC ലൂസിയാന വൈകിട്ടോടെ എത്തും. സംസ്ഥാനത്ത് 15 പേർക്കു കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. നിപ്പ സമ്പർക്ക പട്ടികയിൽ നിന്ന് 11 പേരെ ഒഴിവാക്കി. ലോകകപ്പ് ഫുട്ബോളിൽ പോർച്ചുഗലിന്റെ വൻ തിരിച്ചുവരവ്. ഇംഗ്ലണ്ടിനെ സമനിലയിൽ തളച്ച് ഖാന.
5: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർ.

0: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ, സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
0: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം മോർണിംഗ് പൂജോ.
1: മഴക്കാലം സ്റ്റാർട്ട് ചെയ്തത് കൂടിയിട്ട് നമ്മുടെ പലവിധ രോഗങ്ങളുടെയും ഒരു ആരംഭമായി മാറിയിരിക്കുകയാണ് ഈ ഒരു മാസം എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ പലവിധ പനികളാൽ വിറച്ചു നിൽക്കുകയാണ് നമ്മുടെ കേരളം എന്ന് വേണമെങ്കിൽ പറയാല്ലേ. അപ്പോൾ എങ്ങനെ ഈ പലവിധ രോഗങ്ങൾ, അതായത് പല പനികൾ തിരിച്ചറിയാം, ലക്ഷണങ്ങളിലൂടെ തിരിച്ചറിയാം എന്നാണ് അടുത്തായിട്ട് പറഞ്ഞുതരാൻ പോകുന്നത്. ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഷിഗല്ലയാണ് എങ്കിൽ രക്തം കലർന്ന വയറിളക്കമായിരിക്കും ആദ്യം തന്നെ അനുഭവപ്പെടുക. അത് മാത്രമല്ല കടുത്ത വയറുവേദനയും പനിയും ഛർദിയും വിറയലും ഒക്കെ ഇതോടൊപ്പം തന്നെ ഉണ്ടാകും. ഇനി ടൈഫോയിഡ് ആണെങ്കിൽ തുടർച്ചയായിട്ടുള്ള ഉയർന്ന പനിയായിരിക്കും ലക്ഷണമായിട്ട് കാണുക. അതുകൂടാതെ തന്നെ വയറുവേദനയും മലബന്ധവും ശരീരത്തിലെ ചുവന്ന പൊട്ടുകളും രൂപപ്പെടാം. ഇനി മലേറിയ ആണെങ്കിൽ വിറയലോട് കൂടിയിട്ടുള്ള ശക്തമായ പനിയായിരിക്കും അനുഭവപ്പെടുക. പിന്നെ ക്രമം തെറ്റിയുള്ള പനി വന്നു പോകൽ, കടുത്ത തലവേദനയും നല്ല രീതിയിൽ വിയർപ്പുണ്ടാവുകയും ചെയ്യും. ഇനി ഡെങ്കിപ്പനി ആണെങ്കിൽ കടുത്ത പനിയും പിന്നെ കൺകുഴി വേദനയും ഒക്കെ ഉണ്ടാകും. ഒപ്പം തന്നെ കടുപ്പമേറിയിട്ടുള്ള അസ്ഥിവേദന, ചർമ്മത്തിൽ ചുവന്ന പാടുകൾ, പിന്നെ കടുത്ത പനി വിട്ടുമാറുന്നില്ല എങ്കിൽ ശ്വാസം മുട്ടൽ, ഒപ്പം തന്നെ കടുത്ത ക്ഷീണം, രക്തസ്രാവം, അതുകൂടാതെ അപസ്മാരം വരെ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മുടെ കേരളത്തിൽ ഈ ഒരു സീസണിൽ കണ്ടുവരുന്ന പനികളും അതിൻ്റേതായിട്ടുള്ള ലക്ഷണങ്ങളും. അപ്പം ഇതൊക്കെ അവഗണിക്കാതിരിക്കുക, സ്വയം ചികിത്സ കൊണ്ടുപോകാതിരിക്കുക എന്നും കൂടി എടുത്തു പറയുകയാണ്. കാരണം ചെറിയൊരു പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ സ്വയം ചികിത്സ അത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ച് പറയുകയാണെങ്കിൽ പലവിധ പനികളും അതുപോലെ തന്നെ മരണത്തിലേക്ക് വരെ നയിക്കാനുള്ള

സിറ്റുവേഷനും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ സ്വയം ചികിത്സ അരുത്, ശരിയായ രോഗനിർണയമാണ് ഇവിടെ മുഖ്യമായിട്ട് വേണ്ടത് എന്നുള്ളൊരു കാര്യം എടുത്തു പറയുകയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 7 മണി കഴിഞ്ഞ് 47 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് മോജോയാണ് വിത്ത് മീ ആർ ജെ അനുഷ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
2: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: മോർണിംഗ് മോജോ
1: കേട്ടോണ്ടിരിക്കുന്നത് മോർണിംഗ് മോജോയാണ് വിത്ത് മീ ആർ ജെ അനുഷ. കോഴ്സുകളുമായിട്ട് ബന്ധപ്പെട്ട് എഡ്യൂക്കേഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റുകളുടെ സമയമാണ് കേട്ടോ ഇനി അങ്ങോട്ട്. നമ്മുടെ കരുനാഗപ്പള്ളി മോഡൽ പോളിടെക്നിക് കോളേജിൽ ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ എന്നീ ഡിപ്ലോമ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് രണ്ടാം വർഷത്തിലേക്കുള്ള നേരിട്ടുള്ള പ്രവേശനത്തിന് ഒഴിവുള്ള സീറ്റുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ ഇന്ന് 10 മണി മുതൽ നടക്കും എന്നുള്ളൊരു കാര്യം എടുത്തു പറയുകയാണ് കേട്ടോ. അപ്പോൾ പ്ലസ് ടു സയൻസ്, കമ്പ്യൂട്ടർ, VHSC, 2 വർഷ ITI എന്നിവ കഴിഞ്ഞവർക്ക് അഡ്മിഷനായിട്ട് നേരിട്ട് കോളേജിലെത്താനായിട്ട് സാധിക്കുന്നതാണ് എന്നുള്ളൊരു കാര്യം അറിയിക്കുകയാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാനായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ളൊരു നമ്പർ പറയാം, നോട്ട് ചെയ്തോളൂ. 8547005083 എന്നതാണ് നമ്പർ. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8547005083 എന്നതാണ് നമ്പർ. അപ്പോൾ ഇനിയും അപ്ഡേറ്റുകൾ കേട്ടറിയാനുണ്ട്. സ്റ്റേ ട്യൂൺഡ് ടു ആസ്ട്രേ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ശ്രീ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പെരെ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
3: കെട്ടിട നിർമ്മാണം ഇനിയൊരു പ്രശ്നമേ അല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമെന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരക്കര. ഫോൺ 9446322151.
0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ F90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ലിസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മോർണിംഗ് മോജോ
2: കേട്ടോണ്ടിരിക്കുന്നത്, മോർണിംഗ് മോജോ ആണ്. വിത്ത് മീ ആർ ജെ അനുഷ. ബി എഡ് കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് ആണ് ഈ ഒരു സമയത്ത് വന്നിരിക്കുന്നത്. വിദ്യാധിരാജ മോഡൽ കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷനിലെ 2026-28 അധ്യയന വർഷത്തിലെ റെഗുലർ ബി എഡ് പ്രവേശനത്തിനുള്ള അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം എടുത്തു പറയുകയാണ്. അപ്പോൾ ഇംഗ്ലീഷ്, സോഷ്യൽ സയൻസ്, ഗണിതം, നാച്ചുറൽ സയൻസ്, ഫിസിക്കൽ സയൻസ്, കൊമേഴ്സ് വിഷയങ്ങളിലേക്ക് മാനേജ്മെൻറ് തലത്തിൽ ഒഴിവുണ്ട് എന്നുള്ളൊരു കാര്യം അറിയിക്കുകയാണ്. സർക്കാർ ഫീസ് മാത്രം നൽകിയാൽ മതിയാകും. മറ്റൊരു അപ്ഡേറ്റ് വന്നിട്ടുള്ളത്, ഓച്ചിറ പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന 44 SC DD ITIകളിലേക്ക് പ്രവേശനത്തിനുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് കേട്ടോ. 80% SC, 10% ST, 10% ജനറൽ വിഭാഗം വിദ്യാർത്ഥികൾക്കായിട്ട് സീറ്റുകൾ സംവരണം ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യവും അറിയിക്കുകയാണ്. അപ്പം www.scdditi.admissions.kerala.gov.in എന്ന വെബ്സൈറ്റ് മുഖേന ഈ വരുന്ന ജൂലൈ 10 ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് എന്നുള്ളൊരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. വെബ്സൈറ്റ് ഒരിക്കൽ കൂടി പറയാം, www.scdditi.admissions.kerala.gov.in എന്നതാണ് വെബ്സൈറ്റ്. അപേക്ഷാ ഫീസ് ഇവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു കാര്യം കൂടി അറിയിക്കുകയാണ്. എന്തായാലും നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8:16 ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. ഇനിയും അപ്ഡേറ്റുകൾ കേട്ടറിയാനായിട്ട് കീപ് ഓൺ ലിസണിങ് ടു ആസ് ഫ്രം 19 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: കുട്ടികൾക്കൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ഓടനാവട്ടം പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ ഇനി മുതൽ എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 6 മണി മുതൽ പ്രശസ്ത ഫിസിഷ്യനും ഡയബറ്റോളജിസ്റ്റുമായ ഡോക്ടർ രഞ്ജിത് നാഥിന്റെ സേവനം ലഭ്യമാണ്. കൂടാതെ എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതൽ ഡെർമറ്റോളജി ഒപിയിൽ ഡോക്ടർ നവദീപ് രവികുമാറിന്റെ സേവനം ലഭ്യമാണ്. ബുക്കിംഗിനായി വിളിക്കൂ 0474-296-2152. പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്, ഓടനാവട്ടം.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നാളെ ബർത്ത്ഡേ ആണ്, 12 മണിക്ക് വിളിക്കണം, മറക്കരുത്. ഞാൻ ഓർമ്മിപ്പിക്കണല്ലോ. സ്റ്റോറി ഇടണം, സ്റ്റാറ്റസ് ഇടണം, എന്നെ ടാഗ് ചെയ്യണം, എനിക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിന്റെ ബർത്ത്ഡേ ഞാൻ സ്റ്റാറ്റസ് ഇട്ടായിരുന്നു. ഓക്കെ, ഓർമ്മയുണ്ട്.
2: മാത്രമല്ല കേട്ടോ, സെലിബ്രേഷൻസ് ഏതായാലും വിഷ് ചെയ്യാം നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റിലൂടെ. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 9 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

0: மார்னிங் மோஜோ.
1: വെൽക്കം ബാക്ക് ടു മോർണിംഗ് മൗജോ വിത്ത് മീ ആർ ജെ അനുഷ. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞ് 31 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ് കേട്ടോ. മോർണിംഗ് മൗജോയിലെ വിഷിംഗ് സെഗ്മെന്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇനി അങ്ങോട്ട് 9 മണി വരെ പ്രിയപ്പെട്ടവർക്കായിട്ട് വിഷസുകളൊക്കെ കോൾ ചെയ്തും മെസ്സേജിലൂടെയും ഒക്കെ അറിയിക്കാനുള്ള സമയമാണ് ഈ ഒരു വിഷിംഗ് സെഗ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ലൈവിലേക്ക് വിളിക്കാൻ വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474-291-9090 എന്ന നമ്പറിലേക്കാണ് മെസ്സേജ് അയക്കേണ്ട നമ്പർ. 9526490 എന്ന നമ്പറിലേക്കാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന മെസ്സേജസ് ഓരോന്നായിട്ട് വായിക്കാം. ആദ്യ മെസ്സേജ് അയച്ചിരിക്കുന്നത് ഫർസാനയാണ്, കേട്ടോ. ഹായ് അനുഷ, ഗുഡ് മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ് ഡിയർ. ഇന്ന് എൻ്റെ കസിൻ ഷബാനയുടെ ബർത്ത്ഡേ ആണ്. അവൾക്കൊരു അടിപൊളി വിഷ് കൊടുക്കണേന്ന് പറഞ്ഞിട്ടാണ് ഫർസാന നമുക്ക് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്, കേട്ടോ. അപ്പോൾ എന്തായാലും ഫൽസാനയുടെ കസിനായിട്ടുള്ള ഷബാനയ്ക്ക് നമ്മുടെ ആശ്രയ FM 90 പേരിൽ ഒത്തിരി ഒത്തിരി സ്നേഹത്തോടു കൂടി ഒരു അടിപൊളി ഹാപ്പി ബർത്ത് ഡേ അറിയിക്കുകയാണ്. രണ്ടുപേർക്കും ഒരു മനോഹരമായ ദിവസമായി മാറട്ടെ ഇന്നത്തെ ദിവസം എന്ന വിഷയമാണ് കേട്ടോ. നെക്സ്റ്റ് മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് ലില്ലി ചേച്ചിയാണ്. ചില മനുഷ്യരുണ്ട് വാക്കുകൾ കൊണ്ടല്ല സാമീപ്യം കൊണ്ട് മുറിവുണക്കുന്നവർ. പുകയുന്ന നെഞ്ചിലെ കനലിനെ തണുപ്പിക്കാൻ അവരുടെ സാമീപ്യം മാത്രം മതി. ഒരു തൂമഞ്ഞു തുള്ളി പോലെ. ഹാവ് എ നൈസ് ഡേ എന്ന് പറഞ്ഞിട്ടാണ് ചേച്ചി ഈ ഒരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത്. ചില ആളുകൾ അങ്ങനെയാണല്ലേ, ചിലരുടെ സാമീപ്യം മാത്രം മതി നമ്മളൊന്ന് റിലാക്സ് ആകാനായിട്ട്. അപ്പം അങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ നമ്മൾ ഭാഗ്യവാന്മാരാണ്, അവരെന്നും ചേർത്ത് നിർത്തുക. നല്ലൊരു മെസ്സേജ് അയച്ച ലില്ലി ചേച്ചിക്കും ഫാമിലിയിലുള്ള എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അടുത്തൊരു മെസ്സേജ്, നിനക്ക് നഷ്ടപ്പെട്ടതൊന്നും നിനക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതല്ല. നിനക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതൊന്നും നഷ്ടപ്പെടുകയുമില്ല. ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞിട്ട് ഈ ഒരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് ചെറിയാൻ ചേട്ടനാണ് കേട്ടോ. അപ്പോൾ നമ്മളിൽ നിന്നും നഷ്ടപ്പെട്ടു പോകുന്നതൊക്കെയും നമുക്ക് നമ്മൾ അർഹിക്കുന്നതല്ല, നമ്മൾ ഡിസേർവ് ചെയ്യുന്നില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലോർത്താൽ മതിയല്ലേ. നമ്മൾ ഡിസേർവ് ചെയ്യുന്ന നല്ലൊരു കാര്യം ഉറപ്പായിട്ടും നമ്മളെ തേടി വരുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ നല്ല നല്ല കോട്ട്സുകളൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് മെസ്സേജായിട്ട് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526490 എന്ന നമ്പറിലേക്കാണ്. ലൈവിലേക്ക് വിളിക്കേണ്ട നമ്പർ 0474-291-9090 എന്ന നമ്പറിലേക്ക്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
5: ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
6: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ എഫ് എം 90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രഡിക്ഷൻ കോൺടെസ്റ്റ്.
7: വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. അവസരം ജൂലൈ 10 വരെ മാത്രം.
6: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ എഫ് എം 90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: മോർണിംഗ് മോജോ.
2: യെസ്, അങ്ങനെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് ആണ് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. വിത്ത് മീ ആർ ജെ അനുഷ. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞ് 45 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ വിശ്വസികളേക്ക് അറിയിക്കാനായിട്ട് ലൈവിലേക്ക് വിളിക്കേണ്ട നമ്പർ 0474-291-9090 എന്ന നമ്പറിലേക്കാണ്. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526-69090 എന്ന നമ്പറിലേക്ക്. വാട്സപ്പിൽ വന്നിരിക്കുന്ന മെസ്സേജസ് ഓരോന്നായിട്ട് വായിക്കാൻ അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കും. അയനിക്കോട് നിന്നും സുലൈഖിയാണ്. ജീവിതം വളരെ ചെറുതാണ്, അത് അർത്ഥപൂർണമായിട്ട് ജീവിക്കുക. മനസ്സിലെ നന്മയും സ്നേഹവും എല്ലാവർക്കും പകർന്നു നൽകുക. നാം പോരാടുന്നവരാണ്, പൊരുതാനുള്ള ഉൾക്കരുത്തുണ്ടാകട്ടെ. ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞിട്ടാണ് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു മെസ്സേജ് ഇതാ രാവിലെ തന്നെ ഈ അയച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ എന്നാലും ഇക്കും ഫാമിലിയിലുള്ള എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് വിഷയിക്കുകയാണ്. നെക്സ്റ്റ് മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് മനോജേട്ടനാണ്. നന്മ നിറഞ്ഞ, സ്നേഹം നിറഞ്ഞ, സന്തോഷം നിറഞ്ഞ, ഐശ്വര്യപൂർണമായ നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഹാപ്പി ബുധനാഴ്ച എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ മനോജേട്ടനും ഹാപ്പി ബുധനാഴ്ചയായി മാറട്ടെ എന്ന് വിഷയമാണ്. നെക്സ്റ്റ് മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് പി വി മുഹമ്മദിക്കയാണ്, ഫ്രം വടക്കേ വാവന്നൂർ. ഗുഡ് മോർണിംഗ് അശ്രയ എഫ് എം, വെറി ഗുഡ് മോർണിംഗ്. സമത്വ സുന്ദരം അതൊരു സ്വപ്നം ആവാത്തിടത്തോളം നമ്മുടെ നാട് അതിൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇന്ന് ജന്മദിനം, വിവാഹ വാർഷികം, മറ്റു വിശേഷങ്ങളുള്ള എല്ലാവർക്കും ആശംസകൾ നേരുന്നു, എല്ലാവർക്കും ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇക്ക ഈ ഒരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇക്കും ഫാമിലിയിലുള്ള എല്ലാവർക്കും നല്ലൊരു അടിപൊളി ദിവസം ആയിരിക്കട്ടെ എന്ന് വിഷയിക്കുകയാണ്. അടുത്തൊരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് തങ്കമണി ടീച്ചറാണ്. നമസ്കാരം ആശ്രയ ആൻഡ് അനൂഷ, ഏവർക്കും സുഖമല്ലേ? യെസ്, ഇവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, ടീച്ചറിനും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സ്നേഹം നിറഞ്ഞ മനസ്സിന് ഹൃദയപൂർവ്വം നേരുന്നു, ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് വന്നിരിക്കുന്നത്. അപ്പോൾ ടീച്ചറിനും ഫാമിലിയിലുള്ള എല്ലാവർക്കും നല്ലൊരു അടിപൊളി ദിവസമായി മാറട്ടെ ഇന്നത്തെ ദിവസം എന്ന് വിഷയിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും വിശ്വസികളറിയിക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526649090 എന്ന നമ്പറിലേക്കാണ്. ലൈവിലേക്ക് വിളിക്കേണ്ട നമ്പർ 0474-291-9090 എന്ന നമ്പറിലേക്ക്.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. പെരെ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

0: മോർണിംഗ് മോജു.
1: യെസ്, അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് മോജോ ആണ്. വിത്ത് മീ ആർ ജെ അനുഷ. വിഷിംഗ് സെഗ്മെന്റിലൂടെ നമ്മുടെ ലിസണേഴ്സിന്റെ മനോഹരമായ കോട്സുകളും വിഷസും ഒക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കുകയായിരുന്നല്ലോ. അപ്പൊ എന്തായാലും വിഷിംഗ് സെഗ്മെന്റ് അവസാനിക്കാനായിട്ട് പോവുകയാണ്. അതിന് മുൻപായിട്ട് നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന ബാക്കി മെസ്സേജ് കൂടി നോക്കാം. അടുത്തൊരു മെസ്സേജ് വന്നിരിക്കുന്നത്, തോൽവിയും ഒരു വിജയമാണ് എന്ന് മനസ്സിലാകുന്നത് നമ്മെ സ്നേഹിക്കുന്നവരുടെ മുൻപിൽ തോറ്റുകൊടുക്കുമ്പോഴാണ്. ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത് അഭിരാമയാണ് കേട്ടോ. വളരെ കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണല്ലേ. തോൽവിയും നമുക്ക് വിജയമായിട്ട് തോന്നും, അല്ലെങ്കിൽ തോറ്റൊരു ഫീലിങ്സ് വരാതെ, തോറ്റാലും തോറ്റൊരു ഫീലിങ്സ് വരാത്തത് നമ്മൾ സ്നേഹിക്കുന്നവരുടെ മുൻപിൽ നമ്മൾ തോറ്റു കൊടുക്കുമ്പോഴാണല്ലേ. അപ്പോൾ എന്തായാലും നല്ലൊരു മെസ്സേജ് അയച്ച അഭിരാമിക്കും ഒരു അടിപൊളി ദിവസമായിരിക്കട്ടെ എന്ന് വിശ്വസിക്കുകയാണ്. അടുത്തൊരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് തോമസ് ചേട്ടനാണ്. ഗുഡ് മോർണിംഗ്. ആരും കൂടെ ഇല്ല എങ്കിലും, നമ്മൾ ഒറ്റയ്ക്കാണ് എങ്കിലും, ദൈവത്തിൻ്റെ കരുതൽ നമുക്കുണ്ട്. പിന്നെ നാം എന്തിന് സങ്കടപ്പെടണം? ദൈവം മറക്കില്ല, കൈവിടില്ല, ഉപേക്ഷിക്കില്ല, കൂട്ടിനായി കൂടെയുണ്ട്. ഗോഡ് ബ്ലെസ് യു, ഹാവ് എ നൈസ് ഡേ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു മെസ്സേജ് നമുക്ക് അയച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നല്ലൊരു മെസ്സേജ് അയച്ച തോമസ് ചേട്ടനും ഒരു അടിപൊളി ദിവസം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അടുത്തൊരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് ആബേൽ ചേട്ടനാണ്. ഹാപ്പി ബർത്ത്ഡേ മധു ബാലകൃഷ്ണൻ. തൻ്റെ കാന്തിക ശബ്ദം കൊണ്ട് മലയാളികളുടെ കാതുകളിൽ പ്രണയത്തിൻ്റെയും ഭക്തിയുടെയും മെല്ലടി വസന്തം തീർത്ത പ്രിയ ഗായകൻ മധു ബാലകൃഷ്ണന് ഇന്ന് ജന്മദിന മധുരം. ഹാപ്പി ബർത്ത്ഡേ മധു സാർ. ഇനിയും മനോഹരമായ ഒരുപാട് ഗാനങ്ങളുമായിട്ട് ഞങ്ങളെ സന്തോഷിപ്പിക്കാൻ അങ്ങേക്ക് സാധിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു മെസ്സേജ് ആബേൽ ചേട്ടൻ അയച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു അണ്ടർ റേറ്റഡ് സിംഗറാണ് എന്ന് വേണമെങ്കിലും പറയാമല്ലേ. കാരണം ഒരുപാട് നാളുകളായിട്ട് ഈ ഒരു ഫീൽഡിലുണ്ട് എങ്കിലും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കഴിവുകൾ പുറത്തെടുക്കാൻ കഴിയുന്ന വിധത്തിലുള്ള പാട്ടുകൾ തരാനായിട്ട് സാധിച്ചിട്ടില്ല. എന്നാലും അദ്ദേഹം പാടി വെച്ചിട്ടുള്ള ചുരുക്കം ചില പാട്ടുകളാണ് എങ്കിലും നമുക്കൊക്കെ അത്രത്തോളം ഇഷ്ടമുള്ള പാട്ടുകളാണ്. അപ്പോൾ അത്രത്തോളം ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു സിംഗറാണ്. അപ്പോൾ നല്ല നല്ല പാട്ടുകൾ ഇനിയും മലയാള സിനിമയിലൂടെ അദ്ദേഹത്തിന് സമ്മാനിക്കാനായിട്ട് സാധിക്കട്ടെ അല്ലേ. അപ്പോൾ എന്തായാലും ഹാപ്പി ബർത്ത്ഡേ മധു ബാലകൃഷ്ണൻ. നമ്മുടെ ആശ്രയഫം നൈനിയുടെ പേരിലും ഒരു ബർത്ത്ഡേ വിഷ് അറിയിക്കുകയാണ്. അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ഗീതചേശിയാണ്. ഗുഡ് മോർണിംഗ് അനുഷക്കുട്ടി, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ശുഭദിനമെന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ഗീതചേശിക്കും നല്ലൊരു അടിപൊളി ദിവസമായി മാറട്ടെ ഇന്നത്തെ ദിവസമെന്ന് വിഷയിക്കുകയാണ്. ഈ ഒരു മെസ്സേജോട് കൂടി തന്നെ ഇന്നത്തെ വിഷിംഗ് സെഗ്മെൻറ്റ് ഇവിടെ വൈൻഡ് പോവുകയാണ്. വിഷിംഗ് സെഗ്മെൻറ്റ് മാത്രമേ വൈൻഡ് പോകുന്നുള്ളൂ. അപ്ഡേറ്റുകൾ ഇനിയും കേട്ടറിയാനുണ്ട്. കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഓടനാവട്ടം പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ ഇനി മുതൽ എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 6 മണി മുതൽ പ്രശസ്ത ഫിസിഷ്യനും ഡയബറ്റോളജിസ്റ്റുമായ ഡോക്ടർ രഞ്ജിത് നാഥിന്റെ സേവനം ലഭ്യമാണ്. കൂടാതെ എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതൽ ഡെർമറ്റോളജി ഒപ്പിയിൽ ഡോക്ടർ നവദീപ് രവികുമാറിന്റെ സേവനം ലഭ്യമാണ്. ബുക്കിംഗിനായി വിളിക്കൂ 0474-296-2150-2. പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്, ഓടനാവട്ടം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. April 1 മുതൽ June 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
0: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര. ആശ്രയ FM 90.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ F90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ലിസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പ് ആകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: മോർണിംഗ് മോജോ.
0: കേട്ടുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് മോജോ ആണ്. വിത്ത് മീ ആർ ജെ അനുഷ. ക്യാഷ് അവാർഡുമായിട്ട് ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് ആണ് ഈ ഒരു സമയത്ത് വന്നിരിക്കുന്നത് കേട്ടോ. നമ്മുടെ കൊല്ലം കേരള കശുവണ്ടി തൊഴിലാളി ആശ്വാസ ക്ഷേമനിധി അംഗങ്ങളുടെ മക്കളിൽ നിന്നും 2025-26 അധ്യയന വർഷത്തിലെ SSLC, CBSE 10-ാം ക്ലാസ്, അതുകൂടാതെ തന്നെ +2 പരീക്ഷകളിലെ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി വിജയിച്ചവരിൽ നിന്ന് ക്യാഷ് അവാർഡിനുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം അറിയിക്കുകയാണ് കേട്ടോ. അപ്പോൾ വെള്ള പേപ്പറിൽ എഴുതി തയ്യാറാക്കിയിട്ടുള്ള ക്ഷേമനിധി അംഗത്തിന്റെ അപേക്ഷ, ഒപ്പം തന്നെ മാർക്ക് ലിസ്റ്റിന്റെ സാക്ഷ്യപ്പെടുത്തുന്ന കോപ്പി, പിന്നെ ക്ഷേമനിധി കാർഡിന്റെയും അതുപോലെ തന്നെ ആധാർ കാർഡിന്റെയും കോപ്പി വേണം. പിന്നെ അപേക്ഷകന് വിദ്യാർത്ഥിയുമായിട്ടുള്ള ബന്ധം തെളിയിക്കുന്നതിനുള്ള SSLC ബുക്കിന്റെ കോപ്പി, റേഷൻ കാർഡിന്റെ കോപ്പി, പിന്നെ അപേക്ഷകന്റെ ഫോൺ നമ്പർ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ സഹിതം ഈ വരുന്ന 30-ാം തീയതിക്ക് മുൻപായിട്ട് അപേക്ഷ നൽകണം എന്നുള്ളൊരു കാര്യം അറിയിക്കുകയാണ് കേട്ടോ. അപേക്ഷിക്കാനുള്ള വിലാസം കൂടി പറയാമെന്ന് നോട്ട് ചെയ്തോളൂ. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, കേരള കശുവണ്ടി തൊഴിലാളി ആശ്വാസ ക്ഷേമനിധി ബോർഡ്, മുണ്ടയ്ക്കൽ വെസ്റ്റ്, കൊല്ലം. പിൻ നമ്പർ വരുന്നത് 691001 എന്നതാണ്. വിലാസം ഒരിക്കൽ കൂടി പറയാം. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, കേരള കശുവണ്ടി തൊഴിലാളി ആശ്വാസ ക്ഷേമനിധി ബോർഡ്, മുണ്ടയ്ക്കൽ വെസ്റ്റ്, കൊല്ലം. 691001 എന്നതാണ് പിൻ നമ്പർ വരുന്നത്. അപ്പോൾ എത്രയും വേഗം യോഗ്യരായിട്ടുള്ളവർ അപേക്ഷ അയച്ചോളൂ എന്നുള്ളൊരു കാര്യം അറിയിക്കുകയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9 മണി കഴിഞ്ഞ് 24 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. ഇനിയും അപ്ഡേറ്റുകൾ കേട്ടറിയാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. സ്റ്റേ ട്യൂൺഡ്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പെരെ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
2: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
5: ശനിയാഴ്ച വാങ്ങാനേ, അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
4: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
5: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
6: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പായങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
2: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
3: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട് കൊല്ലം.
4: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
5: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
6: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
7: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
8: മോർണിംഗ് ഓജോ.
9: സൗജന്യ തൊഴിൽ മേളയുമായിട്ട് ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് ആണ് ഈ ഒരു സമയത്ത് വന്നിരിക്കുന്നത് കേട്ടോ. മോർണിംഗ് മോജോയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. വിത്ത് മീ ആർജെ അനുഷ. നമ്മുടെ കൊല്ലം കുളക്കട കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ അസാപ് കേരള ഈ വരുന്ന 27-ാം തീയതി രാവിലെ 10 മണിക്ക് സൗജന്യ തൊഴിൽ മേള സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ പോസ്റ്റുകളിലേക്കാണ് നോക്കുകയാണെങ്കിൽ ബ്രാഞ്ച് മാനേജർ, അസിസ്റ്റന്റ് ബ്രാഞ്ച് മാനേജർ, അതുകൂടാതെ സർവീസ് അഡ്വൈസർ, ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ, ഇവി ടെക്നീഷ്യൻ, സെയിൽസ് എക്സിക്യൂട്ടീവ്, ടെക്നീഷ്യൻ തുടങ്ങിയിട്ടുള്ള വിവിധ ഒഴിവുകളിലേക്കാണ് നിയമനം വരുന്നത്. അപ്പോൾ മിനിമം യോഗ്യത വരുന്നത് SSLC ആണ് എന്നുള്ളൊരു കാര്യം അറിയിക്കുകയാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാനുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ പറയാം, നോട്ട് ചെയ്തോളൂ. 9495 9996 72 എന്നതാണ് നമ്പർ. മറ്റൊരു അപ്ഡേറ്റ് വന്നിട്ടുള്ളത് അധ്യാപക ഒഴിവുമായിട്ട് ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് ആണ്. പൂയപ്പള്ളി ഗവൺമെന്റ് ഹൈസ്കൂളിൽ UP അറബിക് പാർട്ട് ടൈം അധ്യാപകന്റെ താൽക്കാലിക ഒഴിവാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അസൽ സർട്ടിഫിക്കറ്റുകളുമായിട്ട് ഈ വരുന്ന 27-ാം തീയതി രാവിലെ 11 മണിക്ക് ഓഫീസിൽ എത്തണം എന്നുള്ളൊരു കാര്യം അറിയിക്കുകയാണ്. അപ്പോൾ യോഗ്യരായിട്ടുള്ളവർ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9 മണി കഴിഞ്ഞ് 37 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. ഇനിയും അപ്ഡേറ്റുകൾ കേട്ടറിയാനുണ്ട്. കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

0: FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മോർണിംഗ് മോജോ.
2: വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനുഷ. സീറ്റ് ഒഴിവുമായിട്ട് ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് ആണ് ഈ ഒരു സമയത്ത് വന്നിരിക്കുന്നത്. പത്തനാപുരം UITയിലും FY UGP കമ്പ്യൂട്ടർ സയൻസ്, ബിസിനസ് മാനേജ്മെന്റ്, കൊമേഴ്സ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്നീ കോഴ്സുകളിലേക്ക് സീറ്റ് ഒഴിവ് വന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം അറിയിക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാനുള്ളൊരു നമ്പർ പറയാം. 9809240409 എന്നതാണ് നമ്പർ. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9809240409 എന്നുള്ളതാണ് നമ്പർ. നമ്മുടെ കാലാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയിട്ടുള്ള മഴയാണ് ഇന്നത്തെ ദിവസം പറയുന്നത് കേട്ടോ. മാത്രമല്ല കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനം പാടില്ല എന്നുള്ളൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അപ്പോൾ മത്സ്യത്തൊഴിലാളികൾ പ്രത്യേകം ജാഗ്രത പാലിക്കുക എന്നുള്ളൊരു കാര്യം കൂടി എടുത്തു പറയുകയാണ്. എന്തായാലും നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9 മണി കഴിഞ്ഞ് 52 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇന്നേക്ക് ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ അപ്ഡേറ്റുകളും ഒക്കെ രാവിലെ മോർണിംഗ് മോജയിലൂടെ കേട്ടറിഞ്ഞു. മോർണിംഗ് മോജോ വൈൻഡപ്പ് ചെയ്ത് ഞാൻ ദാ ഗുഡ് ബൈ പറയുകയാണ്. ഇനി നല്ല പ്രോഗ്രാംസും പാട്ടുകളും ഒക്കെ ബാക്ക് ടു ബാക്ക് ആയിട്ട് വരാറുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇറ്റ്സ് മീ ആർ ജെ അനുഷ സൈനിങ് ഓഫ്.

0: യാത്രയായ സ്റ്റേഷനിൽ നിന്നും 10 മണിക്ക് പുറപ്പെടേണ്ട റേഡിയോ വണ്ടി സ്റ്റേഷൻ വിട്ടു
1: പോകേണ്ടതാണ്.
2: ഹേ ഹലോ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു റേഡിയോ വണ്ടി. കൂടിയുള്ളത് ആർജി ശ്രീശാന്താണ്. അപ്പോൾ റേഡിയോ വണ്ടി സമയമാണ്. റേഡിയോ വണ്ടി നിങ്ങളുടെ പ്രോഗ്രാമാണ്, നിങ്ങളാകുന്ന നല്ലവരെ ജനങ്ങളുടെ ശബ്ദമാണ്. അപ്പോൾ നമ്മുടെ റേഡിയോ വണ്ടി ജനങ്ങളുടെ അടുത്തെത്തി സന്തോഷത്തിലൊക്കെ പങ്കുചേർന്ന് വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയുന്ന നിങ്ങളുടെ സ്വന്തം ആസ്ട്രഎഫ്എം 90 ഒരു പബ്ലിക് ഇന്ററാക്റ്റീവ് പ്രോഗ്രാമാണ്. അങ്ങനെ നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് നമ്മുടെ സ്വന്തം കൊട്ടാരക്കര ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലാണ്. അപ്പോൾ ഇന്നും റേഡിയോ വണ്ടിയിലൂടെ ഒരുപാട് മനുഷ്യരെയും അവരുടെ അനുഭവങ്ങളും അതിലുപരി നല്ല നല്ല അഭിപ്രായങ്ങൾ കേൾക്കാറുണ്ടല്ലേ. അപ്പോൾ ഇന്ന് വ്യത്യസ്തമായിട്ട് ആരൊക്കെയാണ് റേഡിയോ വണ്ടിയിൽ പരിചയപ്പെടാൻ പോകുന്നത് എന്ന് നമുക്ക് കേട്ടറിയാം. സോ കീപ് ഓൺ ലിസണിംഗ് റേഡിയോ വണ്ടി ഓൺ ആസ്ട്രഎഫ്എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് ഇഷ്യൂ ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. April 1 മുതൽ June 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ FM 90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു FIFA ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ഹോണസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽപ്പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: Yes, once again we are back on Radio 1T with me RJ Srishant on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി. ഇന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദേ തൊട്ടടുത്തൊരു ചേട്ടനുണ്ട്, ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ പേര് എങ്ങനെയാണ്?
1: സുദർശനൻ.
0: സുദർശൻ ചേട്ടാ വീട് അടുത്ത് തന്നെയാണോ?
1: ഇവിടുന്ന് 5 കിലോമീറ്റർ ദൂരമുണ്ട്.
0: ഓക്കെ, ശരി. വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: അച്ഛനും അമ്മയും ഞാനും ചേട്ടനും.
0: ജീവിതമൊക്കെ എങ്ങനെ പോകും?
1: സുഖമായി പോകുന്നു.
0: ഹാപ്പി ആയിട്ട് പോകും?
1: ഹാപ്പി ആയിട്ട് പോകുന്നു.
0: ശരി, എന്താ ഇപ്പൊ ചെയ്യുന്നത്?
1: ഞാൻ വണ്ടി ഓടുവാണ്, ഇവിടെ ഗണപതി അമ്പലത്തിന്റെ ഫ്രണ്ടിൽ ഓട്ടോ ഓടുവാണ്.
0: ഓട്ടോറിക്ഷ തൊഴിലാളിയാണ്?
1: അതെ അതെ.
0: ശരി, അപ്പം എങ്ങനെ പോകുന്നു ഓട്ടോ?
1: ഓട്ടോ ഇപ്പം പൊതുവെ കുറവാണ്, ഇപ്പം സൗജന്യ യാത്രയും കൂടെ ആയപ്പോഴത്തേനെ പൊതുവെ കുറവാണ്, അല്ലെങ്കിൽ കുറവായിരുന്നു. പിന്നെ നമ്മളൊക്കെ ഇവിടെ സ്ഥിരമായിട്ട് നമ്മൾ ഉള്ള ഒരു ഇതുണ്ടായതുകൊണ്ട് നമ്മൾ പരിചയക്കാരുണ്ടായിരുന്നു, അങ്ങനെയൊക്കെ ഉള്ള ഓട്ടങ്ങൾ കിട്ടും, അങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യുന്നത്.
0: ഓക്കെ. ഓട്ടോ ചേട്ടന്മാർ എല്ലാവരും പറയുന്ന ഒരു പരാതിയാണ്, പൊതുവെയുള്ള ഒരു പരാതിയാണ്. കാരണം മുന്നേക്ക് പറയുകയാണെങ്കിൽ എല്ലാവർക്കും ഇപ്പൊ പേഴ്സണലി വണ്ടിയുണ്ട്, ഒരു വീട്ടിൽ 2-3 വണ്ടികളുണ്ട്. അപ്പോ ഇതിന്റെ കൂടെ നമ്മുടെ പ്രിയദർശികൾ വന്ന ശേഷം എല്ലാ സ്ത്രീകളും പ്രിയദർശിനെ ആശ്രയിച്ച് അങ്ങ് പോയിക്കൊണ്ടിരിക്കുക അല്ലേ?
1: പ്രൈവറ്റ് ബസ് എല്ലാം അതുപോലെ ആയില്ലേ? പ്രൈവറ്റ് ഞാൻ 2 ദിവസം മുമ്പ് ഇവിടുന്ന് കൊല്ലത്ത് പോയി. ഞാൻ യൂണിയന്റെ ജില്ലാ പ്രസിഡന്റാണ് BMSന്റെ മോട്ടോറിലെ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പോയ സമയത്ത് എളമ്പള്ളൂരിൽ നിന്ന് അങ്ങോട്ട് സിറ്റി സർവീസ് ഉണ്ടല്ലോ പ്രൈവറ്റ് ബസ്, അതുകൊണ്ട് മാമൂടി ചെന്ന സമയത്ത് കാണാം. പിന്നെ ഇവിടുന്ന് ഞാൻ പോയ ബസ്സും വേറൊരു ട്രാൻസ്പോർട്ടും ഉണ്ട്. അവിടെ ചെന്നപ്പോൾ അവിടെ പ്രൈവറ്റ് ബസ് നിർത്തിയിട്ടേക്കോ. ഈ ബസ് ട്രാൻസ്പോർട്ട് അവിടെ കൊണ്ടു നിർത്തിയ സമയത്ത് അതിനകത്തിരുന്ന് സകല ലേഡീസുകളും ഇറങ്ങി 2 ബസ്സിലോട്ടം കയറി. അവരവിടെ അടുത്ത് കരയുക, ഞങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളത്. അവർക്കുള്ള ജീവിത പ്രശ്നം, അവരുടെ കുടുംബ പ്രശ്നം, വണ്ടി ഓണർമാർക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ, അപ്പം അങ്ങനെ ഉള്ള അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് പറയുന്നിട്ട് ഇവിടെ കൊട്ടാക സ്റ്റാൻഡിലൊക്കെ പറയുന്നിട്ട് മുതലാളി അവർ പറഞ്ഞ് വണ്ടിക്ക് അകത്ത് ആളുണ്ടെങ്കിൽ മാത്രം, നല്ല ആളുണ്ടെങ്കിൽ മാത്രം ആ ട്രിപ്പ് പോയാൽ മതി, ബാക്കിയുള്ള സമയത്ത് അവിടെ ഒതുക്കി ഇട്ടാകാൻ പറഞ്ഞെന്നാണ് പറഞ്ഞത്. അപ്പം മോട്ടോർ വാഹന ജീവിതങ്ങൾ വളരെ ദുസ്സഹമായി പോയിക്കൊണ്ടിരിക്കുകയാണ്, അതാണ് നടക്കുന്നത്.
0: തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം, നമ്മുടെ ഗവൺമെന്റിന് വേണ്ട ഒരു പരിഹാരം കാണുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പൊ എന്തായാലും നമ്മളങ്ങനെ നമ്മുടെ സ്വന്തം കൊട്ടാരക്കര ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി നമ്മുടെ സുദർശൻ ചേട്ടനോട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കാനുണ്ട്. പാരെങ്ങും പോകേണ്ട, കേട്ടുകൊണ്ടിരുന്നുള്ള റേഡിയോ 1T വിത്ത് മീ RJ ശ്രീശാന്ത് ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം.
2: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ.

0: Yes, once again we are back on Radio 1T with me RJ Srishant on Ashraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനത്തെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി നമ്മുടെ സുദർശൻ ചേട്ടനോട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കാനാണ്. അപ്പൊ ചേട്ടാ, ഇപ്പൊ പ്രിയദർശനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ ചേട്ടൻ പറഞ്ഞു. അപ്പൊ ചേട്ടന് പേഴ്സണലി ഇതിനോട് യോജിപ്പുണ്ടോ?
1: ഇല്ല, നമ്മൾ അങ്ങനെ യോജിക്കുന്ന ഒരു ഇതല്ല. കാര്യം എന്ന് പറഞ്ഞാല് ഇത് ഇപ്പം ഈ ജോലി ഉള്ളവരാണ് മിക്കവാറും ഉള്ളവർ പോകുന്നത്. പിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും കൊണ്ട് ഇപ്പം പൊതുവേര് ഇതുണ്ട്. പക്ഷെ എന്നിരുന്നാലും അല്ലെങ്കിൽ ഒരു പ്രായപരിധി വെച്ച് കൊടുക്കണം. അല്ലെങ്കിൽ ഇപ്പം ഒരുമാതിരിയുള്ള അമ്മമാരൊന്നും യാത്ര ചെയ്യാറില്ല. ഇത് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഏത് സമയവും ഈ ട്രാൻസ്ഫോറിനകത്ത് ആളുകളാണ്, അമ്മമാരെ ഉള്ളൂ. രാവിലെ ആയാലും വൈകിട്ടായാലും ഉച്ചയ്ക്കായാലും എപ്പോഴും. അപ്പം അത് എന്താണ് അങ്ങനെ വരുന്നതെന്നുള്ള, പക്ഷേ ബാക്കിയുള്ള വാഹനങ്ങളിനകത്ത് ആളുമില്ല. ഇപ്പോൾ ബസ് സ്റ്റോപ്പിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ നേരത്തെ ട്രിപ്പ് അടിക്കുന്ന ചില ആട്ടോക്കാരൊക്കെ ഉണ്ടായിരുന്നു. ആ ആട്ടോ പോലും ഇവിടുന്ന് 10 രൂപ കൊടുത്തു പോലും അവിടെ ഇറങ്ങാൻ മാളില്ല. ട്രിപ്പ് അടിക്കുന്ന വണ്ടികളെല്ലാം പിൻവലിഞ്ഞ് ആ ഒരു സാഹചര്യത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഇപ്പം ആരോഗ്യ മേഖലയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പം പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ ചെല്ലുന്ന സമയത്ത് അതുപോലെ ഗവൺമെൻറ് ആശുപത്രി ചെല്ലുമ്പോഴും ടെസ്റ്റ് ചെയ്യണമെങ്കിലും എല്ലാം നമ്മൾ പൈസ കൊടുക്കും. പക്ഷേ അതിനനുസരിച്ചുള്ള സൗകര്യങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് ചോദിച്ചില്ല. അവിടെ എന്തെങ്കിലും സാധാരണപ്പെട്ട രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി അതിനൊരു കുറവ് വരുത്തി അവിടെ അതുപോലുള്ള മേഖലകളിൽ ചെയ്തിരുന്നുണ്ടെങ്കിൽ ഇത് എല്ലാ മേഖലയിലും ഉള്ള സാധാരണക്കാർക്ക് കുറേ കൂടെ പ്രയോജനപ്പെട്ടത്. ഇപ്പം ഞാൻ എന്നെ നമ്മളെ സ്ഥിരം വിളിച്ചുകൊണ്ട് ഓട്ടം വിളിച്ചിട്ടുണ്ട്. അവർ ഒന്ന് രണ്ട് പ്രാവശ്യം അവിടെ ചെന്ന സമയത്ത് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്ത് 300 രൂപ 1000 രൂപ ഒക്കെ ആണ്. അപ്പം പുറത്തെന്തായിരിക്കും ആ ടെസ്റ്റ് ചെയ്യുന്നതിന്? അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ. അത് ഈ സൗജന്യം യാത്ര കൊടുത്തുണ്ട്. ഇപ്പോൾ അതുപോലെ നിത്യവസാനങ്ങൾ നിരന്തരം വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. പെട്രോളിൻ്റെ ഡീസലിൻ്റെ എല്ലാം വില കൂടി. ഇതൊന്നും ആരും കാണുന്ന എടുക്കുന്ന ഒന്നുമില്ല, ആരും അറിയുന്നില്ല. ഇതാണ് അതിൻ്റെ സാഹചര്യം.
0: ഓക്കെ, പക്ഷേ എന്നാ പറയുന്നത് നമ്മുടെ KSRTC ഇൻവെസ്റ്റ് ചെയ്ത ആ ഒരു എമൗണ്ട് അല്ലെങ്കിൽ ആ ഒരു പൈസ എന്ന് പറയുന്നത് നമ്മുടെ സാധാരണപ്പെട്ട ആൾക്കാർ പോകുന്ന ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നായി പോയേനെന്നാണ് പറയുന്നത് അല്ലേ?
1: അതെ അതെ.
0: ശരി, അപ്പോൾ ഇവിടെ നോക്കി നമുക്ക് ഭാവിയിൽ നല്ല മാറ്റം വരുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ എന്തായാലും ഇന്ന് പരിചയപ്പെടുന്ന സന്തോഷം. ജീവിതമൊക്കെ ഇതിനേക്കാൾ മനോഹരമായിട്ട് പോട്ടെട്ടോ.
1: ഓക്കെ, താങ്ക് യു.
0: ഓക്കെ, അപ്പോൾ നമ്മളങ്ങനത്തെ നമ്മുടെ സ്വന്തം കൊട്ടാരക്കര ഗണപതി അമ്പലത്തിൻ്റെ തൊട്ടരികിലെത്തി ഇന്ന് ഒരുപാട് നല്ല മനുഷ്യർ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പരിചയപ്പെട്ടത് ഓട്ടോ ഡ്രൈവറായ സുദർശൻ ചേട്ടനാണ് കേട്ടോ. ഇതേപോലെ ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് റേഡിയോ 1T ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: Yes, once again we are back on Radio 1T with me, RJ Srishant, on Ashraya FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മളങ്ങനത്തെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി നിന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതേ തൊട്ടടുത്തൊരു ചേട്ടനുണ്ട്, ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ പേരെങ്ങനെയാണ്?
1: ബിനുരാജ്.
0: ബിനുരാജ്, ബിനു ചേട്ടാ വീട് അടുത്ത് തന്നെയാണോ?
1: ഇല്ല, എന്റെ സ്ഥലം മുണ്ണൂർ.
0: ഉമ്മണ്ണൂർ ആണ്. ശരി, വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വൈഫുണ്ട്, മക്കളുണ്ട്, അമ്മയുണ്ട്.
0: ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു?
1: സുഖമായിട്ടിരിക്കും.
0: ഓക്കെ, അപ്പൊ ഇവിടെ എന്താ പരിപാടി?
1: ഞാൻ എന്റെ ചേട്ടനെ കൊണ്ട് ഇവിടെ അമ്പലത്തിൽ വന്നത്.
0: ഓക്കെ, അപ്പൊ എന്താ ചെയ്യുന്നത് ചേട്ടൻ?
1: പിന്നെ വണ്ടി ഓടിക്കുന്നുണ്ട്, പിന്നീട് വീട്ടിലൊരു ചെറിയ കടയും ഒക്കെ ആയിട്ട് പോകും.
0: ഓക്കെ, കടയൊക്കെയാണ്, ചെറിയ ബിസിനസ് ഒക്കെയാണ്.
1: അതെ, ശരി.
0: ഓക്കെ, എങ്ങനെ പോകുന്നു കച്ചവടമൊക്കെ?
1: കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്.
0: കുഴപ്പമില്ലാതെ പോകുന്നു. ഓക്കെ, അപ്പോഴേ നമ്മുടെ ഈ പ്രിയദർശിനിയെ പറ്റി ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഒരു അഭിപ്രായം പറയുന്നുണ്ട്. പ്രിയദർശിനി ബസ്സുകളെ പറ്റി ചേട്ടൻ അഭിപ്രായം എന്താ?
1: പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല, എങ്കിലും ഇപ്പൊ പ്രൈവറ്റ് ബസ്സുകാരുടെയൊക്കെ വലിയ ബുദ്ധിമുട്ടായിട്ട് വന്നിരിക്കുകയാണ്. അവർക്ക് ആൾക്കാരെ കിട്ടുന്നില്ല, അസ്വസ്ഥതകളൊന്നും അതിനകത്ത് യാത്ര ചെയ്യുന്നില്ല. പിന്നെ അവർക്കുള്ള ഒരു കഞ്ഞുപിടി മുട്ടുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമായിപ്പോ എന്നാണ് ഞാൻ പറയുന്നത്.
0: ഇതെല്ലാവർക്കും പൊതുവേ ഒരു പരാതിയാണ്, ഈ പ്രൈവറ്റ് ബസ്സുകാരുടെ, പിന്നെ അതുപോലെ നമ്മൾ ഓട്ടോ റിക്ഷ തൊഴിലാളികൾക്കും ഒരു വലിയ തട്ടുകളാണെന്നാണ് പറയുന്നത്. അപ്പം സർക്കാരിന്റെ ഈ ഒരു സമീപനത്തോട് യോജിപ്പുണ്ടോ?
1: അതിനോട് യോജിപ്പുണ്ടോ എന്ന് വെച്ചാൽ, ഇങ്ങനെ കുറെ ആൾക്കാർക്ക് ബുദ്ധിമുട്ടായിട്ട് വന്നിട്ടില്ലേ? ഒരു വിഭാഗം ആൾക്കാർക്ക് നല്ലതാണെങ്കിലും മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് വന്നില്ലേ? ഇന്നലെ തന്നെ ഒരുപാട് വണ്ടിക്കാരൊക്കെ പറയുന്നിട്ടില്ല, അവർക്ക് കളക്ഷൻ കുറവാണ്, പിന്നെ പൈസ പോലും കിട്ടുന്നില്ല, ജോലിക്കൂലി പോലും അടങ്ങുന്നില്ല എന്നല്ലേ അവർ പറയുന്നത്. ഒരു നല്ല അഭിപ്രായമാണെന്ന് വെച്ചാൽ, ഒരു ഭാഗത്ത് നല്ലതാണെങ്കിലും ഒരു ഭാഗത്ത് ഉള്ള ബുദ്ധിമുട്ടുണ്ട്.
0: പക്ഷേ ഇതുകൊണ്ട് ഗുണം ചെയ്യുന്ന ഒരുപാട് നല്ല സ്ത്രീകൾ ഉണ്ടായിരിക്കില്ലേ? ഇപ്പൊ സ്കൂളിൽ തന്നെ ഒരു നിശ്ചിത എമൗണ്ട് മാസത്തിലെ വരുമാനത്തിൽ മാറ്റി വെക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അപ്പൊ അവർക്കൊരു വലിയ ഒരു കൈത്താങ്ങല്ലേ?
1: അതെ അതെ, അതുണ്ട്. 10,000 ശമ്പളത്തിനൊക്കെ ജോലി ചെയ്യുന്ന ഒരുപാട് പേർക്ക് അങ്ങനെയുള്ള ഗുണങ്ങൾ ചെയ്യുന്നുണ്ട്. 40-50 രൂപ ഡെയിലി വണ്ടിക്കൂലി കൊടുത്ത് പോകുന്ന ഒരുപാട് പേരുണ്ട്. ഞങ്ങളുടെ നാട്ടിന്റെ, ഞങ്ങളുടെ വീടിന്റെ അടുത്ത് തന്നെ ഇങ്ങനെ ഒരുപാട് പേര് ജോലി ചെയ്യുന്നുണ്ട്. അവർക്കത് ഗുണമാണ്.
0: ശരി ശരി, അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഒരു കച്ചവടമൊക്കെ അതിലേക്കൊക്കെ ഇറങ്ങിയത്? എന്തുകൊണ്ടാണ്?
1: കച്ചവടം എന്ന് പറയുമ്പോൾ, ഞാൻ അങ്ങനെ എന്റെ വീടിനോട് ചേർന്നുള്ള ഒരു കടയാണ്. പിന്നെ ഞാൻ വേറെ റബ്ബർ ടാപ്പിങ്ങിന് പോകുന്നുണ്ട്, പിന്നെ ഓട്ടോറിക്ഷ ഓടിക്കുന്നുണ്ട്. പിന്നെ പല സൈസ് കാര്യങ്ങളോട്ട് ഇങ്ങനെ ജീവിതം കൊണ്ടുപോകുന്നു.
0: എന്തും ചെയ്യും നമ്മൾ,
1: എന്തും ചെയ്യും
0: ജീവിക്കാൻ നമ്മൾ, എന്തും ചെയ്യും
1: ചെയ്യും.
0: ഓക്കെ, ശരി ശരി, അപ്പൊ എന്തായാലും ഇതുപോലെ പോകാൻ സാധിക്കട്ടെ. ഇന്ന് പരിചയപ്പെടലിൽ സന്തോഷം കേട്ടോ.
1: ഓക്കെ, താങ്ക്സ്.
0: അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ സ്വന്തം കൊട്ടാരക്കര ഗണപതി അമ്പലത്തിന്റെ ഈ തൊട്ടരികിലെത്തി നമ്മുടെ ബിനുരാജ് ചേട്ടനെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. സോ എന്തായാലും എന്തെങ്കിലും ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് റേഡിയോ 1T വിത്ത് മീ, ആർ ജെ ശ്രീശാന്ത്, ഓൺ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: Yes, once again we are back on Radio 1T with me RJ Srishant on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനത്തെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി നിന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദേ തൊട്ടടുത്തൊരു ചേട്ടനുണ്ട്. ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ പേരെങ്ങനെയാണ്?
1: ഈശ്വരൻ നമ്പൂതിരി.
0: ഈശ്വരൻ നമ്പൂതിരി. ഈശ്വരൻ ചേട്ടാ വീട് അടുത്ത് തന്നെയാണോ?
1: വീട് കൊട്ടാരക്കര അടുത്ത് തന്നെ. ആയൂർ എന്ന് പറയും.
0: ആയൂർ ആണല്ലേ. ഓക്കെ. വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടില് ഭാര്യ മാത്രം.
0: ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു?
1: സുഖം.
0: ഹാപ്പി ആയിട്ട് പോകും.
1: ഹാപ്പിയാണ്. ഒരു കുഴപ്പമില്ല.
0: ഒരു കുഴപ്പമില്ല. ശരി ശരി. അപ്പൊ എന്താ ചെയ്യുന്നത്?
1: ഇപ്പോ ഞാനൊരു റിട്ടയർഡ് അധ്യാപകനാണ്. ഇപ്പോ ശരിക്കും പറഞ്ഞാൽ ഒരു ഫോട്ടോഗ്രാഫി വളരെ ഇഷ്ടമുള്ള ആളാണ്. ഇഷ്ടംപോലെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അത് പരിചയക്കാർക്കൊക്കെ പരിചയപ്പെടുന്നു. ഫേസ്ബുക്കിൽ ഒക്കെ ഇടുന്നുണ്ട്. അതാണ് ഇപ്പോഴത്തെ സന്തോഷത്തിന്റെ ഒരു പ്രത്യേക കാര്യം എന്ന് പറയുന്നത്. പണ്ടൊക്കെ ആണെങ്കിൽ സിനിമയിലോ സീരിയലിലോ ഒക്കെ അഭിനയിച്ചിട്ടുണ്ട് ഒരു കാലഘട്ടത്തിൽ. അതായത് 2018 വരെ കൊറോണ വന്നതോടുകൂടി അതൊക്കെ നിന്നുപോയി എന്നുള്ളതാണ്.
0: ഓക്കെ ശരി ശരി. അപ്പം അധ്യാപകനായിരുന്നു. ഇപ്പം ഫോട്ടോഗ്രാഫി ഇഷ്ടമാണല്ലേ. അപ്പം എന്തുകൊണ്ട് ഈ രണ്ട് മേഖല? ഒരു വ്യത്യസ്തമായ രണ്ട് മേഖലയാണല്ലോ.
1: അത് എന്റെ കാര്യം എന്ന് പറയുന്നത് ഇത് മറ്റേതെന്ന് പറയുന്ന തൊഴിലാണത്. ഇതെന്ന് പറയുന്നത് എന്റെ ഒരു പാഷനാണ്. അതാണ് എന്റെ കാരണം.
0: ഓക്കെ ശരി. അപ്പം അധ്യാപകൻ എന്ന് പറയുമ്പോൾ എവിടുത്തെ അധ്യാപകനാണ്? എന്ത് പഠിപ്പിച്ചിരുന്നത്?
1: ഞാൻ മാത്തമാറ്റിക്സ് ആണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. മാത്തമാറ്റിക്സ് അധ്യാപകനായിരുന്നു. പിന്നെ കഥകളൊക്കെ എഴുതാറുണ്ട്. കഥ എന്ന് പറയുന്ന ജീവിതം നമുക്ക് കാണിച്ചു തരുന്നത്, നമുക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ, നമുക്ക് സന്തോഷിപ്പിച്ചതും നമ്മളെ വേദനിപ്പിച്ചതും ഒക്കെ കഥകളാണ്.
0: തീർച്ചയായിട്ടും. ഓക്കെ ഒരു കാര്യം ചോദിച്ചോ, മാത്തമാറ്റിക്സ് ടീച്ചറാണെന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. ഈ കണക്കിനോട് ഒരുപാട് കുട്ടികൾക്ക് എല്ലാവർക്കും പേടിയാണ്. മാത്സിനെ ഭയങ്കര പേടിയാണ്. അത് എന്തുകൊണ്ടായിരിക്കും ഇത്ര പേടി? കണക്കിനോട്, ഗണിതത്തിനോട് ഇത്ര പേടി എന്തായിരിക്കും?
1: അത് ഒരു പ്രത്യേക സബ്ജക്റ്റാണ്. അത് അതിന് ഒരു പ്രത്യേക ഒരു മനസ്സുള്ളവർക്ക് മാത്രമേ അതിൽ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഒരാൾക്ക് സാഹിത്യം ഇഷ്ടമായിരിക്കും. സാഹിത്യം ഇഷ്ടമുള്ള ഒരാൾക്ക് ഗണിതശാസ്ത്രം ഇഷ്ടമാകണമെന്നില്ല. അതൊരു ടഫ് സബ്ജക്റ്റാണ്, ട്രൈ സബ്ജക്റ്റ് എന്ന് തന്നെ പറയാം അതിന്. അതിപ്പോൾ കുട്ടികൾ അങ്ങനെ ആവുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ടീച്ചിങ്ങിനകത്തും കുറച്ച് കാര്യങ്ങൾ ഉണ്ട്. ടീച്ചിങ് എന്ന് പറയുന്നത് പ്രയാസമുള്ള കുട്ടികളെ നമ്മൾ പ്രത്യേകം പരിഗണിക്കുകയും അങ്ങനെ ആ രീതിയിൽ കൂടെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു മനസ്സ് കാണിച്ചാൽ കുറച്ച് മാറ്റം വരും എന്ന് വിചാരിച്ച് ഗണിതശാസ്ത്രത്തിൻ്റെ ഒരു ആ ഒരു മനസ്സുള്ള കുട്ടികൾക്ക് മാത്രമേ അതിനകത്ത് കൂടുതലായിട്ട് ഷൈൻ ചെയ്യാൻ പറ്റൂ. ഒരു അടിസ്ഥാനം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. അത് കുറെ പഠിപ്പീരി കൂടെ വരും. പിന്നെ നമ്മളിൽ തന്നെ ഒരു ബുദ്ധി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. അത് ഇല്ലെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് കുറവാണെന്നുണ്ടെങ്കിൽ, അത് എൻ്റെ ഒരു പ്രധാന സംഭവമാണ് അത്.
0: ഓക്കെ. അപ്പൊ എന്തായാലും നമ്മളങ്ങനെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി അധ്യാപകനായ ഈശ്വരൻ സാറുമായിട്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സാറിനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കാനുണ്ട്. അപ്പൊ ആരെയും പോകേണ്ട, കേട്ടുകൊണ്ടിരുന്നുള്ളൂ റേഡിയോ 1T വിത്ത് മീ ആർ ജെ ശ്രീശാന്ത് ഓൺ ആസ്ട്രയ FM 90.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. April 1 മുതൽ June 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ FM90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രഡിക്ഷൻ കോൺടെസ്റ്റ്.
2: വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം ജൂലൈ 10 വരെ മാത്രം.
1: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
2: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.

0: Yes, once again we are back on Radio 1T with me RJ Srishant on Ashraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മളങ്ങനത്തെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികളെത്തി ഗണിതാധ്യാപകനായ ഈശ്വരൻ സാറുമായിട്ട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ സാറിനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കാനാണ്. അപ്പൊ സാർ, നമ്മൾ നേരത്തെ മാത്സിനെ പറ്റി പറഞ്ഞല്ലേ. അപ്പൊ എനിക്ക് തോന്നി ഈ മാത്സിനെ പറ്റി സംസാരിക്കുമ്പോൾ ഈ ചെറുപ്പകാലം മുതലേ കുട്ടികളിൽ ഇങ്ങനെ മാത്സ് വളരെ ടഫാണ്, അല്ലെങ്കിൽ മാത്സിന് ഒരുപാട് ബുദ്ധി ആവശ്യമുണ്ട്, ഒരുപാട് നമ്മൾ വർക്ക് ചെയ്യണം, നമ്മൾ തല പോയിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു വലിയൊരു കഷ്ടപ്പാട് നിറഞ്ഞൊരു സബ്ജക്റ്റ് ആണ് മാത്സ് എന്നൊരു സ്റ്റേറ്റ്മെന്റ് നമ്മുടെ മനസ്സിൽ, കുട്ടികളുടെ മനസ്സിൽ ഇങ്ങനെ അടിച്ചേൽപ്പിക്കുന്നത് കൊണ്ടായിരിക്കുമോ ഒരു പക്ഷേ ഈ മാത്സ് എത്രത്തോളം ഇൻട്രസ്റ്റ് ഇല്ലാത്ത അല്ലെങ്കിൽ ഒരുപാട് ടഫ് ഏറിയ സബ്ജക്റ്റ് ആയിട്ട് കുട്ടികളുടെ ലൈഫിൽ മാറുന്നത്?
1: കേട്ട് കേൾവികളെല്ലാം കണക്ക് പേടിപ്പിക്കുന്നതാണെന്നാണ്, പക്ഷേ അത് അത്രത്തോളം ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അതൊരു ട്രൈ സബ്ജക്ട് എന്നുള്ള നിലയിൽ നമ്മളത് പഠിപ്പിക്കുന്ന അധ്യാപകര് അത് ആ ലെവലിൽ കൂടെ നമ്മൾ മാത്സ് പഠിപ്പിക്കണം. അങ്ങനെ പഠിപ്പിക്കാമെന്നുണ്ടെങ്കിൽ കുറച്ചു മാറും, ട്രൈ സബ്ജക്റ്റാണ് ഇത്, കുട്ടികൾക്ക് അത് ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതാണ്. നമ്മളും പഠിക്കുന്ന സമയത്ത് അനുഭവിച്ചിട്ടുള്ളതാണ് ആ ബുദ്ധിമുട്ട്. നമ്മളെ കുട്ടികൾക്ക് ആ ബുദ്ധിമുട്ട് വരരുത് എന്നുള്ള ഒരു ഇതോടുകൂടി അവരെ പഠിപ്പിക്കുക. അപ്പൊ അവര് കുറച്ചുകൂടെ നമ്മൾ ആ ഒരു മനസ്സ് നമുക്ക് അത്യാവശ്യമാണ് കേട്ടോ.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ ഒരു ചാക്കോ മാഷ് അല്ലായിരുന്നു?
1: ചാക്കോ മാഷ് മാഷ് തന്നെയാണ്, കടുകട്ടി. അതായത് കണക്കിയ സാറന്മാരെ കുറിച്ച് പൊതുവെ പറയുന്ന ഒരു കാര്യം എന്ന് പറയാൻ ദേഷ്യമാണ് കേട്ടോ. അത്രയും ദേഷ്യം ആവശ്യമില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. നമ്മള് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന കുട്ടികളാണ്, നമ്മൾ അധ്യാപകനാണ്. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അവരെ ഇത് പഠിപ്പിക്കുക എന്നുള്ളതാണ്, അവരെ മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ്. അത് നടക്കണം, അത് നമ്മുടെ ലക്ഷ്യം, അത് അത് പ്രധാനമാണ്. അപ്പൊ ചാടി കയറിച്ച് പിള്ളേരെ പിടിച്ചിട്ട് അന്നത്തെ കാലത്താണെന്ന് കടിക്കുക, അടിയെന്നുള്ളതൊന്നും ഇത് മനസ്സിലാക്കി പഠിപ്പിക്കുന്നതിന്റെ ഭാഗമല്ല അത്. അതുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല. ഒരു കുട്ടിക്ക് പറഞ്ഞ പ്രയാസമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് മനസ്സിലാവുന്ന ഭാഷയിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലണം.
0: എക്സാക്ട്ലി എക്സാക്ട്ലി. ഓക്കെ, അപ്പൊ എന്തായാലും ഞാൻ അങ്ങനെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികളിലെത്തി നമ്മുടെ ഈശ്വരൻ സാറുമായിട്ട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കുകയാണ്. സോ എന്തായാലും സാർ, ഇന്ന് പരിചയപ്പെടൽ സന്തോഷം, ജീവിതത്തിൽ ഇതിനേക്കാൾ മനോഹരമായിട്ട് പോകാൻ സാധിക്കട്ടെ കേട്ടോ.
1: വളരെ സന്തോഷം.
0: സോ കീപ് ഓൺ ലിസണിംഗ് റേഡിയോ 1T വിത്ത് മീ ആർ ജെ ശ്രീശാന്ത് ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: നമസ്കാരം, ഇതാരാണ്?
1: ഞാൻ കൊട്ടാരക്കര പള്ളിക്കുന്ന പ്രസാദ.
0: പ്രസാദ് ഏട്ടാ, അപ്പൊ ഇന്ന് കാസറ്റ് കഫേലൂടെ ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
1: എനിക്ക് ധനത്തിലെ ആനക്കെടുപ്പത് പൊന്നുണ്ട്.
0: ആയിരം പറ മുത്തുണ്ടേ,
2: ആനക്കെടുപ്പത് പൊന്നുണ്ടേ, ആയിരം പറ മുത്തുണ്ടേ.
3: ഇതുപോലെ ഇഷ്ടഗാനങ്ങൾ തത്സമയം കേൾക്കാനെ വിളിക്കാം കാസറ്റ് കഫേയിൽ. തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 മണി വരെ ഓണിയോ ആശ്രയ എഫ് എം 90.
4: കാസറ്റ് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
5: സജസ് ഏരിയ ജാക്കി.

യെസ് വി ആർ ബാക്ക് ഓൺ റേഡിയോ വേണ്ടി കൂടിയുള്ളത് ആർ ജെ ശ്രീശാന്ത് ആണ്. അപ്പോൾ നമ്മളെങ്ങനെ നമ്മുടെ ചിന്തം കൊട്ടാരക്കര ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി എന്ന് ഒരുപാട് ഒരുപാട് നല്ല മനുഷ്യരെ പരിചയപ്പെട്ടു അല്ലേ. കുറച്ച് പേരോട് നല്ല വിശേഷങ്ങളും അനുഭവങ്ങളും അതിലുപരി നല്ല നല്ല അഭിപ്രായങ്ങളും കേട്ടു. ഇപ്പോൾ റേഡിയോ വണ്ടിക്ക് ഇപ്പോൾ തൽക്കാലം ഇവിടെ വേണ്ടിയിരിക്കേണ്ട സമയമായി. എന്നിരുന്നാലും റേഡിയോ വണ്ടി യാത്രകളൊന്നും ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ഞാൻ മറ്റൊരു വിഷയമായി വീണ്ടും വരും. അപ്പോൾ നിങ്ങളുടെ ശബ്ദമായ റേഡിയോ വണ്ടി കേട്ടുകൊണ്ടിരിക്കും. സോ ഇറ്റ്സ് മീ ആർ ജെ ശ്രീശാന്ത് സൈനിങ് ഓഫ്. കീപ് ഇറ്റ് ലോക്ക്ഡ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: അനുബന്ധിച്ച് നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ഓണസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: ആശ്രയ എഫ്എമ്മിൽ. ഇനി യാസിക് കഫി, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: ഹേ ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു കാസറ്റ് കഫെ. ഇവിടെ ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്താണ്. അപ്പോൾ എന്തായാലും സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യസമയം 12 മണി കഴിഞ്ഞ് 2 മിനിറ്റ് ആയിരിക്കുകയാണ്. സോ ഇനിയുള്ള 2 മണിക്കൂർ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന് ഇഷ്ടമുള്ള ഒരുപിടി നല്ല പാട്ടുകൾ കേൾക്കാനുള്ള ടൈമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ സ്പെഷ്യൽ റിക്വസ്റ്റുകൾ, ഡെഡിക്കേഷൻസ് എല്ലാം എന്നെ അറിയിക്കാം. സോ അതിനായിട്ട് ഫോൺ എടുത്തോളൂ, വിളിച്ചോളൂ. ടു ദ നമ്പർ 0474-219090-0974-2990-09090. അതുപോലെ തന്നെ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9526409090-9526690-9090. ആൻഡ് ഇന്നത്തേക്ക് ഒരു വലിയ സ്പെഷ്യാലിറ്റി ഉണ്ട്. സംഗീത പ്രേമികളെ സംബന്ധിച്ച ഒരു വലിയ പ്രത്യേകതയുള്ള ദിവസമാണ് ഇന്ന് കേട്ടോ, ഇന്നെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും മലയാളികളുടെ മനസ്സിൽ എന്നും തങ്ങി നിൽക്കുന്ന ഒത്തിരി മനോഹരമായ ഗാനങ്ങൾ സമ്മാനിച്ച നമ്മുടെ പ്രിയ ഗായകൻ മധു ബാലകൃഷ്ണൻ്റെ ബർത്ത്ഡേ ആണ്. അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ ഏത് പാട്ടാണെങ്കിലും അതിൻ്റേതായ ഒരു സോൾഫുൾ ഫീല് കൊടുക്കാൻ അദ്ദേഹത്തിന് പ്രത്യേകമായ ഒരു കഴിവ് തന്നെയുണ്ടല്ലേ. മലയാളത്തിലെ ദ മോസ്റ്റ് അണ്ടർ റേറ്റഡ് സിംഗർ എന്ന് നമുക്ക് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം. സോ മലയാളികളുടെ സ്വന്തം മധുചേട്ടന് അദ്ദേഹത്തിൻ്റെ എൻ്റെയും ആശ്രയ എഫ് എം 90 പേരിൽ ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസ് നേർന്നുകൊണ്ട് അദ്ദേഹം പാടിയൊരു അടിപൊളി പാട്ട് കേൾക്കാം. ഓൺ ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
4: ശനിയാഴ്ച വാങ്ങാനേ, അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
3: എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
4: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
5: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
6: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
7: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: യെസ് വൺസ് അഗൈൻ വി ആർ ബാക്ക് ഓൺ ആശ്രയ ഐ എഫ് എം 90.9 നാട്ടടുക്കുപോകും ഗ്യാസ് കഫേയോട്. അപ്പോൾ എന്തായാലും ഒരുപാട് ഒരുപാട് പാട്ടുകളൊക്കെ കേട്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു സമയം ദേ ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് എ കോളർ ഈസ് വെയ്റ്റിംഗ്. ആരാണ് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇതാരാണ് സംസാരിക്കുന്നത്? ഹലോ
1: ഹലോ
0: ഹലോ, ഇതാരാ സംസാരിക്കുന്നേ?
1: അജയമണി.
0: അജയമണി ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? ഇവിടെ ഹാപ്പി ആയിട്ട് പോകുന്നു.
1: അവിടെ
0: അപ്പം വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടിൽ ആരുണ്ടെന്നാണ്?
0: എല്ലാരും ഹാപ്പി ആയിട്ട് പോകുന്നു അവിടെ. ഓക്കെ, അവിടുത്തെ ക്ലൈമറ്റ് ഒക്കെ എങ്ങനെയുണ്ട്? മഴയൊക്കെ ഉണ്ടോ? മഴയൊന്നും ഇല്ല. ശരി, അപ്പൊ ഇന്ന് എന്താ പരിപാടി? എന്താ ഇന്ന്?
1: ഇന്ന് പരിപാടി ഒന്നും ഇല്ല, ജോലിക്ക് പോണം, അത്രേ ഉള്ളു.
0: അത്രേ ഉള്ളു. അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ?
1: നമ്മുടെ ദളപതിക്കകത്തെ അടിറക്കമ്മ കയ്യേ തട്ട്.
0: അടിറക്കമ്മ കയ്യേ തട്ട് അല്ലേ? എന്തുകൊണ്ട് ഈ പാട്ട് പറഞ്ഞേ?
1: ഈ പാട്ട് ഒത്തിരി പാട്ട് നോക്കി, അപ്പൊ ഇത് ഒന്ന് സെലക്ട് ചെയ്യാന്ന് വെച്ചു.
0: ഓക്കെ, അങ്ങനെ പ്രത്യേക ഇഷ്ടമൊന്നും ഇല്ല, പാട്ട് എന്താണെന്ന് കേൾക്കണം, അതുകൊണ്ട് ഈ പാട്ടങ്ങ് ചൂസ് ചെയ്തല്ലേ.
1: ഓഹോ, നമ്മുടെ ചിത്ര ചേച്ചിയുടെ ദേശീയ അവാർഡ് ആദ്യമേ മേടിച്ചു കൊടുത്ത ഒരു പാട്ടുണ്ടായിരുന്നു, അത് സെലക്ട് ചെയ്തതാ, പിന്നെ വിചാരിച്ചിട്ടാവട്ടെ.
0: ഓക്കെ, ശരി ശരി. അപ്പൊ എന്തായാലും ഈ പാട്ടേ വെച്ചേരാം കേട്ടോ.
1: ഓക്കെ,
0: താങ്ക് യു ഫോർ കോളിംഗ് ചേട്ടാ. താങ്ക് യു സോ മച്ച്.
1: ഓക്കെ, താങ്ക്
0: യു. യെസ്, അപ്പം നമ്മളെ വിളിച്ചത് നമ്മുടെ അജയമണി ചേട്ടനാണ്. ചേട്ടൻ ചോദിച്ചു പാട്ട് റെക്കമ്മ കയ്യെ തട്ടി എന്ന മനോഹരമായ തമിഴ് പാട്ടാണ്. ഈ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ 1991 റിലീസ് ചെയ്ത തളപതി എന്ന സിനിമയ്ക്ക് വേണ്ടി വാലിയുടെ വരികൾക്ക് രാജസാർ ഈണം നൽകി എസ് ബി ബി സാറും സ്വർണലത മാമും ചേർന്ന് പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്നാൽ ഈ പാട്ട് കേൾക്കാം കാസറ്റ് കഫയിലൂടെ. ആൻഡ് ഓൾസോ എനിക്ക് വാട്സാപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ആതിരയാണ് കേട്ടോ. ഹായ് ശ്രീശാന്ത് ചേട്ടാ, ചേട്ടന് സുഖമാണെന്ന് കരുതുന്നു, സുഖമായിട്ടിരിക്കുന്നു ആതിര. ഞാൻ ആതിര, എൻ്റെ അപ്പൂപ്പൻ ബാബു അപ്പൂപ്പന് വേണ്ടി കറുത്ത പെണ്ണെ നിന്നെ കാണാനിട്ടൊരു നാളുണ്ട് എന്ന പാട്ട് വെച്ച് തരാമോ എന്നാണ് നമ്മുടെ ആതിര മെസ്സേജ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ആതിരയ്ക്ക് വേണ്ടി ആ പാട്ട് ഉറപ്പായിട്ടും, ആതിരയ്ക്ക് വേണ്ടി ആതിരയുടെ അപ്പൂപ്പന് വേണ്ടി ആ പാട്ട് ഉറപ്പായിട്ടും ഇന്ന് കാസറ്റ് കഫയിൽ പ്ലേ ചെയ്യുന്നതായിരിക്കും. ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ 1994 റിലീസ് ചെയ്ത തേൻമാവിൻ കൊമ്പത്ത് എന്ന സിനിമയ്ക്ക് വേണ്ടി ഗിരീഷ് പുത്തഞ്ചരുടെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസ് ഈണം നൽകി നമ്മുടെ സ്വന്തം വാനമ്പാടി ചിത്ര ചേച്ചിയും എം ജി സാറും ചേർന്ന് പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ രണ്ട് പാട്ടും കേൾക്കാം ബാക്ക് ടു ബാക്കായി കാസറ്റ് കഫയിലൂടെ. ആൻഡ് ഓൾസോ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ ഇതുപോലെ കാസറ്റ് കഫയിലേക്ക് വിളിക്കാം. ടു ദ നമ്പർ 0474219090 0474219090. ആൻഡ് ഓൾസോ വാട്സാപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. ടു ദ നമ്പർ 9526490909026924909090. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. April 1 മുതൽ June 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
4: ഓടനാവട്ടം പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ ഇനി മുതൽ എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 6 മണി മുതൽ പ്രശസ്ത ഫിസിഷ്യനും ഡയബറ്റോളജിസ്റ്റുമായ ഡോക്ടർ രഞ്ജിത് നാഥിന്റെ സേവനം ലഭ്യമാണ്. കൂടാതെ എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതൽ ഡെർമറ്റോളജി ഒപിയിൽ ഡോക്ടർ നവദീപ് രവികുമാറിന്റെ സേവനം ലഭ്യമാണ്. ബുക്കിംഗിനായി വിളിക്കൂ 0474-296-2152. പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്, ഓടനാവട്ടം.
5: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: തളപതിൻ സിനിമയിലെ ഒരു മനോഹരമായ പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേയുടെ ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്താണ്. അപ്പോൾ എന്തായാലും എന്തേ ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് എ കോളർ ഈസ് വെയ്റ്റിംഗ്. ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇത് ആരാണ് സംസാരിക്കുന്നത്?
1: ഹലോ, ഇത് ആരാ സംസാരിക്കുന്നത്?
0: രാജേഷ്. എവിടുന്നാ വിളിക്കുന്നത്? ട്രിവാൻഡ്രത്തുനിന്നാണോ? കേൾക്കുന്നില്ലേ? ട്രിവാൻഡ്രത്തുനിന്നാണോ വിളിക്കുന്നത്?
1: ഓക്കെ,
0: വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടില് അമ്മയുണ്ട്, വൈഫുണ്ട്.
0: ഓക്കെ, മക്കളൊക്കെ എന്താ ചെയ്യുന്നേ?
1: മക്കള് പഠിക്കുന്നു.
0: പഠിക്കുകയാണ്. അപ്പൊ നമ്മുടെ രാജേഷ്ണൻ എന്താ ചെയ്യുന്നേ?
1: ഞാൻ ഡ്രൈവറാണ്, സ്കൂൾ ബസ്സിലെ.
0: സ്കൂൾ ബസ്സിലെ ഡ്രൈവറാണ്. എങ്ങനെ പോകുന്നു ജോലിയൊക്കെ? ഈ കുറച്ചധികം കൊച്ചു മനസ്സുകളെ ഇങ്ങനെ മാനേജ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയല്ലേ? ഓക്കെ, ശരി. അപ്പോഴേ ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ?
1: എനിക്ക് മിന്നാരം.
0: മിന്നാരത്തിൽ ഏത് പാട്ടാ?
1: നിലാവേ മായുന്നു.
0: ആഹ്, രണ്ടുപേരും പാടുവോ?
1: പാടാൻ
0: പറ്റില്ല. അതെന്ത് പറ്റി? ഇത് കുറച്ച് പാടാൻ ബുദ്ധിമുട്ടാണല്ലേ. നമ്മളങ്ങനെ പാടുള്ള പാട്ട് പാടി വെറുതെ എന്താണ് കഷ്ടപ്പെടണ്ട അല്ലേ?
1: സുഖമായിട്ടിരിക്കുന്നു.
0: ഇവിടെ ഇപ്പൊ തൽക്കാലം ഇപ്പം മഴയുണ്ടോന്ന് അറിയത്തില്ല, കാരണം ഞാൻ സ്റ്റുഡിയോക്ക് അകത്താണ്. ഇതിനകത്ത് പുറത്തിറക്കുന്ന കാര്യം എന്താണെന്ന് അറിയത്തില്ല അകത്ത് കയറി കഴിഞ്ഞാല്. ശരി, ഇവിടെ ഞാൻ കേറുന്നവരെ മഴയൊന്നും ഇല്ലായിരുന്നു. ശരി ശരി. അപ്പൊ ഈ പാട്ട് വെച്ചുതരാം. ഡെഡിക്കേഷൻ ഉണ്ടോ? കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി. എനിക്കില്ലേ അപ്പോ? എനിക്കില്ലേ പാട്ട്?
1: ഓക്കെ
0: ഓക്കെ, ശരി ശരി. അപ്പൊ ഏതായാലും പാട്ട് വെച്ചുതരാം കേട്ടോ, വീണ്ടും വിളിക്കാട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ് ചേട്ടാ, താങ്ക് യു സോ മച്ച്. യെസ്, അപ്പം നമ്മൾ വിളിച്ചത് നമ്മുടെ രാജശേട്ടനാണ്. ചേട്ടൻ ചോദിച്ച പാട്ട് നിലാവേ മായുമോ എന്ന മനോഹരമായ പാട്ടാണ്. ഈ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ മിന്നാരം എന്ന സിനിമയ്ക്ക് വേണ്ടി ഗിരീഷ് പുത്തഞ്ചയുടെ വരികൾക്ക് എസ് പി വെങ്കടേഷ് ഈണം നൽകി. നമ്മുടെ സ്വന്തം എം ജി ശ്രീകുമാർ സാർ പാടിയ ഒരു മനോഹരമായ ഒരു സോൾഫുൾ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പാട്ട് കേൾക്കാം കാസറ്റ് കഫേയിലൂടെ. ആൻഡ് ഓൾസോ എനിക്ക് വാട്സാപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് റിൻസിയാണ് കേട്ടോ. ഹായ് ആശ്രയ എഫ് എം 90, ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ റിൻസി ലിജിൻ ഫ്രം പ്ലാപ്പള്ളി. ഞാൻ ആശ്രയയുടെ ഒരു ബിഗ് ഫാനാണ്. എനിക്ക് സി ഐ ഡി മൂസ എന്ന മൂവിയിലെ ചിലമ്പുലിക്കാറ്റ് എന്ന സോങ് ഇട്ട് തരുമോ എന്നാണ് നമ്മുടെ റിൻസി മെസ്സേജ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും റിൻസിക്ക് വേണ്ടി ആ ഒരു പാട്ട് ഉറപ്പായിട്ടും ഇന്ന് കാസറ്റ് കഫേയിൽ പ്ലേ ചെയ്യുന്നതായിരിക്കും. ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ സി ഐ ഡി മൂസ എന്ന സിനിമയ്ക്ക് വേണ്ടി ഗിരീഷ് പുത്തഞ്ചയുടെ വരികൾക്ക് വിദ്യാജി ഈണം നൽകി. നമ്മുടെ സ്വന്തം ഉദിജിയും സുജാത ചേച്ചിയും പാടിയ ഒരു മനോഹരമായ റൊമാൻറ്റിക് പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ രണ്ട് പാട്ടും കേൾക്കാം ബാക്ക് ടു ബാക്കായി കാസറ്റ് കഫേയിലൂടെ. ആൻഡ് ഓൾസോ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ ഇതുപോലെ കാസറ്റ് കഫേയിലേക്ക് വിളിക്കാം. ടു ദ നമ്പർ 0474-291-9090-0474-1990. ആൻഡ് ഓൾസോ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്ന ടു ദ നമ്പർ 9526-90-90-9592-6694-9090-90. സോ കീപ് ഓൺ ലിസണിങ് ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: Perepadans Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
3: Vilakkuravum gunamenmayum njangal nalkunna urappu.
4: Ella veetta avashyangalkkum Aljo oppumundu.
5: Aljo Hypermarket, Nellikundam. Aljo Supermarket, Payangil and Ummannur. Aljo, vilakkuravinte vismayam.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pardons Golden Diamonds Manufacturers and Wholesalers Nedumangad Neyattankara Kottarakara Karunagappally
2: Fashionum trendum ini swapnamalla ningalude fashion swapnangal ini midamaya vilayil Bhavana Fashion and Retail Kottarakara Bhavana a complete fashion destination.

വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. ആഗോള സുരക്ഷാ വെല്ലുവിളികളെ നേരിടുന്നതിന് ശക്തമായ സഹകരണം ആവശ്യമാണെന്ന് ബ്രിക്സ് കൂട്ടായ്മ.

0: രാജ്യത്തിന്റെ മൊത്തം വ്യാപാരം കഴിഞ്ഞ 3 മാസം 5.4% വളർച്ച കൈവരിച്ചതായി നിതി ആയോഗ് റിപ്പോർട്ട്. കേരളത്തിൽ PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നതിലെ ആശങ്ക സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്. ഐക്യരാഷ്ട്രസഭാ യോഗത്തിൽ പാകിസ്ഥാൻ കശ്മീർ പ്രശ്നം ഉന്നയിച്ചതിനെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ഇറാനെതിരായ സൈനിക നടപടികൾ താൽക്കാലികമായി നിർത്തിവയ്ക്കാനുള്ള പ്രമേയം US സെനറ്റ് പാസാക്കി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കോംഗോയെ പരാജയപ്പെടുത്തി കൊളംബിയ നോക്കൌട്ടിൽ പ്രവേശിച്ചു. വാർത്തകൾ വിശദമായി. ആഗോള സുരക്ഷാ വെല്ലുവിളികളെ നേരിടുന്നതിന് ശക്തമായ സഹകരണം ആവശ്യമാണെന്ന് ബ്രിക്സ് കൂട്ടായ്മ. ന്യൂഡൽഹിയിൽ നടന്ന 16-ാമത് ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ ഉന്നതതല യോഗത്തിലാണ് പ്രഖ്യാപനം. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷ സ്ഥാനത്തിന് പൂർണ്ണ പിന്തുണ അറിയിച്ച രാഷ്ട്രനേതാക്കൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. സുരക്ഷ സഹകരണം വർദ്ധിപ്പിക്കുന്നതിലും വെല്ലുവിളികൾ നേരിടുന്നതിലും ബ്രിക്സ് കൂട്ടായ്മ നിർണായക പങ്ക് വഹിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. കഴിഞ്ഞ 3 മാസത്തിൽ രാജ്യത്തിന്റെ മൊത്തം വ്യാപാരം 5.4% വളർച്ച കൈവരിച്ചതായി നിതി ആയോഗ് ഉപാധ്യക്ഷൻ അശോക് കുമാർ ലാഹിരി. ന്യൂഡൽഹിയിൽ ട്രേഡ് വാച്ച് ക്വാർട്ടർലി റിപ്പോർട്ടിന്റെ ഏറ്റവും പുതിയ പതിപ്പ് പുറത്തിറക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ പാദത്തിൽ ഇന്ത്യയുടെ കയറ്റുമതി 1.84 ട്രില്യൺ ഡോളറിലെത്തിയെന്നും ഇറക്കുമതി 6.5% വർദ്ധിച്ചതായും ശ്രീ അശോക് കുമാർ ലാഹിരി പറഞ്ഞു. ഇന്ത്യ അമേരിക്ക ഉഭയകക്ഷി വ്യാപാര കരാർ പുനരുജ്ജീവിപ്പിക്കുന്നതിനും പുതുക്കി രൂപപ്പെടുത്തുന്നതിനുമായി ഉന്നതതല വ്യാപാര ചർച്ചകൾ ആരംഭിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിൽ ഈ വർഷം ആദ്യം ചർച്ച ചെയ്ത വ്യാപാര ചട്ടക്കൂടിനെ അമേരിക്കയുടെ പുതിയ തീരുവ നയം ബാധിച്ചതിനെ തുടർന്നാണ് വീണ്ടും ചർച്ച ആരംഭിച്ചത്. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ, അമേരിക്കൻ വ്യാപാര പ്രതിനിധി ജെയിമിസൺ ഗ്രീർ, ഇന്ത്യയിലെ അമേരിക്കൻ അംബാസിഡർ സെർജിയോ ഗോർ എന്നിവരുമായി ഇന്നലെ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഒരു റിപ്പോർട്ട്.
1: വ്യാപാര പങ്കാളി രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ഏർപ്പെടുത്തിയ 10% താൽക്കാലിക തീരുവ July 24 അവസാനിക്കാനിരിക്കെ അതിനു മുൻപ് തന്നെ ഒരു ഇടക്കാല വ്യാപാര കരാറിലെത്താനാണ് ഇരു രാജ്യങ്ങളും ലക്ഷ്യമിടുന്നത്. ഉഭയകക്ഷി വ്യാപാര സംഘർഷങ്ങളിൽ അയവ് വന്നതിനെ തുടർന്ന് ഇന്ത്യയിൽ നിന്നുള്ള ഭൂരിഭാഗം ഉൽപ്പന്നങ്ങൾക്കും അമേരിക്ക ഏർപ്പെടുത്തിയിരുന്ന തീരുവ 18% കുറയ്ക്കുകയും നിലവിലുണ്ടായിരുന്ന 25% അധിക തീരുവ പിൻവലിക്കുകയും ചെയ്തിരുന്നു. അതേസമയം അമേരിക്കയിൽ നിന്നുള്ള ചില വ്യാവസായിക കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ നിലവിലുള്ള തീരുവ കുറയ്ക്കുകയോ പൂർണ്ണമായും ഒഴിവാക്കുകയോ ചെയ്യണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: 14-ാമത് പാസ്പോർട്ട് സേവാ ദിനത്തോടനുബന്ധിച്ച് രാജ്യത്തും വിദേശത്തുമുള്ള എല്ലാ പാസ്പോർട്ട് അധികൃതർക്കും ആശംസകൾ നേർന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. പാസ്പോർട്ട് സേവാ പ്രോഗ്രാം 2.0 നടപ്പിലാക്കൽ, ചിപ്പ് ഘടിപ്പിച്ച ഈ പാസ്പോർട്ടുകൾ, പുതിയ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളുടെയും പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളുടെയും പ്രവർത്തനം, റെക്കോർഡ് തോതിലുള്ള പാസ്പോർട്ട് വിതരണം എന്നിവ ജനങ്ങളുടെ യാത്ര കൂടുതൽ സുഗമമാക്കുന്നതായി ശ്രീ ജയശങ്കർ സമൂഹമാധ്യമത്തിലൂടെ വ്യക്തമാക്കി. കേന്ദ്രീയ വിദ്യാലയങ്ങൾക്കായുള്ള 2025-26 36-ാമത് ദേശീയ യുവജന പാർലമെന്റ് മത്സരത്തിന്റെ സമ്മാനദാന ചടങ്ങ് നാളെ ന്യൂഡൽഹിയിൽ പാർലമെന്ററികാര്യ സഹമന്ത്രി അർജുൻ റാം മെഘ്വാൾ നിർവ്വഹിക്കും. ദേശീയതലത്തിൽ 1-ാം സ്ഥാനം നേടിയ ന്യൂഡൽഹി ഡോക്ടർ രാജേന്ദ്രപ്രസാദ് കേന്ദ്രീയ വിദ്യാലയത്തിന് സർദാർ വല്ലഭായ് പട്ടേൽ റണ്ണിംഗ് പാർലമെന്ററി ഷീൽഡും ട്രോഫിയും സമ്മാനിക്കും. പ്രാദേശിക തലത്തിൽ കേരളത്തിൽ നിന്നും തിരുവനന്തപുരം പള്ളിപ്പുറം കേന്ദ്രീയ വിദ്യാലയത്തിനും പുരസ്കാരം ലഭിക്കും. നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്. അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: PM ശ്രീ പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കുന്നതിൽ പൊതുസമൂഹത്തിനുണ്ടായ ആശങ്ക സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്തു നിന്ന് പി പ്രസാദാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. PM ശ്രീ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന്റേത് ലജ്ജാകരമായ കീഴടങ്ങലാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. കഴിഞ്ഞ LDF സർക്കാർ ഒപ്പിട്ട പദ്ധതിയാണ് PM ശ്രീയെന്നും പുതിയ സർക്കാർ തുടർ നടപടികൾ സ്വീകരിക്കുകയാണ് ചെയ്തതെന്നും മന്ത്രി എൻ ഷംസുദ്ദീൻ മറുപടിയായി പറഞ്ഞു. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു.
0: മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് വിഷൻ 2031 നയരേഖയ്ക്ക് വനം വകുപ്പ് രൂപം നൽകിയതായി മന്ത്രി ഷിബു ബേബി ജോൺ. വനസംരക്ഷണം, ജനപങ്കാളിത്തം, ആധുനിക സാങ്കേതിക വിദ്യ എന്നിവ ഏകോപിപ്പിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നതെന്ന് അദ്ദേഹം നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഐക്യരാഷ്ട്രസഭാ യോഗത്തിൽ പാകിസ്ഥാൻ കശ്മീർ വിഷയം ഉന്നയിച്ചതിനെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ഇസ്ലാമാബാദ് UN വേദിയെ രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്നും നിഷ്പക്ഷമായ നിലപാടെടുക്കേണ്ട സഹ അധ്യക്ഷ സ്ഥാനം ദുരുപയോഗം ചെയ്തുവെന്നും ഇന്ത്യ വിമർശിച്ചു. പാകിസ്ഥാന്റെ സ്ഥിരം പ്രതിനിധി അസീം ഇഫ്തിഖർ അഹമ്മദിന്റെ അഭിപ്രായങ്ങൾക്ക് മറുപടിയായി ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷാണ് ഈ വിമർശനങ്ങൾ ഉന്നയിച്ചത്. ഓപ്പറേഷൻ തൂഫാൻ വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി കർണാടക, തമിഴ്നാട്, പുതുച്ചേരി മുഖ്യമന്ത്രിമാർക്ക് കത്തയച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മയക്കുമരുന്ന് കടത്ത് ശൃംഖലകൾ വിവിധ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ച് പ്രവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് ഏകോപിത നടപടികൾക്കായി ഈ നീക്കം. ഉദ്യോഗസ്ഥരുടെ ഉന്നതതല യോഗം വിളിച്ച് അന്തർസംസ്ഥാന മയക്കുമരുന്ന് കടത്തിനെതിരെ സംയുക്ത പദ്ധതി രൂപീകരിക്കണമെന്ന് മുഖ്യമന്ത്രി കത്തിൽ അഭ്യർത്ഥിച്ചു. രണ്ടു വർഷത്തിനുള്ളിൽ 1000 വാണിജ്യ കപ്പലുകൾ കൈകാര്യം ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന തുറമുഖങ്ങളിലൊന്നായി മാറാനൊരുങ്ങി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. വിശദാംശങ്ങളിലേക്ക്.
1: മദർഷിപ്പ് MSC ലൂസിയാന ഇന്ന് വൈകിട്ട് 5 മണിയോടെ തുറമുഖത്ത് എത്തിച്ചേരുമെന്ന് അധികൃതർ അറിയിച്ചു. ആദ്യ കപ്പലെത്തി 2 വർഷം പൂർത്തിയാകും മുമ്പെയാണ് 1000 കപ്പലുകൾ ബെർത്ത് ചെയ്തെന്ന ചരിത്രപരമായ നേട്ടം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കൈവരിക്കുന്നത്. ആദ്യ വാണിജ്യ കപ്പലായ സാൻ ഫെർണാണ്ടോ 2024 ജൂലൈ 11 വിഴിഞ്ഞത്ത് എത്തിയത്. തുറമുഖത്ത് പൂർണ്ണതോതിൽ വാണിജ്യ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് 2024 ഡിസംബർ 3. അന്താരാഷ്ട്ര കപ്പൽചാലിനോട് ചേർന്നുള്ള ഭൂമിശാസ്ത്രപരമായ സവിശേഷതയും വലിയ കപ്പലുകളെ ഉൾക്കൊള്ളാനുള്ള സ്വാഭാവിക ആഴവും വിഴിഞ്ഞത്തിന് ആഗോളതലത്തിൽ വലിയ മേൽക്കൈ നൽകുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇറാനെതിരായ സൈനിക നടപടികൾ താൽക്കാലികമായി നിർത്തിവയ്ക്കാനുള്ള പ്രമേയം US സെനറ്റ് പാസാക്കി. കൂടുതൽ നടപടികൾ സ്വീകരിക്കുന്നതിന് മുമ്പ് കോൺഗ്രസിന്റെ അംഗീകാരം തേടണമെന്നും ബില്ലിൽ വ്യക്തമാക്കുന്നു. US കോൺഗ്രസിന്റെ 2 സഭകളും ഒരുപോലെ പാസാക്കിയ ആദ്യ യുദ്ധാധികാര പ്രമേയമാണ് ഇത്. ഇറാനിലെ സുരക്ഷാസ്ഥിതി മെച്ചപ്പെട്ടതിനാൽ ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി ഇന്ത്യൻ പൌരന്മാർക്കുള്ള പുതുക്കിയ മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി. സമാധാന നീക്കങ്ങൾ വേഗത്തിൽ നടക്കുന്നുണ്ടെങ്കിലും ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഇന്ത്യൻ പൌരന്മാർ ഇറാനിലേക്കുള്ള അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന് എംബസി അറിയിച്ചു. നിലവിൽ ഇറാനിൽ താമസിക്കുന്ന ഇന്ത്യൻ പൌരന്മാരും ഒഴിവാക്കാനാവാത്ത കാരണങ്ങളാൽ ഇറാനിലേക്ക് പോകേണ്ടിവരുന്നവരും ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഫിഫ ലോകകപ്പിലെ നിർണായക മത്സരത്തിൽ കോംഗോയെ ഏകപക്ഷീയമായ 1 ഗോളിന് തകർത്ത് കൊളംബിയ നോക്കൌട്ടിൽ പ്രവേശിച്ചു. ശക്തമായി പൊരുതിയ കോംഗോയ്ക്കെതിരെ 76-ാം മിനിറ്റിൽ കൊളംബിയ വിജയഗോൾ നേടി. ഗ്രൂപ്പ് കെയിലെ മറ്റൊരു മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാനെ എതിരില്ലാത്ത 5 ഗോളിന് തകർത്ത് പോർച്ചുഗൽ ആദ്യ ജയം സ്വന്തമാക്കി. മത്സരത്തിൽ മികച്ച പ്രകടനം പുറത്തെടുത്ത നായകൻ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ 2 ഗോളുകൾ നേടി ടീമിന്റെ വിജയത്തിൽ നിർണായക പങ്ക് വഹിച്ചു. ഈ ഗോളുകളോടെ റൊണാൾഡോ 6 ലോകകപ്പ് ടൂർണമെന്റുകളിൽ ഗോൾ നേടുന്ന ആദ്യ താരം എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കി. ഗ്രൂപ്പ് എല്ലിലെ മുൻനിരക്കാരായ ഇംഗ്ലണ്ടിനെ ഖാന ഗോൾരഹിത സമനിലയിൽ തളച്ചു. പാനമയെ എതിരില്ലാത്ത 1 ഗോളിന് ക്രൊയേഷ്യ പരാജയപ്പെടുത്തി. ഇന്ന് രാത്രി 12:30 ഗ്രൂപ്പ് ബിയിൽ കാനഡ സ്വിറ്റ്സർലൻഡിനെയും ഖത്തർ ബോസ്നിയയെയും നേരിടും. ഗ്രൂപ്പ് സിയിൽ നാളെ പുലർച്ചെ 3:30 ബ്രസീൽ സ്കോട്ട്ലാന്റിനെതിരെ കളത്തിലിറങ്ങും. തിരുവനന്തപുരം കോർപ്പറേഷനിലെ 20 കൌൺസിലർമാരുടെ സത്യപ്രതിജ്ഞ അസാധുവാക്കി ഹൈക്കോടതി. വിവിധ ദൈവങ്ങൾ, രക്തസാക്ഷികൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എന്നിവയുടെ നാമത്തിൽ എടുത്ത സത്യപ്രതിജ്ഞയാണ് അസാധുവാക്കിയത്. നിയമത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള രീതിയിൽ 4 ആഴ്ചയ്ക്കകം വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനുള്ള ക്രമീകരണം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കണമെന്ന് കോടതി നിർദ്ദേശം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള സുരക്ഷാ വെല്ലുവിളികളെ നേരിടുന്നതിന് ശക്തമായ സഹകരണം ആവശ്യമാണെന്ന് ബ്രിക്സ് കൂട്ടായ്മ. രാജ്യത്തിന്റെ മൊത്തം വ്യാപാരം കഴിഞ്ഞ 3 മാസം 5.4% വളർച്ച കൈവരിച്ചതായി നിതി ആയോഗ് റിപ്പോർട്ട്. കേരളത്തിൽ PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നതിലെ ആശങ്ക സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ നിന്നും പ്രതിപക്ഷ വാക്കൌട്ട്. ഐക്യരാഷ്ട്രസഭാ യോഗത്തിൽ പാകിസ്ഥാൻ കശ്മീർ പ്രശ്നം ഉന്നയിച്ചതിനെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ഇറാനെതിരായ സൈനിക നടപടികൾ താൽക്കാലികമായി നിർത്തിവയ്ക്കാനുള്ള പ്രമേയം US സെനറ്റ് പാസാക്കി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കോംഗോയെ പരാജയപ്പെടുത്തി കൊളംബിയ നോക്കൌട്ടിൽ പ്രവേശിച്ചു. വാർത്തകൾ കഴിഞ്ഞു.
4: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യാസിബ് കഫേ, യാസിബ് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: Yes, once again we are back on Cassette Cafe. യോടി ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫയിൽ കൂടിയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്താണ്. അപ്പോൾ അതെ, സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യസമയം 1 മണി കഴിഞ്ഞ് 1 മിനിറ്റ് ആയിരിക്കുകയാണ്. ഇനിയുള്ള 1 മണിക്കൂർ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലിഷ്ടമുള്ള ഒരുപടി നല്ല പാട്ടുകൾ കേൾക്കാനുള്ള ടൈമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു സമയം എനിക്ക് വാട്സാപ്പിൽ ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ടൊരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് തസ്നിയാണ് കേട്ടോ. ഹലോ അശ്രയ, എൻ്റെ പേര് തസ്നിയ. ആലപ്പോറ തമിഴ എന്ന മെർസൽ മൂവിയിലെ പാട്ട് പ്ലേ ചെയ്യുമോ എന്നാണ് നമ്മുടെ തസ്നിയ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തിരിക്കുന്നത്. ഉറപ്പായിട്ടും തസ്നയ്ക്ക് വേണ്ടി ആ പാട്ട് ഉറപ്പായിട്ടും കാസറ്റ് കഫയിൽ പ്ലേ ചെയ്യുന്നതായിരിക്കും. ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ, മെർസൽ എന്ന സിനിമയ്ക്ക് വേണ്ടി വിവേകിൻ്റെ വരികൾക്ക് റഹ്മാൻ സാർ ഈണം നൽകി, കലേഷ് കേറും സത്യപ്രകാശും ദീപക്കും പൂജ എവിയും ചേർന്ന് പാടിയ ഒരു അടിപൊളി തകർപ്പൻ സൂപ്പർ ഹിറ്റ് പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പാട്ട് കേൾക്കാം കാസറ്റ് കഫയിലൂടെ. ആൻഡ് ഓൾസോ എനിക്ക് വാട്സാപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ശിവ ശ്രീജിത്താണ് കേട്ടോ. കസിൻസ് മൂവി സോങ് നീ എൻ വെണ്ണിൽ എനിക്കിന്ന് പ്ലേ ചെയ്ത് തരുമോ എന്നാണ് നമ്മുടെ ശിവ ശ്രീജിത്ത് എനിക്ക് മെസ്സേജ് ചെയ്തിരിക്കുന്നത് വാട്സാപ്പിൽ. അപ്പോൾ എന്തായാലും നമ്മുടെ ശിവ ശ്രീജിത്തിന് വേണ്ടി ആ പാട്ട് ഉറപ്പായിട്ടും ഇന്ന് കാസറ്റ് കഫയിൽ പ്ലേ ചെയ്യുന്നതായിരിക്കും. ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ, കസിൻസ് എന്ന സിനിമയ്ക്ക് വേണ്ടി റഫീഖ് അഹമ്മദിൻ്റെ വരികൾക്ക് എം ജയചന്ദ്രൻ സാർ ഈണം നൽകി, ഹരിചരണും ചിന്മയ് ശ്രീപദയും ചേർന്ന് പാടിയ ഒരു അടിപൊളി റൊമാൻറ്റിക് പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ രണ്ട് പാട്ടും കേൾക്കാം ബാക്ക് ടു ബാക്കായി കാസറ്റ് കഫയിലൂടെ. ആൻഡ് ഓൾസോ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ കാസറ്റ് കഫയിലേക്ക് വിളിക്കാം. ടു ദ നമ്പർ 0474-291-9090-4-279-1-909-9090. ആൻഡ് ഓൾസോ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്ന ടു ദ നമ്പർ 9526-90-90-952-662-6649-9090. സോ കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: യെസ് കസിൻസ് ആൻഡ് സിനിമയിലെ ഒരു മനോഹരമായ പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടംപോലെ പാട്ട് ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്താണ്. അപ്പോൾ എന്താണെന്ന് സ്റ്റുഡിയോ ക്ലോക്കിൽ ഒരു മണി കഴിഞ്ഞ് 14 മിനിറ്റ് ആയിരിക്കുകയാണ്. ഈ ഒരു സമയം ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് എ കോളർ ഈസ് വെയ്റ്റിംഗ്. ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇത് ആരാ സംസാരിക്കുന്നത്?
1: ഹലോ, നമസ്കാരം.
0: ആരാ സംസാരിക്കുന്നത്? ശാന്ത ചേച്ചി. എന്തൊക്കെയുണ്ട് വിശേഷം?
1: നല്ല വിശേഷമാണ് മോനെ. എന്നാലും നല്ലതെന്ന് പറയാൻ ഞങ്ങൾക്ക് ഇപ്പം പറ്റത്തില്ല. ഞാനൊരു അംഗൻവാടി ജീവനക്കാരിയാണ്. ഞങ്ങൾക്ക് ദുഃഖകരമായ ഒരു വാർത്ത ഞമ്മള് മീഡിയയിലൂടെ കണ്ടപ്പോ ഇപ്പോഴും അതിനെ കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തോണ്ടിരിക്കുവായിരുന്നു, ഞാനും ടീച്ചറും. ഈ നമ്മുടെ തലമുറയിലെ നമ്മുടെ മക്കൾക്ക് എന്ത് പറ്റി എന്നുള്ള ആ ഒരു ചിന്തയിലാണ് മോനെ ഇപ്പൊ.
0: ആ തീർച്ചയായിട്ടും ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു വാർത്ത. നമ്മളെല്ലാരും വിഷമിച്ചൊരു വാർത്തയാണല്ലേ?
1: അതെ, ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിഷമമുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഞങ്ങള് ഓരോ വീട്ടിലെ കുഞ്ഞുങ്ങളെ ഞങ്ങള് പൊന്നുപോലെ കോഴിമുട്ട എങ്ങനെ കഴിയും ഞങ്ങളുടെ തരുന്ന് അത് പൊടയാതെ എങ്ങനെ തിരിച്ചു കൊടുക്കുന്നു, അതേപോലെ ഞങ്ങൾ കുഞ്ഞുങ്ങളെ നോക്കുന്നത്.
0: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും.
1: അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഒരു 3.5 വയസ്സുള്ള ഒരു കുഞ്ഞിന് ഇങ്ങനെ ഒരു ദുരന്തം, അത് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു വാർത്തയായി.
0: തീർച്ചയായിട്ടും, നിങ്ങളെ സംബന്ധിച്ച് മാത്രമല്ല നമ്മളെല്ലാവരെയും സംബന്ധിച്ച് കേരള ജനത മൊത്തം നമ്മൾ കണ്ണീരാഴ്ത്തിയ ഒരു വാർത്തയായിരുന്നു ആ ഒരു വാർത്ത എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും ഇനിയും ഒന്നും അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ഏത് പാട്ടാ കേൾക്കണ്ടേ?
1: എനിക്ക് മണ്ണിലെ അല്ല വിണ്ണിലെ ഗന്ധർവ വീണകൾ പാടും സംഗീതമേ എന്നുള്ള പാട്ട് കേൾക്കണം.
0: അടിപൊളി പാട്ടൊക്കെ ആണല്ലോ, രണ്ടുപേര് പാടുന്നോ?
1: പാടാനുള്ള മൂടല്ല മോനെ, ഇപ്പൊ ഒരു മാനസികാവസ്ഥ.
0: ഞാൻ രണ്ടുപേര് പാടിത്തരട്ടെ? മിണ്ണിലെ ഗന്ധർവ വീണകൾ പാടുന്ന സംഗീതമേ, ഓ സംഗീതമേ. മതി, ഇത്ര എനിക്ക് അറിയത്തുള്ളു
1: കേട്ടോ.
0: ഓ താങ്ക് യു. എല്ലാരും ഹാപ്പിയായിട്ടിരിക്കുന്നു, എല്ലാരും സന്തോഷമായിട്ടിരിക്കുന്നു. എല്ലാവരും ഹാപ്പിയായിട്ട്, എല്ലാരും ജോലി തിരക്കിലും ഇരിക്കുകയാണ്. ഇങ്ങനെ ഓരോരുത്തരും ഓരോരോ ജോലി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇവിടെ എൻ്റെ ജോലി ചെയ്യുന്നു, ബാക്കിയുള്ളവർ അപ്പുറത്ത് ചെയ്യുന്നു. അങ്ങനെയാണ് ഓരോരുത്തരും ഇങ്ങനെ ജോലി കോൺസെൻട്രേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരി, അപ്പം ഈ പാട്ട് ഡെഡിക്കേഷൻ ഉണ്ടോ?
1: നമ്മുടെ സാറുണ്ടല്ലോ, മധു ബാലകൃഷ്ണ സാറിനും പിന്നെ എന്റെ മോന്റെ പിറന്നാളാണ്.
0: മകന്റെ പേരെന്താ? മകന്റെ പേരെന്താ?
1: എന്റെ മോന്റെ പേര് നിതിൻ.
0: നിതിൻ, നിതിൻ ഇപ്പൊ എന്ത് ചെയ്യോ? പോലീസ് ഓഫീസറായി നിതിൻ ചേട്ടനെ നമുക്ക് എന്തായാലും രാഷ്ട്രീയ FM 90 എന്റെ പേരിൽ ഒരു അടിപൊളി ബർത്ത്ഡേ വിഷ് അറിയിക്കാണ്
1: കേട്ടോ.
0: ഓക്കെ, അപ്പൊ എന്തായാലും പാട്ട് വിശ്വരാം കേട്ടോ.
1: പിന്നെ എന്റെ ടീച്ചറുണ്ട് ഇവിടെ, ഗ്രേസി ടീച്ചറും മക്കളും ഉണ്ട്, ഉറങ്ങിയിട്ടില്ല.
0: ഓക്കെ, അപ്പൊ
1: ഗ്രേസി പാട്ട് കേൾക്കാനായിട്ട് കാത്തിരിക്കുകയാണ്.
0: ഓക്കെ, അപ്പൊ എന്തായാലും വിണ്ണിലെ ഗന്ധർവ വീണകൾ എന്ന പാട്ട് ഗ്രേസി ടീച്ചർക്കും മക്കൾക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു.
1: ഓക്കെ, താങ്ക് യു,
0: താങ്ക് യു സോ മച്ച് ചേച്ചി, താങ്ക് യു ഫോർ കോളിംഗ്. യെസ്, അപ്പൊ നമ്മൾ വിളിച്ചത് നമ്മുടെ ശാന്ത ചേച്ചിയാണ്. ചേച്ചി ചോദിച്ച പാട്ട് വിണ്ണിലെ ഗന്ധർവ വീണകൾ പാടുന്ന എന്ന മനോഹരമായ പാട്ടാണ്. ഈ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ 1986 റിലീസ് ചെയ്ത രാജാവിൻ്റെ മകൻ എന്ന അട്ടിപൊളി സിനിമയ്ക്ക് വേണ്ടി ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് SP വെങ്കടേഷ് സാർ ഈണം നൽകി നമ്മുടെ സ്വന്തം ഉണ്ണിമനോൻ സാർ പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്നാൽ ഈ പാട്ട് കേൾക്കാൻ നമ്മുടെ ശാന്ത ചേച്ചിയുടെ സഹപ്രവർത്തകയായും സഹപ്രവർത്തകയും പിന്നെ അതുപോലെ തന്നെ അംഗൻവാടിയിലെ കുഞ്ഞുങ്ങൾക്കും വേണ്ടി കേട്ടോ. എൻ്റെ ഉത്സവം എനിക്ക് വാട്സാപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് വിജയ് ചേച്ചിയാണ് കേട്ടോ. ഹായ് ആശ്രയ, ഗുഡ് ആഫ്റ്റർനൂൺ. എനിക്ക് രാവണ പ്രഭു എന്ന മൂവിയിൽ അറിയാതെ അറിയാതെ എന്ന സോങ് പ്ലേ ചെയ്ത് തരുമോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതെൻ്റെ എല്ലാ ഫ്രണ്ട്സിനും കാസറ്റ് കഫേ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണെന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും വിജയ് ചേച്ചിക്ക് വേണ്ടി ആ പാട്ട് ഉറപ്പായിട്ടും ഇന്ന് കാസറ്റ് കഫേയിൽ പ്ലേ ചെയ്യുന്നതായിരിക്കും. ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ 2001 റിലീസ് ചെയ്ത രാവണ പ്രഭു എന്ന സിനിമയ്ക്ക് വേണ്ടി ഗിരീഷ് പുത്തഞ്ചനയുടെ വരികൾക്ക് സുരേഷ് പീറ്റേഴ്സ് ഈണം നൽകി നമ്മുടെ സ്വന്തം ജയേട്ടനും ചിത്ര ചേച്ചിയും ചേർന്ന് പാടിയ ഒരു അടിപൊളി തകർപ്പൻ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ രണ്ട് പാട്ടും കേൾക്കാം ബാക്ക് ടു ബാക്കായി കാസറ്റ് കഫേയിലൂടെ. എൻ്റെ ഉത്സവം നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ ഇതുപോലെ കാസറ്റ് കഫേയിലേക്ക് വിളിക്കാം. ടു ദ നമ്പർ 0474290904 2919 0 9 0 0 9 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 2664-9090 9562-6649-90. സോ കീപ് ഓൺ ലിസണിങ് ആസ്ട്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് ഇഷ്യൂ ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. April 1 മുതൽ June 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
4: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രീൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രീൻ സ്വീറ്റ് ഓട്സും.
3: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.
5: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: യെസ് വൺസ് അഗൈൻ വി ആർ ബാക്ക് ഹോം. കാസറ്റ് കഫേയുടെ ഇഷ്ടംപോലെ പാട്ട് ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്താണ്. അപ്പോൾ എന്താണത് ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് എ കോളർ ഈസ് വെയ്റ്റിംഗ്. ആരാണ് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇതാരാണ് സംസാരിക്കുന്നത്?
1: ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇത് കോട്ടമൂളിൽ നിന്ന് മോഹൻ വർക്കിക്കാരനാണ് സംസാരിക്കുന്നത്.
0: എന്തൊക്കെയുണ്ട് വിശേഷമാണ് ചേട്ടാ?
1: നല്ല വിശേഷം, നല്ല വെയിലും മഴയൊക്കെ ആയിട്ടാണ് ഇവിടെ.
0: ഡെയിലി മഴയുണ്ടോ അവിടെ?
1: ആ, ഡെയിലി മഴയുണ്ട്, രാത്രിയിലും ഇടയ്ക്ക് പകലും ഉണ്ട്.
0: ആഹാ,
1: എന്നിട്ട് ഭയങ്കര ചൂട്.
0: ആ, അത് അത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസമൊക്കെ ഭയങ്കര ചൂടായിരുന്നു. ശരിയാണ്. അപ്പൊ ഇന്ന് എന്താ പരിപാടി?
1: ഇന്ന് പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ല, അടൂരൊക്കെ ഇന്ന് പോയത് ഇങ്ങനെ വന്ന് ഇങ്ങോട്ട് കയറിയതേ ഉള്ളൂ.
0: ആഹാ, വീട്ടിൽ ആരൊക്കെ ഉണ്ടപ്പോ?
1: വീട്ടിൽ ഞാനും വൈഫും മാത്രമേ ഉള്ളൂ.
0: ഓക്കെ, എല്ലാരും ഹാപ്പി ആയിട്ട് പോകുന്ന അവിടെ?
1: ആ, ദൈവാനുഗ്രഹം കൊണ്ടെല്ലാം സുഖമായിട്ട് പോകുന്നു.
0: ഓക്കെ, അപ്പൊ എന്താണ് ഇന്ന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയോ?
1: ഇന്ന് ഭക്ഷണമൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുക, കഴിച്ചില്ലെന്നേ ഉള്ളൂ.
0: എന്താണ് ഇന്ന് ഭക്ഷണം? സ്പെഷ്യൽ എന്താ പറഞ്ഞേ?
1: സ്പെഷ്യൽ മീൻ കറിയാ.
0: മീൻ കറിയോ? എന്ത് മീനാ?
1: അത് വല്യമത്തി കിട്ടി, അതിന്റെ.
0: ഓക്കെ, അപ്പൊ ഭക്ഷണ പ്രേമിയാണല്ലേ?
1: ഭക്ഷണം അങ്ങനെ ഇപ്പൊ കഴിക്കത്തില്ല, പക്ഷേ പണ്ടൊക്കെ നല്ല രീതിയിൽ കഴിക്കുമായിരുന്നു.
0: ഇപ്പൊ കഴിക്കാത്തേ?
1: ഇപ്പൊ പ്രായത്തിന്റെ അനുസരിച്ച് ദഹന പ്രശ്നങ്ങളൊക്കെ വരും. ഡാക്ടർ പറഞ്ഞിട്ടുണ്ട് കൂടുതലൊന്നും ആവശ്യമില്ലാത്ത കാര്യം കഴിക്കരുത്.
0: ഓക്കെ, ശരി ശരി. അപ്പൊ എന്തായാലും പ്രായ കൂടുതലുള്ളത് കൊണ്ട് നമ്മള് ഭക്ഷണം കുറച്ചേക്കാണ്.
1: പത്തനംതിട്ട ജില്ല, നേരത്തെ പത്തനംതിട്ട ജില്ലയില് ഈ മെഡിക്കൽ ഓഫീസറായിട്ടിരുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, പറക്കോട്ടുകാരി. അവരുടെ ഭർത്താവ് ആ ഡാക്ടർ.
0: ഓക്കെ,
1: അപ്പൊ ഞങ്ങള് തമ്മിൽ വലിയ കമ്പനി. അപ്പൊ എന്നോട് പറഞ്ഞു, അച്ഛൻ ആവശ്യം ഇല്ലാതെ ഇറച്ചി മീന് വലിയ മീനൊന്നും കഴിക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പൊ കഴിക്കത്തില്ല.
0: മനസ്സിലായി, നമ്മുടെ ആരോഗ്യം നമുക്ക്, അതെ, നമുക്ക് നമ്മുടെ ആരോഗ്യം പ്രയോറിറ്റി ആയതുകൊണ്ട് തന്നെ ഡോക്ടർ പറഞ്ഞ കേട്ടു അല്ലേ. ശരി ശരി. അപ്പോൾ ഇനി ഇത് പാട്ടാ കേൾക്കണ്ടേ?
1: കടത്തനാട്ടു മാക്കത്തിലെ യേശാസ് വാരിയ ഇളവണ്ണൂർ മഠത്തിലെ ഇണക്കുയിലെ.
0: ഇളവണ്ണൂർ മഠത്തിലെ ഇണക്കുയിലെ, അങ്ങനെയാണോ?
1: അതെ അതെ.
0: ഓക്കെ, ആ പാട്ട് ഇഷ്ടമാണോ? അതെന്തുകൊണ്ടാ? പണ്ട് മുതലേ ആ പാട്ട് ഭയങ്കര ഇഷ്ടം. ദാസരന്റെ പാട്ട് മൊത്തം ഇഷ്ടമാണല്ലേ? അതെ അതെ. ഗാനഗന്ധർവന്റെ സ്വരത്തെ പ്രണയിക്കാത്ത വ്യക്തികൾ നമ്മുടെ മലയാളത്തിലുണ്ടോ? ശരി ശരി. അപ്പൊ എന്തായാലും പാട്ടേ വെച്ച് തരാം
1: കേട്ടോ.
0: ഓക്കെ ഓക്കെ, ശരി ശരി. അപ്പൊ എന്തായാലും പാട്ട് വെച്ച് തരാം കേട്ടോ.
1: ഓക്കെ,
0: താങ്ക് യു ഫോർ കോളിംഗ്, താങ്ക് യു ഫോർ കോളിംഗ് ചേട്ടാ. യെസ്, അപ്പൊ നമ്മൾ വിളിച്ചത് നമ്മുടെ മോഹൻ ചേട്ടനാണ്. ചേട്ടൻ ചോദിച്ച പാട്ട് ഇളവന്നൂർ മഠത്തിലെ എന്ന മനോഹരമായ പാട്ടാണ്. ഈ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ 1978 റിലീസ് ചെയ്ത കടത്തനാട്ട് മാക്കം എന്ന സിനിമയ്ക്ക് വേണ്ടി പി ഭാസ്കര മാഷിൻ്റെ വരികൾക്ക് ദേവരജ മാഷി ഈണം നൽകി നമ്മുടെ സ്വന്തം ഗാനഗന്ധർവൻ ദാസട്ടൻ പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്നാലും ഈ പാട്ട് കേൾക്കാം മോഹൻ ചേട്ടന് വേണ്ടി കാസറ്റ് കഫയിലൂടെ. ആൻഡ് ഓൾസോ എനിക്ക് വാട്സാപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് മായ ചേച്ചിയാണ് കേട്ടോ. ഹലോ, എൻ്റെ പേര് മായ. എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഒരു പാട്ടിടുമോ? അമ്മ മനസ്സ് തങ്ക മനസ്സ് എന്ന പാട്ടാണ് വേണ്ടത് എന്നാണ് നമ്മുടെ മായ ചേച്ചി പറഞ്ഞിരിക്കുന്നത്. അമ്മയുടെ പേര് രാധാമണി. അമ്മയ്ക്കൊരു ഹായ് പറയണേ. അപ്പോൾ എൻ്റെ രാധാമണി ചേച്ചിക്ക് വേണ്ടി ഒരു അടിപൊളി ഹായ് പറയുകയാണ്. മായ ചേച്ചിയുടെ അമ്മയാണ് കേട്ടോ. സോ അപ്പോൾ എന്തായാലും മായ ചേച്ചിയുടെ അമ്മയ്ക്ക് വേണ്ടി ആ പാട്ട് ഉറപ്പായിട്ടും ഇന്ന് കാസറ്റ് കഫയിൽ പ്ലേ ചെയ്യുന്നതായിരിക്കും. ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ 2005 റിലീസ് ചെയ്ത രാപ്പകൽ എന്ന സിനിമയ്ക്ക് വേണ്ടി കൈതപ്പുറത്തിൻ്റെ വരികൾക്ക് മോഹൻ സിത്താര സറീണം നൽകി ജയേട്ടൻ പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ രണ്ട് പാട്ടും കേൾക്കാം ബാക്ക് ടു ബാക്ക് ആയി കാസറ്റ് കഫയിലൂടെ. ആൻഡ് ഓൾസോ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ കാസറ്റ് കഫയിലേക്ക് വിളിക്കാം. ഇതുപോലെ ഇറ്റ് ഇസ് നമ്പർ 0474219047 2919 0. ഓൾസോ വാട്സാപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. ടു ദ നമ്പർ 9526490906 9526690909. സോ കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓടനാവട്ടം പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ ഇനി മുതൽ എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 6 മണി മുതൽ പ്രശസ്ത ഫിസിഷ്യനും ഡയബറ്റോളജിസ്റ്റുമായ ഡോക്ടർ രഞ്ജിത് നാഥിന്റെ സേവനം ലഭ്യമാണ്. കൂടാതെ എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതൽ ഡെർമറ്റോളജി ഒപിയിൽ ഡോക്ടർ നവദീപ് രവികുമാറിന്റെ സേവനം ലഭ്യമാണ്. ബുക്കിംഗിനായി വിളിക്കൂ 0474-296-2152. പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്, ഓടനാവട്ടം.
2: Pere Patents Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
3: Vishal Opticals, Mithamaya Nirakkil Kannadakalude Vipulamaya Shekharam. Lotus Road Private Bus Stand-inu Sameepam, Pulaman, Kottarakara.
4: Yasit Coffee, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: ദാസടൻ പാടിയ ഒരു മനോഹരമായ പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫെ. ഇവിടെ ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്താണ്. അപ്പോൾ എന്തായാലും ഇത് സ്റ്റുഡിയോ ക്ലോക്കിൽ 1 മണി കഴിഞ്ഞ് 44 മിനിറ്റ് ആയിരിക്കുകയാണ്. ഈ ഒരു സമയം ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് എ കോളർ ഈസ് വെയ്റ്റിംഗ്. ആരാണ് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇത് ആരാ സംസാരിക്കുന്നത്?
1: ഹലോ
0: ഹലോ, ഇതാരാ സംസാരിക്കുന്നത്?
1: സലീമിക്ക,
0: എന്തൊക്കെയുണ്ട് വിശേഷം? അറുപത്തൊന്നൊരു വയസ്സാണോ? ഓ, 69. അതൊന്നും ഒരു വയസ്സല്ലെന്നേ. നമ്മുടെ മനസ്സിനല്ലേ നമുക്ക് വയസ്സ് ബാധിക്കുവോ?
1: ഓക്കെ,
0: ശരി. വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടിലെ ഭാര്യയുണ്ട്, എന്റെ മോളുണ്ട്. മോളാണെങ്കിൽ വിദ്യാഭ്യാസ ഹോസ്റ്റലിലെ പി ആർ ഒ.
0: ഓക്കെ, ശരി. അപ്പൊ എല്ലാരും ഹാപ്പി ആയിട്ട് പോകുന്നു വീട്ടില്? തീർച്ചയായിട്ടും. അതുപോലെ ഇന്ന് പോവാൻ സാധിക്കട്ടെ. ഓക്കെ, അപ്പൊ കിടന്നുറങ്ങാൻ സമയത്ത് ഒരു പാട്ട് കേട്ട് കിടന്നുറങ്ങാന്ന് കരുതി അല്ലേ? ഓക്കെ, അടിപൊളി. നിശാഗന്ധി കേൾക്കാറുണ്ടോ?
1: ചിലപ്പോ പ്രഭാകാലത്ത് 3 മണിക്ക് 4 മണിക്ക് ഉണരുമ്പോ അപ്പോഴും കേൾക്കും.
0: എന്റെ ദൈവമേ. അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും എന്നും ഇതുപോലെ ആശ്രയ എഫ് എൻ 9 ജൈത്രത്തേക്ക് ഇപ്പൊ കൂടെ ഉണ്ടാവണം. ശരി. അപ്പോഴേ ഇനി ഏത് പാട്ടാ കേൾക്കണ്ടേ?
1: നമ്മുടെ

ഈ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ, കിളിച്ചുണ്ടൻ മാമ്പഴം എന്ന സിനിമയ്ക്ക് വേണ്ടി ബി ആർ പ്രസാദ് സാറിന്റെ വരികൾക്ക് വിദ്യാജി ഈണം നൽകി നമ്മുടെ സ്വന്തം സുജാത ചേച്ചിയും എം ജി ശ്രീകുമാർ സാറും ചേർന്ന് പാടിയ ഒരു അടിപൊളി പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്നാൽ ഈ പാട്ട് കേൾക്കാം. കാസറ്റ് കഫയിലൂടെ എൻ്റെ ഓൾസോ എനിക്ക് വാട്സാപ്പിൽ മറ്റൊരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ശിവൻ ചേട്ടാണ് കേട്ടോ. ഹലോ ശ്രീശാന്ത്, ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്ന് കുങ്കി എന്ന സിനിമയിലെ അയ്യയ്യോ ആനന്ദമേ എന്ന സോങ് വെച്ച് തരുമോ? സ്നേഹത്തോടെ ചേരാവള്ളി ശിവൻ കായംകുളം എന്നാണ് നമ്മുടെ ശിവൻ ചേട്ടൻ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ചേട്ടന് വേണ്ടി ആ പാട്ട് ഉറപ്പായിട്ടും ഇന്ന് കാസറ്റ് കഫയിൽ പ്ലേ ചെയ്യുന്നതായിരിക്കും. ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ, കുങ്കി എന്ന തമിഴ് സിനിമയ്ക്ക് വേണ്ടി യുഗഭാരതിയുടെ വരികൾക്ക് ഡി ഈമൻ്റെ ഈണത്തിൽ ഹരിശരൺ പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ രണ്ട് പാട്ടും കേൾക്കാം ബാക്ക് ടു ബാക്കായി കാസറ്റ് കഫയിലൂടെ. ആൻഡ് ഓൾസോ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ ഇതുപോലെ കാസറ്റ് കഫയിലേക്ക് വിളിക്കാം. ടു ദ നമ്പർ 0474219090 0974279190. ആൻഡ് ഓൾസോ വാട്സാപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്നേ. ടു ദ നമ്പർ 9526490906 5264 6649090. സോ കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
2: പെരെ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
3: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

യെസ് കിളിച്ചുണ്ടൻ മാമ്പഴം എന്ന സിനിമയിലെ ആ മനോഹരമായ പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഹോം കാസറ്റ് കഫേയുടെ ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്താണ്. അപ്പോൾ എന്തായാലും ഇതേ സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യസമയം 1 മണി കഴിഞ്ഞ് 56 മിനിറ്റ് ആയിരിക്കുകയാണ്. സോ അപ്പോൾ എന്തായാലും നമ്മുടെ കാസറ്റ് കഫേ ഇന്ന് വൈൻഡ് അപ്പ് ചെയ്യാൻ ടൈം ആയിരിക്കുകയാണ്. ഏതായാലും നമ്മുടെ ഈ കാസറ്റ് കഫേയിലെ മെനുവിൽ ഇനിയും ഒരുപാട് പാട്ടുകളും ഓർമ്മകളൊക്കെ ബാക്കിയുണ്ട്. ഇന്ന് വിളിച്ചിട്ട് കിട്ടാത്തവരാരും തന്നെ വിഷമിക്കേണ്ട. ഇനി നാളെ കൃത്യം 12 മണിക്ക് നിങ്ങൾക്ക് വീണ്ടും കാസറ്റ് കഫേയിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഏതായാലും എനിക്ക് ടാറ്റ ബൈ ബൈ പറയുന്ന സമയമായിട്ടുണ്ട്. എനിവേ രാത്രി 9 മണിക്ക് നിങ്ങളുടെ സ്വന്തം നിശാഗന്ധിയുമായിട്ട് ഞാൻ വീണ്ടും ജോയിൻ ചെയ്യുന്നതായിരിക്കും. സോ യു ആർ ലിസണിങ് ആസ്ട്രിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം ആൻഡ് ഇറ്റ്സ് മീ ആർ ജെ ശ്രീശാന്ത് സൈനിങ് ഓഫ്.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം. ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ അനാമിക. നമ്മളെല്ലാവരും ജീവിതത്തിലെ എപ്പോഴെങ്കിലും ഓരോരോ വലിയ സ്വപ്നങ്ങളെ കണ്ടിട്ടുള്ളവരാണല്ലേ. ചിലർക്ക് അതൊരു ഫേമസ് ആയിട്ടുള്ള സിംഗർ ആകാനായിരിക്കും, മറ്റു ചിലർക്ക് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ്സുകാരനാകാനായിരിക്കും, അതുമല്ലെങ്കിൽ ലോകം മുഴുവൻ ചുറ്റി കാണാനായിരിക്കും. നമ്മുടെ ഓരോരുത്തരുടെയും പാഷൻ ഡിഫറെന്റ് ആണല്ലേ. എന്നാൽ അതിരാവിലെ നമ്മളൊക്കെ നല്ല ഉറക്കത്തിലായിരിക്കുന്ന സമയത്ത് എഴുന്നേറ്റ് ഗ്രൗണ്ടിലേക്ക് ഓടുന്ന മഞ്ഞും മഴയും വെയിലും ഒന്നും വകവെക്കാതെ രാവും പകലും വിയർപ്പൊടുക്കുന്ന ഒരു കായിക താരത്തിന്റെ ഏറ്റവും വലിയ ഡ്രീം എന്തായിരിക്കും എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരുപാട് ഫിസിക്കൽ പെയിൻസും ഇഞ്ചുറീസും ഒക്കെ കടിച്ചമർത്തി ഇഷ്ടമുള്ള ഫുഡ് പോലും വേണ്ടെന്ന് വെച്ച് വർഷങ്ങളോളം അവർ പ്രാക്ടീസ് ചെയ്യുന്നത് ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടിയാണ്. ലക്ഷക്കണക്കിന് ആളുകൾ ഗാലറിയിൽ ആർത്തി വിളിക്കുന്ന, കോടിക്കണക്കിന് ആളുകൾ ടി വി സ്ക്രീനിലൂടെ ഉറ്റുനോക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സ്പോർട്സ് വേദി, അവിടെ സ്വന്തം രാജ്യത്തിന്റെ പേരെഴുതിയ ജേഴ്സി ഇട്ട് നിൽക്കുക, ഒരു കടുത്ത പോരാട്ടത്തിനൊടുവിൽ വലിയൊരു വിക്ടറി നേടി പോഡിയത്തിൽ കയറി നിൽക്കുമ്പോൾ, കഴുത്തിൽ ആ സ്വർണ മെഡൽ അണിയുമ്പോൾ സ്റ്റേഡിയത്തിലെ വലിയ സ്ക്രീനിലെ സ്വന്തം രാജ്യത്തിന്റെ ഫ്ലാഗ് അഭിമാനത്തോടെ ഉയരുന്നത് കാണുക, ഒപ്പം ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ നാഷണൽ ആന്തം പ്ലേ ചെയ്യുന്നത് കേൾക്കുക, ആ ഒരു നിമിഷം വെറുതെ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു ഗൂസ് ബംസ് വരുമല്ലേ. കണ്ണുകൾ അറിയാതെ നിറഞ്ഞു പോകാറുണ്ട്. അതെ, ഭാഷകൾക്കും അതിരുകൾക്കും അപ്പുറം ലോകത്തെ മുഴുവൻ സ്പോർട്സ് എന്ന ഒരൊറ്റ വികാരത്തിൽ ഒന്നിപ്പിക്കുന്ന ഏതൊരു അത്ലറ്റിന്റെയും ഏറ്റവും വലിയ സ്വപ്നമായിട്ടുള്ള ആ മഹാമേളയെ കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. യെസ്, ഒളിമ്പിക്സ്. ഇന്നലെ, അതായത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ June 23 ലോകമെമ്പാടും ഇന്റർനാഷണൽ ഒളിമ്പിക്സ് ഡേ വളരെ വിപുലമായിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളിൽ പലരും ഒരുപക്ഷെ വാർത്തകളിലൂടെയൊക്കെ അത് അറിഞ്ഞിട്ടുണ്ടാകും. കഴിഞ്ഞ ദിവസം കടന്നു പോയിട്ടുള്ള ആ വലിയ ദിനത്തിന്റെ ഓർമ്മയിലേക്കാണ് ഇന്നത്തെ ലൗഡ് സ്പീക്കറിൽ നമ്മൾ ഒളിമ്പിക്സ് വിശേഷങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. വെറും ഒരു കായിക മത്സരം എന്നതിലുപരി മനുഷ്യന്റെ വിൽ പവറിന്റെയും യൂണിറ്റിയുടെയും ഒക്കെ വലിയൊരു മെസ്സേജ് നൽകുന്ന ഒളിമ്പിക്സിന്റെ ചരിത്രവും അതിലെ രസകരമായിട്ടുള്ള കഥകളും നമ്മൾ കേൾക്കാത്ത ചില അറിവുകളും ഒക്കെ നിറഞ്ഞ ഒരു ലൗഡ് സ്പീക്കറിന്റെ എപ്പിസോഡാണ് ഇന്നത്തേത്. സോ ഓരോ വിശേഷത്തിലേക്കും കടക്കാനായിട്ടുണ്ട് കുറച്ച് മനോഹരമായ പാട്ടുകൾക്ക് ശേഷം. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം. ഇന്നലെ നമ്മൾ വളരെ വിപുലമായിട്ട് സെലിബ്രേറ്റ് ചെയ്ത ഇന്റർനാഷണൽ ഒളിമ്പിക്സ് ഡേയുടെ ഹിസ്റ്ററി അന്വേഷിച്ചു പോകുകയാണെങ്കിൽ, നമ്മൾ ചെന്നെത്തുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപുള്ള പാരീസിലെ ഒരു ചരിത്ര പ്രധാനമായിട്ടുള്ള സദസ്സിലേക്കാണ്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 1894 June 23 ലോകമെമ്പാടുമുള്ള സ്പോർട്സ് ലവേഴ്സ് എല്ലാം ആവേശത്തോടെ ഒന്നിച്ചു കൂടിയ ഒരു സുപ്രധാനമായിട്ടുള്ള ദിവസമായിരുന്നു അത്. പുരാതന കാലത്ത് ഗ്രീസിൽ നടന്നിരുന്ന, കാലക്രമേണ നിന്നുപോയ ആ പഴയ ഒളിമ്പിക്സ് ഗെയിംസ് വീണ്ടും തുടങ്ങണം എന്ന വലിയൊരു ആഗ്രഹവുമായിട്ട് പിയറി ഡി കുബർട്ടൻ എന്ന ഫ്രഞ്ച് എഡ്യൂക്കേറ്ററിന്റെ നേതൃത്വത്തിൽ പാരീസിലെ സോർബോൺ യൂണിവേഴ്സിറ്റിയിലെ ഒരു വലിയ സമ്മേളനം നടന്നിട്ടുണ്ടായിരുന്നു. ആ ചരിത്രപരമായിട്ടുള്ള മീറ്റിംഗിൽ വെച്ചാണ് ഇന്ന് ലോക സ്പോർട്സിനെ തന്നെ നിയന്ത്രിക്കുന്ന ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി അഥവാ IOC ഒഫീഷ്യലായിട്ട് രൂപീകരിക്കുന്നത്. ആധുനിക ഒളിമ്പിക്സിന്റെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള ആ ഒരു കാൽവെപ്പ് നടന്നത് June 23 ആ ദിവസം ഇന്റർനാഷണൽ ഒളിമ്പിക് ഡേ ആയിട്ട് ചൂസ് ചെയ്യാനായിട്ടുള്ള കാരണം. എന്നാൽ അന്ന് മുതൽ ഈ ദിവസം സെലിബ്രേറ്റ് ചെയ്ത് തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. പിന്നീട് വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞു. 2nd World War ഒക്കെ കഴിഞ്ഞ് ലോകം ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നുപോയ സമയത്താണ് സ്പോർട്സിലൂടെ ആളുകളുടെ ഒരു പോസിറ്റീവ് എനർജി കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ 1948 January സെന്റ് മോറിറ്റ്സിൽ നടന്ന IOC സെക്ഷനിൽ വെച്ച് ഒളിമ്പിക് ഡേ എന്ന വലിയൊരു ഐഡിയ ആദ്യമായിട്ട് അക്സെപ്റ്റ് ചെയ്യപ്പെടുന്നത്. അങ്ങനെ അതേ വർഷം, അതായത് 1948 June 23 ലോകത്തിൽ ആദ്യമായിട്ട് ഇന്റർനാഷണൽ ഒളിമ്പിക് ഡേ വളരെ ഭംഗിയായിട്ട് തന്നെ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു.

പോർച്ചുഗൽ, ഗ്രീസ്, ഓസ്ട്രിയ, കാനഡ, സ്വിറ്റ്സർലൻഡ്, ഗ്രേറ്റ് ബ്രിട്ടൻ, ഉറോഗ്വ, വെനിൻസുല, ബെൽജിയം എന്നീ 9 രാജ്യങ്ങൾ മാത്രമാണ് ആദ്യത്തെ ഒളിമ്പിക് ഡേ ആഘോഷങ്ങളിൽ അന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. IOCയുടെ രൂപീകരണം ഓർമ്മിക്കുക എന്നതിലുപരി പ്രായമോ ജെൻഡറോ കായികക്ഷമതയോ ഒന്നും നോക്കാതെ ലോകത്തുള്ള എല്ലാ സാധാരണക്കാരെയും സ്പോർട്സിലേക്ക് ആകർഷിക്കുക, അവരെ എപ്പോഴും ആക്റ്റീവ് ആയിട്ടിരിക്കാനായിട്ട് പ്രേരിപ്പിക്കുക എന്നതാണ് ഈ ദിനത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യമായിട്ട് അന്ന് മുതൽ അവരെ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇന്ന് ലോകമെമ്പാടുമുള്ള നാഷണൽ ഒളിമ്പിക് കമ്മിറ്റികൾ ഒളിമ്പിക് ഡേ റൺ പോലുള്ള ഒരുപാട് പരിപാടികൾ നടത്തിയാണ് ഈ ഒരു ദിവസം വളരെ വലിയൊരു ഇവന്റ് ആയിട്ട് കൊണ്ടാടുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നലെ ലോകമെമ്പാടും നടന്ന ഈ ഒരു ആഘോഷങ്ങൾ കേവലം ഒരു ചരിത്രത്തിന്റെ ഓർമ്മപ്പെടുത്തൽ മാത്രമല്ല, വരും തലമുറയെ കൂടി സ്പോർട്സിലേക്ക് കൈപിടിച്ചു ഉയർത്താനായിട്ടുള്ള ഒരു വലിയ ഇൻസ്പിറേഷൻ കൂടിയാണ്. യു ആർ ലിസണിംഗ് ടു ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ അനോമിക.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ F90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ലിസ്റ്റിലൂടെ 23-ാമത് ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്കാൻ റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽപ്പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം. ഇന്നലെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു വലിയ സ്പെഷ്യാലിറ്റി ഉള്ള ദിവസമായിരുന്നു. June 23 ഇന്റർനാഷണൽ ഒളിമ്പിക് ഡേ ആയിട്ടാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒളിമ്പിക്സിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ചരിത്രത്തിന്റെ താളുകളിൽ സുവർണ ലിപികളിൽ എഴുതപ്പെട്ട അല്ലെങ്കിൽ എഴുതി വെക്കപ്പെട്ട ഒരു പേരുണ്ട്. ആധുനിക ഒളിമ്പിക്സിന്റെ പിതാവ് എന്ന് ലോകം മുഴുവൻ ആദരവോടെ വിളിക്കുന്ന പിയറി ഡി കുബർട്ടൻ. അദ്ദേഹത്തിന്റെ വലിയൊരു സ്വപ്നവും ഡെഡിക്കേഷനുമാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ ബ്രഹ്മാണ്ഡമായിട്ടുള്ള ഒളിമ്പിക് ഗെയിംസ്. 19th century ഫ്രാൻസിലെ ഒരു എഡ്യൂക്കേഷണലിസ്റ്റ് അഥവാ വിദ്യാഭ്യാസ വിചക്ഷണൻ ആയിരുന്നു അദ്ദേഹം. യുവതലമുറയുടെ എഡ്യൂക്കേഷൻ വെറും പുസ്തകങ്ങളിൽ മാത്രം ഒതുങ്ങേണ്ട ഒന്നല്ല എന്നും ഫിസിക്കൽ ഫിറ്റ്നസ് കൂടി അതിന്റെ ഭാഗമാണെന്നും അദ്ദേഹം ശക്തമായിട്ട് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. ലോകരാജ്യങ്ങൾക്കിടയിൽ പല തരത്തിലുള്ള സംഘർഷങ്ങളും യുദ്ധങ്ങളും നടന്നിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ സ്പോർട്സ് എന്ന ഒറ്റ കാര്യത്തിന് മാത്രമേ മനുഷ്യരെ തമ്മിൽ ബന്ധിപ്പിക്കാനായിട്ടും രാജ്യങ്ങൾക്കിടയിൽ സമാധാനവും വലിയൊരു ഫ്രണ്ട്ഷിപ്പും വളർത്താനായിട്ടും കഴിയൂ എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു. പുരാതന ഗ്രീസിലെ ഒളിമ്പിക്സിന്റെ ചരിത്രം പഠിച്ച അദ്ദേഹം നൂറ്റാണ്ടുകളായിട്ട് മുടങ്ങിക്കിടന്ന ആ വലിയ ഗെയിംസ് വീണ്ടും തുടങ്ങണം എന്നൊരു വലിയ ഐഡിയ ലോകത്തിന് മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. തുടക്കത്തിൽ പലരും അദ്ദേഹത്തെ കളിയാക്കി യും ആ പ്രപ്പോസൽ തള്ളിക്കളയുകയും അല്ലെങ്കിൽ റിജക്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാൽ റിജക്ഷനുകൾ ഒന്നും അദ്ദേഹത്തെ തളർത്തിയില്ല എന്നുള്ളതാണ് സത്യം. തന്റെ വലിയ വിഷൻ ലോകത്തെ ബോധ്യപ്പെടുത്താനായിട്ട് അദ്ദേഹം നിരന്തരം യാത്രകൾ ചെയ്യുകയും മീറ്റിംഗുകൾ സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒടുവിൽ അദ്ദേഹത്തിന്റെ ആ നിരന്തരമായിട്ടുള്ള പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് 1894 ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി രൂപീകരിക്കുന്നതും അദ്ദേഹത്തിന്റെ കഠിനാധ്വാനത്തിന്റെ ഫലമായിട്ട് 1896 ഗ്രീസിലെ ഏഥൻസിൽ വെച്ച് ആദ്യത്തെ മോഡേൺ ഒളിമ്പിക് ഗെയിംസ് അരങ്ങേറുന്നത്. ഒളിമ്പിക്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിജയിക്കുക എന്നതല്ല, അതിൽ പങ്കെടുക്കുക എന്നതാണ്. അതുപോലെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിജയം നേടുക എന്നതിലുപരി നന്നായിട്ട് പോരാടുക എന്നതാണ് എന്ന് അദ്ദേഹത്തിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കോട്ട് ഉണ്ട്. ഈ ഒറ്റ ഫിലോസഫിയിലാണ് ഒളിമ്പിക്സ് എന്ന മഹാമേളയുടെ യഥാർത്ഥ സ്പിരിറ്റ് ഇന്നും നിലനിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ ആ ഒരു വലിയ ദീർഘവീക്ഷണം ഇല്ലായിരുന്നുവെങ്കിൽ ലോകത്തിന് ഇത്രയും മനോഹരമായിട്ടുള്ള കായിക മാമാങ്കം ഒരു പക്ഷേ ഒരിക്കലും ലഭിക്കുമായിരുന്നില്ല.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ കൊട്ടാരക്കര.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം. ആധുനിക ഒളിമ്പിക്സിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഇതിന്റെ യഥാർത്ഥ വേരുകൾ കിടക്കുന്നത് എവിടെയാണെന്ന് അന്വേഷിച്ചു പോയാൽ നമ്മൾ ചെന്നെത്തുന്നത് പുരാതന ഗ്രീസിലാണ്. ഹിസ്റ്ററി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 2700 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് BC 776 നമ്മൾ ഇന്ന് കാണുന്ന ഈ ഒളിമ്പിക്സിന്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത്. ഗ്രീസിലെ പെലോപോണീസ് ഉപദ്വീപിലുള്ള ഒളിമ്പിയ എന്നൊരു മനോഹരമായിട്ടുള്ള താഴ്വരയിലാണ് ആദ്യമായിട്ട് ഈ ഒരു ഗെയിംസ് അരങ്ങേറിയത് കേട്ടോ. ഈ സ്ഥലത്തിന്റെ പേരിൽ നിന്നാണ് ഒളിമ്പിക്സ് എന്ന പേര് തന്നെ വന്നത് എന്ന് നമുക്ക് ഊഹിക്കാം. ഇന്നത്തെ പോലെ വെറും ഒരു സ്പോർട്സ് കോമ്പറ്റീഷൻ ആയിരുന്നില്ല അത്. അന്നത്തെ ഗ്രീക്കുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൈവമായിട്ടുള്ള സിയൂസിനോടുള്ള ആദര സൂചകമായിട്ട് ഒരു റിലീജിയസ് ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ടാണ് അവർ ഈ ഒരു മത്സരങ്ങളെ നടത്തിയിട്ടുണ്ടായിരുന്നത്. സ്റ്റാർട്ടിംഗില് സ്റ്റേഡ് എന്ന് വിളിക്കുന്ന ഒരൊറ്റ റണ്ണിംഗ് റേസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞ സമയത്ത് ബോക്സിംഗ്, റെസ്ലിംഗ്, കുതിരയോട്ടം അഥവാ ചാരിയറ്റ് റേസിംഗ് എന്നിങ്ങനെ ഒരുപാട് സ്പോർട്സ് ഐറ്റംസ് ഇതിലേക്ക് ആഡ് ചെയ്യപ്പെട്ടു. ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഹ്യൂമൻ ബോഡിയുടെ സൗന്ദര്യവും കരുത്തും കാണിക്കുന്നതിന് വേണ്ടി അന്നത്തെ കാലത്ത് അത്ലറ്റുകൾ വസ്ത്രങ്ങളൊന്നുമില്ലാതെ പൂർണ്ണ നഗ്നരായിട്ടാണ് ഈ കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ഈ ഗെയിംസിൽ പങ്കെടുക്കാനായിട്ടോ എന്തിന് ഇത് കാണാനായിട്ട് പോലും അന്ന് പെർമിഷൻ ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ പോലെ വലിയ സ്വർണ്ണ മെഡലുകളോ കോടിക്കണക്കിന് രൂപയുടെ പ്രൈസ് മണിയോ ഒന്നും അന്ന് വിന്നേഴ്സിന് നൽകിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പകരം ഒളിമ്പിയയിലെ ഒരു പുണ്യവൃക്ഷത്തിൽ നിന്ന് മുറിച്ചെടുത്തിട്ടുള്ള ഒലീവ് ഇലകൾ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു കിരീടം അഥവാ ഒലീവ് റീത്ത് മാത്രമായിരുന്നു ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിരുന്നാലും അതൊരു വലിയ അഭിമാനമായിരുന്നു കേട്ടോ അക്കാലത്ത്. ഒളിമ്പിക്സ് നടക്കുന്ന സമയത്ത് ഗ്രീസിലെ വിവിധ സിറ്റി സ്റ്റേറ്റുകൾക്കിടയിൽ ഉണ്ടായിരുന്ന യുദ്ധങ്ങളെല്ലാം നിർത്തിവെച്ച് ഒരു ഒളിമ്പിക് ട്രൂസ് പ്രഖ്യാപിക്കുന്ന വലിയൊരു പാരമ്പര്യവും അന്നുണ്ടായിരുന്നു. അങ്ങനെ നൂറ്റാണ്ടുകളോളം വളരെ സക്സസ്ഫുൾ ആയിട്ട് നടന്നിരുന്ന ഈ ഗെയിംസിന് പിന്നീട് റോമൻ സാമ്രാജ്യത്തിന്റെ കടന്നുവരവോടെ വലിയൊരു തകർച്ച ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. AD 393 തിയോഡോഷ്യസ് എന്ന റോമൻ ചക്രവർത്തി ഇതൊരു മതവിരുദ്ധമായിട്ടുള്ള ഫെസ്റ്റിവൽ ആണെന്ന് പറഞ്ഞ് ഈ പുരാതന ഒളിമ്പിക്സ് ഗെയിംസ് കംപ്ലീറ്റ് ആയിട്ടും ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓർമ്മകളിലേക്ക് മറഞ്ഞു പോയ ആ പഴയ ഗ്രീക്ക് പാരമ്പര്യത്തിന്റെ ചാരത്തിൽ നിന്നാണ് 1500 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഇന്ന് കാണുന്ന ആധുനിക ഒളിമ്പിക്സ് വീണ്ടും ഉയർത്തെഴുന്നേറ്റത്. യു ആർ ലിസണിംഗ് ടു ലൗഡ് സ്പീക്കർ വിത്ത് മിയാർജെ അനാമിക.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം. ഒളിമ്പിക്സ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് എന്താണ്? യെസ്, ഒരു വെളുത്ത പശ്ചാത്തലത്തിൽ പരസ്പരം കോർത്ത് കിടക്കുന്ന 5 വളയങ്ങളാണല്ലേ. ആ 5 റിങ്സ് വെറും ഒരു ഡിസൈൻ മാത്രമല്ല കേട്ടോ. 1913 ആധുനിക ഒളിമ്പിക്സിന്റെ പിതാവായിട്ടുള്ള പേരി ഡി കുബർട്ടൻ തന്നെയാണ് വളരെ ചിന്തിച്ച് ആലോചിച്ച് ഈ ഒരു ലോഗോ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. നീല, മഞ്ഞ, കറുപ്പ്, പച്ച, ചുവപ്പ് എന്നീ 5 നിറങ്ങളുള്ള വളയങ്ങൾ ലോകത്തിലെ 5 പ്രധാന കോണ്ടിനെന്റ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. ഏഷ്യ, ആഫ്രിക്ക, അമേരിക്ക, യൂറോപ്പ്, ഓഷാനിയ എന്നീ ഭൂഖണ്ഡങ്ങളിലെ ജനങ്ങൾ സ്പോർട്സിലൂടെ പരസ്പരം കൈകോർത്ത് ഒന്നാകുന്നു എന്നതിന്റെ ഏറ്റവും വലിയ സിമ്പിൾ ആയിരുന്നു കേട്ടോ അത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഇതിൽ ഓരോ കളറും ഓരോ പ്രത്യേക രാജ്യത്തെയോ ഭൂഖണ്ഡത്തെയോ അല്ല സൂചിപ്പിക്കുന്നത്, മറിച്ച് ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളുടെയും ദേശീയ പതാകയിൽ ഈ 6 നിറങ്ങളിലെ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും ഉറപ്പായിട്ട് ഉണ്ടാകും എന്ന വലിയൊരു കാൽക്കുലേഷനിലാണ് അദ്ദേഹം ഇത് ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ലോകം മുഴുവൻ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് ചുരുക്കം. ഇനി ഈ റിങ്സ് പോലെ തന്നെ വളരെ പവർഫുൾ ആണ് ഒളിമ്പിക്സിന്റെ മോട്ടോയും. സിറ്റിയസ്, അൾട്ടിയസ്, ഫോർട്ടിയസ് എന്ന ലാറ്റിൻ വാക്കുകളാണ് ഒളിമ്പിക്സിന്റെ പരമ്പരാഗത മുദ്രാവാക്യം. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഫാസ്റ്റർ, ഹയർ, സ്ട്രോങ്ങർ, അതായത് വേഗത്തിൽ, ഉയരത്തിൽ, ശക്തിയിൽ എന്നാണ് ഇതിന്റെ മീനിങ് വരിക കേട്ടോ. ഓരോ അത്ലറ്റും അവരുടെ കഴിവിന്റെ പരമാവധി പുറത്തെടുക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന വലിയൊരു മന്ത്രം കൂടിയാണ് ഇത്. എന്നാൽ അടുത്തിടെ, അതായത് ടോക്കിയോ ഒളിമ്പിക്സ് സമയത്ത് ലോകം കോവിഡ് എന്ന വലിയൊരു മഹാമാരിയെ ഫേസ് ചെയ്യുന്ന സമയത്ത് IOC ഈ മോട്ടോയിൽ വളരെ അർത്ഥവത്തായിട്ടുള്ള ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ടായിരുന്നു. ലോകം ഒന്നിച്ചു നിൽക്കേണ്ടതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി ഈ മോട്ടോയോടൊപ്പം തന്നെ കമ്മ്യൂണിറ്റർ, അതായത് ടുഗദർ അല്ലെങ്കിൽ ഒരുമിച്ച് എന്നൊരു വേർഡ് കൂടി ആഡ് ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്ന് ഒളിമ്പിക്സിന്റെ മുദ്രാവാക്യം വേഗത്തിൽ, ഉയരത്തിൽ, ശക്തിയിൽ, ഒരുമിച്ച് എന്നതാണ്. ലോകം എത്ര വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോയാലും സ്പോർട്സിലൂടെ മനുഷ്യർക്ക് ഒരുമയോടെ മുന്നേറാനായിട്ട് കഴിയും എന്ന വലിയൊരു മെസ്സേജ് ആണ് ഈ സിമ്പലുകളും മോട്ടോയും ലോകത്തിന് നൽകുന്നത്.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
4: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789963 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: ലൗഡ് സ്പീക്കർ
1: അരവിന്ദേ ആഘോഷം. ഒളിമ്പിക്സിലെ ഏറ്റവും സുന്ദരമായിട്ടുള്ള, എനിക്ക് വ്യക്തിപരമായിട്ട് ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ട് തോന്നുന്ന ഒരു കാര്യമാണ് ഒളിമ്പിക്സ് ടോർച്ച് റിലേ അഥവാ ദീപശിഖാ പ്രയാണം. പുരാതന ഒളിമ്പിക്സിന്റെ ചരിത്രത്തോടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന വലിയൊരു ട്രഡീഷൻ കൂടിയാണ് കേട്ടോ ഇത്. ഓരോ ഒളിമ്പിക്സും സ്റ്റാർട്ട് ചെയ്യുന്നതിന് മാസങ്ങൾക്ക് മുൻപ് തന്നെ ഈ ദീപശിഖാ പ്രയാണം സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. എവിടെ നിന്നാണ് ഈ തീ കൊണ്ടുവരുന്നത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അത് മറ്റെവിടെ നിന്നുമല്ല, ഒളിമ്പിക്സ് ജനിച്ച ആ പുരാതന ഗ്രീസിലെ ഒളിമ്പിയയിൽ വെച്ചിട്ടാണ് ഈ ഒരു ദീപം തെളിയിക്കാറുള്ളത്. ഒരു ലൈറ്ററോ അല്ലെങ്കിൽ തീപ്പെട്ടിയോ യൂസ് ചെയ്തല്ല അവരിത് കത്തിക്കുന്നത് എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു കൗതുകം നിറഞ്ഞ കാര്യം. പുരാതന ഗ്രീക്ക് ആചാരപ്രകാരം ഒരു പാരാബോളിക് മിറർ യൂസ് ചെയ്ത് സൂര്യകിരണങ്ങളെ ഒരൊറ്റ ബിന്ദുവിലേക്ക് കേന്ദ്രീകരിച്ചാണ് പവിത്രമായിട്ടുള്ള ഈ ദീപം തെളിയിക്കുന്നത് കേട്ടോ. പഴയകാല ഗ്രീക്ക് വസ്ത്രങ്ങൾ ധരിച്ച പ്രീസ്റ്റസ് അഥവാ പുരോഹിതന്മാരുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന ഈ ചടങ്ങ് ഒരു മാജിക് പോലെയാണ് കാണാനായത്. അവിടെ നിന്ന് ഗ്രീസിലെ പ്രധാന നഗരങ്ങളിലൂടെ സഞ്ചരിച്ച് ഒടുവിൽ ഒളിമ്പിക്സ് നടക്കാനായിട്ട് പോകുന്ന ആതിഥേയ രാജ്യത്തേക്ക് ഈ ദീപശിഖ കൈമാറുന്നുണ്ട്. പിന്നെ അവിടെ നിന്ന് രാജ്യത്തിന്റെ മുക്കിലും മൂലയിലുമുള്ള ആയിരക്കണക്കിന് സാധാരണക്കാരുടെയും കായിക താരങ്ങളുടെയും പ്രമുഖരുടെയും ഒക്കെ കൈകളിലൂടെയാണ് ഈ ദീപശിഖ പാസ് ചെയ്ത് ഒടുവിൽ ഗെയിംസ് നടക്കുന്ന ആ മെയിൻ സ്റ്റേഡിയത്തിൽ എത്തുന്നത്. ഉദ്ഘാടന ചടങ്ങിലെ ഏറ്റവും ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു മൊമെന്റ് എന്ന് പറയുന്നത് ഈ ദീപശിഖ യൂസ് ചെയ്ത് സ്റ്റേഡിയത്തിലെ വലിയ ഒളിമ്പിക് കോൾഡ്രണിൽ തീ തെളിയിക്കുന്നതാണ്. വെറും ഒരു തീ മാത്രമല്ല, അത് പുരാതന കാലത്തെയും ആധുനിക കാലത്തെയും തമ്മിൽ കണക്ട് ചെയ്ത് നിർത്തുന്ന ലോകരാജ്യങ്ങൾ തമ്മിലുള്ള സമാധാനത്തിന്റെയും ഐക്യത്തിന്റെയും ഒരു വലിയ മെസ്സേജ് കൂടിയാണ് ഈ ദീപശിഖ ഓരോ രാജ്യങ്ങളിലൂടെയും പോകുമ്പോഴും ലോകത്തിന് നൽകുന്നത്. കോമ്പറ്റീഷൻസ് നടക്കുന്ന ആ 10-15 ദിവസങ്ങളും ആ സ്റ്റേഡിയത്തിൽ ആ ദീപം കെടാതെ കത്തുന്നുണ്ടായിരിക്കും. ഒടുവിൽ സമാപന ചടങ്ങിൽ ആ ദീപം അണയ്ക്കുമ്പോഴാണ് ഒളിമ്പിക് ഗെയിംസ് ഒഫീഷ്യലായിട്ട് അവസാനിക്കുന്നത്. മനുഷ്യന്റെ ഒരിക്കലും കെടാത്ത പ്രതീക്ഷകളുടെയും സ്പോർട്സ്മാൻ സ്പിരിറ്റിന്റെയും ഏറ്റവും വലിയ പ്രതീകമാണ് ഈ ഒളിമ്പിക് ഫ്ലെയിം എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാനായിട്ട് സാധിക്കും. യു ആർ ലിസണിംഗ് ടു ലൗഡ് സ്പീക്കർ വിത്ത് മി ആർ ജെ അനാമിക.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ലൗഡ് സ്പീക്കർ
1: അരവിന്ദേ ആഘോഷം. ഇന്നലെ നമ്മൾ നോക്കുകയാണെങ്കിൽ ജൂൺ 23 ഇന്റർനാഷണൽ ഒളിമ്പിക് ഡേ ആയിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ഈ കായിക മാമാങ്കത്തിൽ നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം എന്താണെന്ന് കൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. ഒളിമ്പിക്സിന്റെ വലിയ ചരിത്രത്തിൽ ഓരോ ഇന്ത്യക്കാരനും വളരെ അഭിമാനിക്കാവുന്ന, നമുക്ക് വല്ലാത്തൊരു രോമാഞ്ചം തരുന്ന ഒരുപാട് സുവർണ മുഹൂർത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യയുടെ ഒളിമ്പിക്സ് യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്, ആ ഒരു ജേർണി തുടങ്ങുന്നത് 1900 പാരീസ് ഒളിമ്പിക്സിലാണ്. അന്ന് നോർമൻ പ്രിച്ചാർഡ് എന്ന അത്ലറ്റിലൂടെയാണ് നമ്മൾ ആദ്യമായിട്ട് 2 വെള്ളി മെഡലുകൾ നേടുന്നത് കേട്ടോ. പിന്നീട് ലോകം സാക്ഷ്യം വഹിച്ചത് ഇന്ത്യൻ ഹോക്കിയുടെ ഒരു ഗോൾഡൻ ഇറ അഥവാ സുവർണ കാലഘട്ടത്തിനാണ്. ഇതിഹാസ താരമായിട്ടുള്ള മേജർ ധ്യാൻ ചന്ദിനെ പോലെയുള്ളവർ ഹോക്കി ഗ്രൗണ്ടിൽ മാന്ത്രികത തീർത്ത സമയത്ത് ഇന്ത്യക്ക് ലഭിച്ചത് തുടർച്ചയായിട്ടുള്ള സ്വർണ മെഡലുകളാണ്. ചരിത്രത്തിൽ 8 ഗോൾഡ് മെഡലുകളാണ് ഹോക്കിയിലൂടെ മാത്രം ഇന്ത്യയുടെ അക്കൗണ്ടിൽ എത്തിയിട്ടുള്ളത്. പിന്നീട് 1952 KD ജാദവിലൂടെ റെസ്ലിംഗിൽ നമ്മൾ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഇൻഡിവിജ്വൽ മെഡൽ നേടിയിട്ടുണ്ടായിരുന്നു. വർഷങ്ങൾക്കിപ്പുറം 2000 സിഡ്നിയിൽ വെച്ച് കർണം മല്ലേശ്വരിയിലൂടെ വെയ്റ്റ് ലിഫ്റ്റിംഗിൽ ഇന്ത്യയുടെ ഒരു വനിതാ താരം ആദ്യമായിട്ട് ഒളിമ്പിക്സ് പോഡിയത്തിൽ കയറി വലിയൊരു ചരിത്രം ക്രിയേറ്റ് ചെയ്തു. പിന്നീട് 2008 ബീജിംഗ് ഒളിമ്പിക്സിൽ ഷൂട്ടിംഗ് റേഞ്ചിൽ നിന്നും അഭിനവ് ബന്ദ്രയിലൂടെ നമ്മൾ കാലങ്ങളായിട്ട് ആഗ്രഹിച്ച ആദ്യത്തെ വ്യക്തിഗത സ്വർണം ഇന്ത്യയിലേക്ക് വന്നു. എന്നാൽ ഓരോ ഇന്ത്യക്കാരന്റെയും കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞത് ടോക്കിയോ ഒളിമ്പിക്സിലാണ്. ട്രാക്ക് ആൻഡ് ഫീൽഡിൽ ഇന്ത്യക്കൊരു മെഡൽ പോലും ഇല്ല എന്ന 100 വർഷത്തോളമുള്ള സങ്കടം മാറ്റി നമ്മുടെ നീരജ് ചോപ്ര ആ ജാവലിൻ ദൂരേക്കെറിഞ്ഞ് സ്വർണം നേടിയ ആ ഒരു മൊമെന്റ്, വിക്ടോറിയ സ്റ്റാറ്റിൽ ഒന്നാമനായി നിന്ന് കഴുത്തിൽ സ്വർണ മെഡൽ അണിഞ്ഞ് നമ്മുടെ നാഷണൽ ആന്തം പ്ലേ ചെയ്തപ്പോ TV കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളിൽ പലരുടെയും കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലെ. അതുപോലെ തന്നെ PV സിന്ധു, മേരി കോം, മീരാഭായ് ചാനു, ലവ്ലീന, രവികുമാർ ദാഹിയ, ഹോക്കിയിലെ വൻമതിലായിട്ടുള്ള PR ശ്രീജേഷ് തുടങ്ങി ഒരുപാട് മികച്ച താരങ്ങൾ ഇന്ത്യയുടെ ത്രിവർണ പതാക ഒളിമ്പിക്സ് വേദിയിലെ അഭിമാനത്തോടെ പാറിച്ചിട്ടുണ്ട്. വരും കാലങ്ങളിലും സ്പോർട്സിലൂടെ ലോകത്തിന് മുന്നിൽ ഇന്ത്യയുടെ പേര് ഉയർത്തിപ്പിടിക്കാനായിട്ട് നമ്മുടെ താരങ്ങൾക്ക് കഴിയട്ടെ എന്ന വലിയ പ്രാർത്ഥനയിലാണ് നമ്മൾ ഓരോരുത്തരും. യു ആർ ലിസണിംഗ് ടു ലൗഡ് സ്പീക്കർ വിത്ത് മീ RJ അനാമിക.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ F90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ലിസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

ഒളിമ്പിക്സിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇന്ന് സംസാരിച്ചു അല്ലേ. എന്നാൽ ഈ ഒരു സ്പോർട്സ് ഫെസ്റ്റിവലിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത, ലോകം മുഴുവൻ വലിയ ആദരവോടെ നോക്കി കാണുന്ന മറ്റൊരു മഹാമേളയുണ്ട്. അതാണ് പാരാലിമ്പിക് ഗെയിംസ്. മെയിൻ ഒളിമ്പിക്സ് ഗെയിംസ് കഴിഞ്ഞ് വെറും ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ അതേ രാജ്യത്ത് അതേ സ്റ്റേഡിയത്തിൽ അതേ ആവേശത്തോടെയാണ് പാരാലിമ്പിക്സും നടക്കുന്നത്. സാധാരണ ഒരു അത്ലറ്റ് ആ ഗ്രൗണ്ടിൽ എത്താൻ എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ടോ അതിന്റെ നൂറിരട്ടി വേദനകളും പ്രതിസന്ധികളും മറികടന്നാണ് ഓരോ പാരാലിമ്പിക് അത്ലറ്റും മത്സരിക്കാനായിട്ട് എത്തുന്നത്. മനുഷ്യന്റെ ശക്തമായ വിൽ പവറിന് മുന്നിൽ ശാരീരികമായ ഒരു വൈകല്യവും ഒരു തടസ്സമല്ല എന്ന ലോകത്തിന് കാണിച്ചു കൊടുക്കുന്ന റിയൽ ലൈഫ് ഹീറോസ് ആണ് അവരോരോരുത്തരും. ഈ ഗെയിംസിന്റെ ഹിസ്റ്ററി പരിശോധിക്കുകയാണെങ്കിൽ നമ്മൾ ശരിക്കും അത്ഭുതപ്പെട്ടു പോകുന്ന ഒന്നാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ പരിക്കേറ്റ, ജീവിതം ഇനി വീൽ ചെയറിൽ മാത്രമായിരിക്കും എന്ന് വിധിയെഴുത്തപ്പെട്ട കുറേ പട്ടാളക്കാർക്ക് പുതിയൊരു പ്രതീക്ഷ നൽകാനായിട്ട് ഡോക്ടർ ലുഡ്വിക് ഗുഡ്മാൻ എന്നൊരു ഡോക്ടർ ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു സ്പോർട്സ് ഇവന്റ് ആണ് വർഷങ്ങൾക്കിപ്പുറം ഇന്ന് നമ്മൾ കാണുന്ന പാരാലിമ്പിക്സ് ആയിട്ട് മാറിയിട്ടുള്ളത്. 1960 റോമിലാണ് ആദ്യത്തെ ഒഫീഷ്യൽ പാരാലിമ്പിക്സ് നടക്കുന്നത് കേട്ടോ. നമ്മൾ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം പാരാലിമ്പിക്സ് എന്ന് പറയുന്നത് വലിയൊരു അഭിമാനമുള്ള കാര്യമാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് മെയിൻ ഒളിമ്പിക്സിൽ ഇന്ത്യ നേടുന്നതിനേക്കാൾ കൂടുതൽ മെഡലുകൾ നമ്മൾ പാരാലിമ്പിക്സിൽ നേടുന്നുണ്ട്. ദേവേന്ദ്ര, അവനി ലേഖര, സുമിത് ആന്റൽ തുടങ്ങിയ ഒരുപാട് താരങ്ങൾ ലോകത്തിനു മുന്നിൽ നമ്മുടെ ഇന്ത്യയുടെ അഭിമാനം വാനോളം ഉയർത്തിയവരാണ്. ജീവിതത്തിൽ ഒരു ചെറിയ തോൽവി വരുമ്പോഴും സങ്കടപ്പെട്ട് ഡിപ്രഷനിലേക്ക് പോകുന്ന നമ്മൾ ഓരോരുത്തരും കണ്ടുപഠിക്കേണ്ടവരാണ് ഓരോ പാരാലിമ്പിയനും. കാരണം ഇമ്പോസിബിൾ അഥവാ അസാധ്യമായിട്ട് ഈ ലോകത്തൊന്നുമില്ല എന്ന് അവർ അവരുടെ പോരാട്ടങ്ങളിലൂടെ നമുക്ക് പ്രൂവ് ചെയ്ത് തരികയാണ്. മനുഷ്യന്റെ ഇച്ഛാശക്തിയുടെ ഏറ്റവും മനോഹരമായിട്ടുള്ള സെലിബ്രേഷൻ തന്നെയാണ് പാരാലിമ്പിക്സ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കും.

ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം. നമ്മൾ ഒളിമ്പിക്സിന്റെ ഹിസ്റ്ററിയും മറ്റു വിശേഷങ്ങളും ഒക്കെ സംസാരിച്ചു അല്ലേ. ഇനി ഒളിമ്പിക്സിന്റെ ഭാവി എന്താണെന്ന് കൂടി ഡിസ്കസ് ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ്. കാലം മാറുന്നതിനനുസരിച്ച് ഒളിമ്പിക്സും ഒരുപാട് മാറുന്നുണ്ട് എന്നതാണ് സത്യം. പഴയ ആ ട്രഡീഷണൽ സ്പോർട്സ് ഐറ്റംസിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ പുതിയ ജനറേഷനെ കൂടുതൽ അട്രാക്ട് ചെയ്യാനായിട്ട് വേണ്ടി ഒരുപാട് പുതിയ സ്പോർട്സ് ഐറ്റംസ് ഇപ്പോ IOC ഒളിമ്പിക്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സ്കേറ്റ് ബോർഡിംഗ്, സർഫിംഗ്, സ്പോർട്സ് ക്ലൈംബിംഗ് എന്നിവയൊക്കെ അടുത്തിടെ ഒളിമ്പിക്സിന്റെ ഭാഗമായിട്ട് മാറിയത് നമ്മൾ കണ്ടതാണ്. അതുപോലെ കഴിഞ്ഞ പാരീസ് ഒളിമ്പിക്സിൽ ബ്രേക്ക് ഡാൻസിംഗ് അഥവാ ബ്രേക്കിംഗ് ഒരു പുതിയ കായിക ഇനമായിട്ട് വന്നത് വലിയൊരു സർപ്രൈസിംഗ് ആയിരുന്നു അല്ലെ. എന്നാൽ നമ്മൾ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു എക്സൈറ്റ്മെന്റ് കാത്തിരിക്കുന്നത് ഇനി വരാനായിട്ട് പോകുന്ന 2028 ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സിലാണ്. മറ്റൊന്നുമല്ല, ഒരു നൂറ്റാണ്ടിന് ശേഷം നമ്മുടെ സ്വന്തം ക്രിക്കറ്റ് ഒളിമ്പിക്സിലേക്ക് തിരികെ വരികയാണ് കേട്ടോ. T20 ഫോർമാറ്റിലായിരിക്കും കോമ്പറ്റീഷൻസ് നടക്കാൻ ായിട്ട് പോകുന്നത്. വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും പോലുള്ള നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ ആ ഒരു പ്രസൻസ് ഒളിമ്പിക്സ് പോലൊരു വേദിയിൽ ഉണ്ടാകുന്നത് ലോകമെമ്പാടുമുള്ള ആരാധകർക്ക് വലിയൊരു ആവേശം തന്നെയായിരിക്കും. ക്രിക്കറ്റിനൊപ്പം തന്നെ ഫ്ളാഗ്, ഫുട്ബോൾ, സ്ക്വാഷ്, ലക്രോസ് പോലുള്ള പുതിയ ഗെയിംസും ഇനി ഒളിമ്പിക്സിലേക്ക് വരുന്നുണ്ട്. ഈ മാറ്റങ്ങളെല്ലാം കാണിക്കുന്നത് ഒളിമ്പിക്സ് എപ്പോഴും യുവത്വത്തോട് ചേർന്ന് നിൽക്കാനായിട്ടും കാലത്തിനൊത്ത് അപ്ഡേറ്റഡ് ആകാനും ശ്രമിക്കുന്നു എന്നുള്ളതാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സ്റ്റാർട്ട് ചെയ്തതാണെങ്കിലും ഇന്നും ഒരു യുവാവിന്റെ ചുറുചുറുക്കോടെ സ്പോർട്സിലൂടെ ലോകത്തെ മുഴുവൻ ഒരുമിപ്പിക്കാനായിട്ട് ഒളിമ്പിക്സിന് കഴിയുന്നു എന്നത് വലിയൊരു കാര്യം തന്നെയാണ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Super games,
2: super fun
1: and exciting prizes.
2: നിങ്ങളുടെ ഇവനിംഗ് ടീ ടൈം കളറാക്കാ ആശ്രയ പ്രീമിയർ ലീഗിലൂടെ.
1: തിങ്കൾ മുതൽ വെള്ളി വരെ വൈകിട്ട് 4 മണി മുതൽ 6 മണി വരെ ഓണിയോ ആശ്രയ FM 90. Super fun hub for your super cool evenings.
3: ആശ്രയ പ്രീമിയർ ലീഗ്.

0: ലൗഡ് സ്പീക്കർ
1: അരവിന്ദ് ആഘോഷം. ഇന്നത്തെ ലൗഡ് സ്പീക്കറിലൂടെ ഒളിമ്പിക്സുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരുപാടധികം കാര്യങ്ങൾ നമ്മൾ കേട്ടു ഡിസ്കസ് ചെയ്തു അല്ലെ. പുരാതന ഗ്രീസിലെ ചെറിയൊരു ഗ്രാമത്തിൽ തുടങ്ങിയ ആ പഴയ കോമ്പറ്റീഷൻസിൽ നിന്ന് തുടങ്ങി നാളെ ലോസ് ആഞ്ചലസിൽ നമ്മുടെ സ്വന്തം ക്രിക്കറ്റ് വരെ ഉൾപ്പെടുത്തിക്കൊണ്ട് നടക്കാൻ പോകുന്ന വലിയ സ്പോർട്സ് മാമാങ്കം വരെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ ഒരു എപ്പിസോഡിലൂടെ അല്ലെങ്കിൽ ഈ ഒരു ലൗഡ് സ്പീക്കറിലൂടെ നമ്മൾ മനസ്സിലാക്കിയ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഒളിമ്പിക്സ് എന്ന് പറയുന്നത് കേവലം കുറച്ച് സ്വർണ മെഡലുകൾക്കോ റെക്കോർഡ് ഭേദിക്കുന്നതിനോ വേണ്ടിയുള്ള ഒരു പോരാട്ടം മാത്രമല്ല, അതിനപ്പുറം മനുഷ്യർക്കിടയിലുള്ള അതിരുകൾ മായ്ച്ചു കളയുന്ന, ലോകത്തെ മുഴുവൻ സ്നേഹവും സമാധാനവും കൊണ്ട് ഒരുമിപ്പിക്കുന്ന വലിയൊരു ഇമോഷൻ കൂടിയാണ് അത്. പല രാജ്യങ്ങൾ തമ്മിൽ വലിയ യുദ്ധങ്ങളും ശത്രുക്കളും ഒക്കെ നിൽക്കുന്ന സമയത്ത് പോലും ജാതിയും മതവും രാഷ്ട്രീയവും എല്ലാം മറന്ന് ലോകം മുഴുവൻ സ്പോർട്സ് എന്ന ഒറ്റ ഭാഷ സംസാരിക്കുന്ന ആ 10-15 ദിവസങ്ങൾ ശരിക്കും നമുക്ക് വലിയൊരു പാഠമാണ് നൽകുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഓരോ അത്ലറ്റുകൾ തന്നെയാണല്ലേ. ഓരോ ദിവസവും നമ്മുടെ ജീവിതം എന്ന ട്രാക്കിലൂടെ നമ്മൾ ഓരോ ലക്ഷ്യങ്ങൾക്കായിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഓട്ടത്തിനിടയിൽ ചിലപ്പോൾ നമ്മൾ വീണുപോയേക്കാം, പരിക്കേക്കാം, ചിലപ്പോൾ തോറ്റുപോയി എന്ന് വിചാരിച്ച് അവിടെ തന്നെ പിന്മാറാനായിട്ട് തോന്നിയേക്കാം. പക്ഷേ പാരാലിമ്പിക്സിലെ താരങ്ങളെ പോലെ പരിക്കുകളെ വകവെക്കാതെ രാജ്യത്തിന് വേണ്ടി ഗ്രൗണ്ടിലേക്ക് വീണ്ടും ഇറങ്ങുന്ന ഒളിമ്പ്യന്മാരെ പോലെ നമ്മളും വിട്ടുകൊടുക്കാതെ മുന്നോട്ട് കുതിക്കണം. പിയറി ഡി കുബേർട്ടൻ പറഞ്ഞ ആ വലിയ വാചകം അല്ലെങ്കിൽ ആ ഒരു കോട്ട് ഓർക്കുക. ജീവിതത്തിൽ ഏറ്റവും പ്രധാനം വിജയിക്കുക എന്നതിലുപരി എന്ത് പ്രതിസന്ധി വന്നാലും നന്നായിട്ട് പോരാടുക എന്നതാണ്. ആ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റും ഒളിമ്പിക്സ് മുന്നോട്ട് വയ്ക്കുന്ന എക്സലൻസ്, റെസ്പെക്ട്, ഫ്രണ്ട്ഷിപ്പ് എന്നീ വാല്യൂസും നമ്മുടെ ഡെയിലി ലൈഫിലും പ്രാവർത്തികമാക്കാനായിട്ട് നമുക്ക് കഴിയണം. ഇന്നലെ കടന്നുപോയ ആ ഇന്റർനാഷണൽ ഒളിമ്പിക് ഡേയുടെ ഓർമ്മകൾക്കൊപ്പം ഈ ദിവസം നൽകുന്ന വലിയൊരു പോസിറ്റീവ് എനർജിയോടുകൂടി ഇന്നത്തെ ലൗഡ് സ്പീക്കർ ഞാൻ ദാ വൈൻഡ് അപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് വീക്ക് അടുത്ത വിഷയവുമായിട്ട് ഞാൻ ലൗഡ് സ്പീക്കറിൽ വീണ്ടും ജോയിൻ ചെയ്യുന്നതായിരിക്കും. ടിൽ ദെൻ ഇറ്റ്സ് മീ ആർ ജെ അനാമിക സൈനിങ് ഓഫ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ എഫ് എം 90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.
1: വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം ജൂലൈ 10 വരെ മാത്രം.
0: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM 90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 4 മണി. ദ ടൈം ഈസ് 4 o'clock.

ഗുഡ് ഈവനിങ് നമസ്കാരം വെൽക്കം ടു ആസ്ട്രിയ പ്രീമിയർ ലീഗ് ഇന്നും ആസ്ട്രിയ പ്രീമിയർ ലീഗുമായിട്ട് കൂടെയുള്ളത് ആർ ജെ അനാമികയാണ് ഇന്നത്തെ ദിവസം നമ്മൾ നോക്കുകയാണെങ്കിൽ ഫുട്ബോൾ ആരാധകർക്ക് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസമാണ് പ്രത്യേകിച്ച് വേൾഡ് കപ്പ് നടക്കുന്ന ഈ ഒരു സമയത്ത് ആ സ്പെഷ്യാലിറ്റിക്ക് കുറച്ചുകൂടി മധുരം കൂടുന്ന ഒന്നാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ മുത്തശ്ശിയുടെ കൈപിടിച്ച് റൊസാരിയോ തെരുവിലൂടെ നടന്ന ആ കുഞ്ഞു ചെക്കനിന്ന് 39th പിറന്നാൾ ഭൂമിയുടെ നിലനിൽപ്പോളം ഓർത്തിവെക്കാനായിട്ട് പാടി പുകഴ്ത്താനായിട്ട് വീണ്ടും വീണ്ടും കണ്ട് ആസ്വദിക്കാനുള്ള ഇന്ദ്രജാലങ്ങൾ തൻ്റെ ഇടം കാലുകൊണ്ട് പകർന്നു തന്നു കഴിഞ്ഞു ഈ 39 വർഷത്തെ ജീവിതം കൊണ്ട് ലയണൽ മെസ്സി യെസ് ഇന്ന് അർജന്റീനയുടെ ഇതിഹാസ നായകൻ ലയണൽ മെസ്സിയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ അദ്ദേഹത്തിന് ഏറ്റവും സ്നേഹത്തോടുകൂടി ബർത്ത്ഡേ വിഷസ് അറിയിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഫുട്ബോളിന് ഉയരാണ് മെസ്സി അല്ലേ ഉയർത്തെഴുന്നേൽപ്പാണ് മെസ്സി ഫുട്ബോൾ ജീവിതം അവസാനിച്ചെന്ന് കരുതിയെടുത്തു നിന്ന് ഉയർത്തെഴുന്നേറ്റ് രാജ്യത്തെ വിജയപീഠത്തിലേറ്റിയവൻ ആരാധകരെ മുഴുവൻ ആനന്ദത്തിന്റെ ആവേശത്തിന്റെ കൊടുമുടി കയറ്റിയവൻ കപ്പിനും ചുണ്ടിനുമിടയിലുമാണ് 2014 ലോകകപ്പ് മെസ്സിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഇതിഹാസം എന്ന് വിളിക്കുമ്പോഴും ഒരു രാജ്യാന്തര കിരീടം പോലും സ്വന്തം പേരില്ലാത്തതിന് ഏറെ പഴികേട്ടിട്ടുണ്ട് നമ്മുടെ മെസ്സി അർജന്റീന എന്ന രാജ്യത്തിന് മാത്രമല്ല ലോകത്തിന്റെ മുഴുവൻ പ്രതീക്ഷകളുടെ അമിത ഭാരം ആ 5'7" ചുമലിൽ വന്നപ്പോഴും ഒരിക്കലും പിഴയ്ക്കാത്ത ആ ഇടം കാൽ ഒന്ന് പതിരിയിട്ടുണ്ടായിരുന്നു 2016 കോപ്പ അമേരിക്ക ഫൈനലിൽ പെനൽറ്റി കിക്ക് പുറത്തേക്ക് അത് മതിയായിരുന്നു ആ ഇതിഹാസത്തെ ക്രൂശിലേറ്റാനായിട്ട് കാത്തിരുന്നവർക്ക് ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള മറാഖാന സ്റ്റേഡിയത്തിൽ പരമ്പരാഗത വൈരികളായിട്ടുള്ള ബ്രസീലിനെ തന്റെ മുട്ടുകുത്തിച്ച് മെസ്സിയും കൂട്ടുകാരും കോപ്പ അമേരിക്കയിൽ മുത്തമിട്ടു എന്ന് തന്നെ പറയാം മെസ്സിയുടെ രാജ്യാന്തര കരിയറിലെ ആദ്യത്തെ കിരീടം ഒരുപാട് സങ്കടങ്ങൾക്കും വിമർശനങ്ങൾക്കും ഒടുവിൽ സ്വന്തം രാജ്യത്തിന് വേണ്ടി ആഗ്രഹിച്ച ആ സ്വർണക്കപ്പ് അയാൾ സ്വന്തമാക്കിയ ആ ഒരു മൊമെന്റ് ഫുട്ബോൾ ഉള്ളിടത്തോളം കാലം ആരും മറക്കില്ല എന്നുള്ളതാണ് സത്യം കഴിഞ്ഞ ലോകകപ്പിന്റെ ഫൈനലിൽ വമ്പന്മാരായിട്ടുള്ള ഫ്രാൻസിനെതിരെ പൊരുത്തി നേടിയിട്ടുള്ള ആ ഒരു വിജയം ഇപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിലുണ്ടല്ലേ അവസാന നിമിഷം വരെ ഉദ്യോഗജനകമായിട്ടുള്ള ആ ഒരു കോമ്പറ്റീഷനിൽ ഒടുവിൽ അയാൾ ആ ലോകകപ്പ് നെഞ്ചോട് ചേർത്തു ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ചയായിരുന്നു കേട്ടോ അത് അർജന്റീനയിലെ റൊസാരിയോ എന്ന ചെറിയ തെരുവിൽ നിന്ന് തുടങ്ങി ലോക ഫുട്ബോളിന്റെ നെറുകയിലെത്തിയ ആ ഇതിഹാസത്തെ ലോകം മുഴുവൻ സ്നേഹത്തോടെ ഗോഡ് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് വിളിക്കുന്ന നമ്മുടെ മെസ്സിക്ക് ഒരിക്കൽ കൂടി ബർത്ത്ഡേ വിഷസ് അറിയിക്കുകയാണ് ഒപ്പം ഇത്തവണത്തെ വേൾഡ് കപ്പിലും ആ ഒരു മാന്ത്രിക സ്പർശത്തിലൂടെ അർജന്റീനയ്ക്ക് വീണ്ടും ഒരു കപ്പടിക്കാൻ സാധിക്കട്ടെ എന്നുകൂടി വിഷയമാണ് സോ ഈ ഒരു സ്പെഷ്യൽ ഡേയിൽ നമ്മുടെ ഗെയിമും ഈ ഫുട്ബോൾ മാന്ത്രികനുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒന്നാണ് കേട്ടോ അപ്പൊ മെസ്സി ഫാൻസ് ഒക്കെ ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് റെഡി ആയിട്ടിരുന്നോളൂ ആൻഡ് മറ്റൊരു കാര്യം ഈ വീക്കിൽ നമ്മുടെ ഗെയിമിൽ കറക്റ്റ് ആയിട്ട് ആൻസേഴ്സ് പറയുന്നവരിൽ നിന്നും ഫ്രൈഡേ നടക്കുന്ന ലക്കി ഡ്രോയിലൂടെ ഒരാളെ ഭാഗ്യശാലിയായിട്ട് സെലക്ട് ചെയ്യുന്നതായിരിക്കും ആ ഒരു ഭാഗ്യശാലിക്ക് നമ്മുടെ കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റ് നൽകുന്ന മനോഹരമായിട്ടുള്ളൊരു ഗിഫ്റ്റ് സ്വന്തമാക്കാം സോ ഈ വീക്കിലെ ഭാഗ്യശാലിയാകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം ഓക്കെ നമുക്ക് ആദ്യം ഫുൾ ഓൺ ഫുൾ പവർ ആവാനായിട്ടൊരു കലക്കൻ പാട്ട് കേൾക്കാം ആസ്ട്രിയ പ്രീമിയർ ലീഗിലൂടെ വിത്ത് മീ ആർ ജെ അനാമിക

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിസയുമിനി മിതമായ നിരക്കിൽ ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 9958731115. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

യെസ് എങ്ങനെ ജീൻസ് എന്ന മൂവിയിൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ എ പി എൽ വിത്ത് മീ ആർ ജെ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് കൃത്യം 16 മിനിറ്റ് ആയിരിക്കാണ് കേട്ടോ. ഇന്ന് നമ്മുടെ ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിയുടെ ബർത്ത്ഡേ ആണ്. സോ അദ്ദേഹത്തിന്റെ ഫുട്ബോൾ കരിയറുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറച്ചധികം ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ നമ്മുടെ ആസ്ട്രിയ പ്രീമിയർ ലീഗിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് ഐശ്വര്യമായിട്ട് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാനുള്ള സമയമായിട്ടുണ്ട്. ആദ്യത്തെ ചോദ്യം ഇതാണ്, ശ്രദ്ധിച്ച് കേട്ടോളൂ. മെസ്സി തന്റെ സീനിയർ കരിയറിൽ ഏറ്റവും കൂടുതൽ കാലം കളിച്ച സ്പാനിഷ് ക്ലബ് ഏതാണ് എന്നതാണ് എന്റെ ചോദ്യം. ചോദ്യം ഒന്നുകൂടി പറയാം, മെസ്സി തന്റെ സീനിയർ കരിയറിൽ ഏറ്റവും കൂടുതൽ കാലം കളിച്ച സ്പാനിഷ് ക്ലബ് ഏതാണ് എന്നതാണ് എന്റെ ചോദ്യം. ആൻസർ പറയാനായിട്ട് വിളിക്കാം ലൈവിലേക്ക് ടു ദ നമ്പർ 0474 2919 0 0 4 7 4 2 9 1 9 0. ആൻസേഴ്സ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649 0 0.

0: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
0: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
2: വിസയുമിനി മിതമായ നിരക്കിൽ ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
3: പെരെ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട് നെയ്യാറ്റൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
4: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ F90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ഹോണസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യുക. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: Once again, welcome back to APL with me, RJ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് കൃത്യം 32 മിനിറ്റ് ആയിരിക്കാണ്. ഞാൻ നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻ ഇതായിരുന്നു: മെസ്സി തന്റെ സീനിയർ കരിയറിൽ ഏറ്റവും കൂടുതൽ കാലം കളിച്ച സ്പാനിഷ് ക്ലബ് ഏതാണ്? നമുക്ക് വാട്സപ്പിൽ കുറച്ചധികം ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്, നോക്കാം. ഷാരിക മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, FC ബാഴ്സലോണ. ദക്ഷ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, FC ബാഴ്സലോണ. ലിനി ചേച്ചി, അർച്ചന ചേച്ചി എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, FC ബാഴ്സലോണ. മീര മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, Over 916. ദീപു ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, അർജന്റീന. സ്നേഹ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, ബാഴ്സലോണ. അനു, മെൽവിൻ, റിഷാദ്, ശ്രീപ്രിയ ആൻഡ് ഫൈനലി അന്ന എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് FC ബാഴ്സലോണ എന്നാണ് കേട്ടോ. എന്റെ ചോദ്യം ഇതായിരുന്നു, മെസ്സി തന്റെ സീനിയർ കരിയറിൽ ഏറ്റവും കൂടുതൽ കാലം കളിച്ച സ്പാനിഷ് ക്ലബ് ഏതാണ്? സോ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് FC ബാഴ്സലോണയാണ്. മെസ്സിയുടെ ഫുട്ബോൾ കരിയറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്പാനിഷ് ക്ലബാണ് FC ബാഴ്സലോണ എന്ന് പറയുന്നത് കേട്ടോ. അദ്ദേഹം തന്റെ യൂത്ത് അക്കാദമി കാലം മുതൽ തന്നെ 2021 വരെ ഈ ഒരൊറ്റ ക്ലബിന് വേണ്ടിയായിരുന്നു പ്രധാനമായിട്ടും കളിച്ചിട്ടുണ്ടായിരുന്നത്. ഏകദേശം 17 വർഷം ബാഴ്സലോണയുടെ സീനിയർ ടീമിൽ അദ്ദേഹം സജീവമായിട്ട് നിൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു നീണ്ട ടൈമിൽ അദ്ദേഹം ബാഴ്സലോണയ്ക്ക് വേണ്ടി 670ലധികം ഗോളുകൾ അടിക്കുകയും ഒരുപാട് മേജർ ട്രോഫീസ് നേടിക്കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല, സ്പാനിഷ് ലീഗ് ആയിട്ടുള്ള ലാ ലിഗയിലും UEFA ചാമ്പ്യൻസ് ലീഗിലും ബാഴ്സലോണയെ ടോപ്പ് പൊസിഷനിൽ എത്തിക്കാനായിട്ട് മെസ്സിയുടെ പെർഫോമൻസ് വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ പറയാം. അതുമാത്രമല്ല, FC ബാഴ്സലോണയുടെ ഹിസ്റ്ററിയിലെ ഏറ്റവും വലിയ ലെജൻഡ് ആയിട്ടാണ് മെസ്സിയെ ഫുട്ബോൾ ലോകം മുഴുവൻ കാണുന്നത് എന്ന് തന്നെ പറയാം. സോ ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് അറിയിക്കുകയാണ്. തെറ്റിപ്പോയവർ വിഷമിക്കേണ്ട, അടുത്തത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. അടുത്ത ചോദ്യം ഇതാണ്: ഫുട്ബോളിലെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ബാലൻ ഡിയോർ പുരസ്കാരം മെസ്സി എത്ര തവണ സ്വന്തമാക്കിയിട്ടുണ്ട്? ചോദ്യം ഒന്നുകൂടി പറയാം: ഫുട്ബോളിലെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ബാലൻ ഡിയോർ പുരസ്കാരം മെസ്സി എത്ര തവണ സ്വന്തമാക്കിയിട്ടുണ്ട്? ആൻസർ കിട്ടിയെങ്കിൽ വിളിക്കാം ലൈവിലേക്ക്. ടു ദ നമ്പർ 0474-291-9090-0974-291-9090. ആൻസേഴ്സ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. ആശ്രയ പ്രീമിയർ ലീഗിലൂടെ ഇനിയൊരു കലക്കൻ ട്രാക്ക് കേൾക്കാം, ഫ്രം ദ മൂവി കറുപ്പ്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിസയുമിനി മിതമായ നിരക്കിൽ ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
2: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
3: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.

യെസ് എങ്ങനെ ആര്യ മൂവിയിലെ ഒരു സൂപ്പർ ഹിറ്റ് പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ എ പി എൽ വിത്ത് മീ ആർ ജെ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് കൃത്യം 45 മിനിറ്റ് ആയിരിക്കാണ്. ഫുട്ബോളിലെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ബാലൻറ്റിയോർ പുരസ്കാരം മെസ്സി എത്ര തവണ സ്വന്തമാക്കിയിട്ടുണ്ട്? ഇതായിരുന്നു ബ്രേക്കിന് മുന്നേ ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ. നമുക്ക് വാട്സപ്പിൽ കുറച്ചധികം ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്, നോക്കാം. സുശീല ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു 8. അതുപോലെ അർച്ചന ചേച്ചിയും മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു 8. ലിനി ചേച്ചി, ദക്ഷ, അനു, മാളവിക, സന്ധി ചേച്ചി, സുബിൻ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു 8 തവണ. ആദർശ്, കെവിൻ, അരവിന്ദ്, മനു, വിനോദ് ചേട്ടൻ, റിഷാദ് എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് 8 തവണ എന്നുള്ളതാണ്. എല്ലാവരും അറിയിച്ചിരിക്കുന്ന ആൻസേഴ്സ് കറക്റ്റ് ആണ്, 8 ആണ് കേട്ടോ. ഫുട്ബോൾ ഹിസ്റ്ററിയിലെ ഏറ്റവും കൂടുതൽ തവണ ബാലൻറ്റിയോർ അവാർഡ് സ്വന്തമാക്കിയിട്ടുള്ള ഒരേ ഒരു പ്ലെയർ മെസ്സിയാണ്. 2009 അദ്ദേഹം തന്റെ ആദ്യത്തെ ബാലൻറ്റിയോർ വിൻ ചെയ്യുന്നത് കേട്ടോ. പിന്നീട് മെസ്സിയുടെ കരിയറിലെ ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് കൊണ്ട് തന്നെ 2010, 11, 12 വർഷങ്ങളിൽ തുടർച്ചയായിട്ട് ഈ ഒരു അവാർഡ് അദ്ദേഹത്തിന് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 2015, 2019, 2021 വർഷങ്ങളിൽ മെസ്സി ഈ ഒരു നേട്ടം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒടുവിൽ 2022 അർജന്റീന വേൾഡ് കപ്പ് ചാമ്പ്യൻ ആക്കിയിട്ടുള്ള ഒരു ബ്രില്യന്റ് കളി കൂടി കണക്കിലെടുത്താണ് 2023 8-ാമത്തെ ബാലൻറ്റിയോർ ഫുട്ബോൾ ലോകം അദ്ദേഹത്തിന് ആദരിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ബാലൻറ്റിയോർ പുരസ്കാരം നൽകി അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ടായിരുന്നത്. സോ ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻസ് അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് കടക്കാനുള്ള സമയമായിട്ടുണ്ട്. അടുത്ത ചോദ്യം ഇതാണ്, മെസ്സി തന്റെ കരിയറിൽ ആദ്യമായിട്ട് നേടിയ അന്താരാഷ്ട്ര ട്രോഫി ഏതാണ്? മെസ്സി തന്റെ കരിയറിൽ ആദ്യമായിട്ട് നേടിയ അന്താരാഷ്ട്ര ട്രോഫി ഏതാണ് എന്നതാണ് എന്റെ ചോദ്യം. ആൻസർ പറയാനായിട്ട് വിളിക്കാം ലൈവിലേക്ക്. ടു ദ നമ്പർ 0474-291-9090-0474-291-9090. ആൻസേഴ്സ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓടനാവട്ടം പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ ഇനി മുതൽ എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 6 മണി മുതൽ പ്രശസ്ത ഫിസിഷ്യനും ഡയബറ്റോളജിസ്റ്റുമായ ഡോക്ടർ രഞ്ജിത് നാഥിന്റെ സേവനം ലഭ്യമാണ്. കൂടാതെ എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതൽ ഡെർമറ്റോളജി ഒപ്പിയിൽ ഡോക്ടർ നവദീപ് രവികുമാറിന്റെ സേവനം ലഭ്യമാണ്. ബുക്കിംഗിനായി വിളിക്കൂ 0474-296-2152. പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്, ഓടനാവട്ടം.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
3: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

Once again, welcome back to APL with me, RJ Anamika. Studio clock ൽ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഇന്ന് നമ്മുടെ ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിയുടെ ബർത്ത്ഡേ ആണ്. സോ അദ്ദേഹത്തിന്റെ ഫുട്ബോൾ കരിയറുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറച്ചധികം ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ഗെയിമിലൂടെ ഞാൻ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത് കേട്ടോ. ബ്രേക്കിന് മുന്നേ ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ ഇതായിരുന്നു, മെസ്സി തന്റെ കരിയറിൽ ആദ്യമായിട്ട് നേടിയ അന്താരാഷ്ട്ര ട്രോഫി ഏതാണ്. നമുക്ക് വാട്സപ്പിൽ കുറച്ചധികം ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്, നോക്കാം. സുശീല ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, ഫിഫ U20 വേൾഡ് കപ്പ്. മേരിക്കുട്ടി ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, കോപ്പ അമേരിക്ക. ലിനി ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, കോപ്പ അമേരിക്ക. ദക്ഷ, സഹദേവൻ ചേട്ടൻ, അർച്ചന ചേച്ചി, ശാരിക എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, കോപ്പ അമേരിക്ക എന്ന് തന്നെയാണ്. സോ ദ കറക്റ്റ് ആൻസർ വന്നിട്ടുള്ളത് കോപ്പ അമേരിക്കയാണ്. മെസ്സിയുടെ സീനിയർ കരിയറിൽ ആദ്യമായിട്ട് നേടിയിട്ടുള്ള മേജർ ഇന്റർനാഷണൽ ട്രോഫി 2021 കോപ്പ അമേരിക്ക ആണ് കേട്ടോ. 2021 July 10 നടന്ന ഫൈനൽ മാച്ചിൽ ബ്രസീലിനെ പരാജയപ്പെടുത്തിയാണ് അർജന്റീന ഈ ഒരു കപ്പ് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത്. ഇതിനു മുമ്പ് 2005 U20 വേൾഡ് കപ്പും 2008 ഒളിമ്പിക് ഗോൾഡ് മെഡലും അദ്ദേഹം വിൻ ചെയ്തിട്ടുണ്ടെങ്കിലും സീനിയർ ടീമിനൊപ്പമുള്ള ആദ്യത്തെ വലിയ ഇന്റർനാഷണൽ അച്ചീവ്മെന്റ് ഇതായിരുന്നു കേട്ടോ. ഈ വിജയം അദ്ദേഹത്തിന്റെ ഇന്റർനാഷണൽ ഫുട്ബോൾ കരിയറിലെ തന്നെ ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. സോ ആൻസേഴ്സ് കോപ്പ അമേരിക്ക എന്ന ആൻസേഴ്സ് അറിയിച്ചു എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് കടക്കാനുള്ള സമയമായിട്ടുണ്ട്. അടുത്ത ചോദ്യം ഇതാണ്, ബാഴ്സലോണയുമായുള്ള മെസ്സിയുടെ ആദ്യ കരാർ ഒപ്പിട്ടത് എന്തിലായിരുന്നു. ബാഴ്സലോണയുമായിട്ടുള്ള മെസ്സിയുടെ ആദ്യ കരാർ ഒപ്പിട്ടത് എന്തിലായിരുന്നു എന്നതാണ് എന്റെ ചോദ്യം. സോ ആൻസേഴ്സ് കിട്ടിയെങ്കിൽ വിളിക്കാം ലൈവിലേക്ക് ടു ദ നമ്പർ 0474 2919 0 0 4 7 4 2 9 1 9 0. ആൻസേഴ്സ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649 0 0. മനോയും നമ്മുടെ ചിത്രാമ്മയും ചേർന്ന് പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു സൂപ്പർ ഡ്യൂപ്പർ പാട്ട് കേൾക്കാം ഇനി ആശ്രയ പ്രീമിയർ ലീഗിലൂടെ.

0: You are listening to Ashraya FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് ഇഷ്യൂ ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. April 1 മുതൽ June 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: Pere Pardon's Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakkara, Karunagappally.
1: Cheta, veettilekku saadhanangal vaangandi.
2: Cheniyaazhcha vaangane, Aljo special offers undallo.
1: Adene, ella shini yaar divasangalilum special offers undu nammude Aljoyil.
2: Aljo, vilakkuruvinte vismayam.
3: Aljo Hypermarket, Nellikundam. Aljo Supermarket, Payangil and Ummannur.
4: Vishal Opticals. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർ.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ F90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

മിസ്റ്റിലൂടെ 23-ാമത് ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്കാൻ റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആശ്രയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യുക. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽപ്പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

യെസ്, എങ്ങനെ ധൂൾ എന്ന മൂവിയിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ എ പി എൽ വിത്ത് മീ ആർ ജെ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് കൃത്യം 23 മിനിറ്റ് ആയിരിക്കാണ്. ബ്രേക്കിന് മുന്നേ ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ബാഴ്സലോണയുമായിട്ടുള്ള മെസ്സിയുടെ ആദ്യ കരാർ ഒപ്പിട്ടത് എന്തിലായിരുന്നു? നമുക്ക് വാട്സപ്പിൽ കുറച്ചധികം ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്, നോക്കാം. ദക്ഷ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ടിഷ്യൂ പേപ്പർ. മേരിക്കുട്ടി ചേച്ചിയും മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു പേപ്പർ നാപ്കിൻ. ഷാരിക മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ഒരു പേപ്പർ നാപ്കിൻ. അനു, മെൽവിൻ, ആദർശ് എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു പേപ്പർ നാപ്കിൻ. റിഷാദ്, പാർവതി, ഷെൽവിൻ ആൻഡ് ഫൈനലി മനു എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് പേപ്പർ നാപ്കിൻ എന്ന് തന്നെയാണ്. സോ ദ കറക്റ്റ് ആൻസർ വരുന്നത് ഒരു പേപ്പർ നാപ്കിൻ ആണ് കേട്ടോ. പേപ്പർ നാപ്കിനിലാണ് അദ്ദേഹം ആദ്യമായിട്ട് കരാർ ഒപ്പിട്ടിട്ടുണ്ടായിരുന്നത്. ഫുട്ബോൾ ഹിസ്റ്ററിയിലെ തന്നെ ഏറ്റവും കൗതുകമുള്ള ഒരു സ്റ്റോറിയാണ് കേട്ടോ അത്. മെസ്സിക്ക് 13 വയസ്സുള്ള സമയത്ത് അദ്ദേഹത്തിന്റെ ആ ഒരു ടാലന്റ് കണ്ട് ബാഴ്സലോണയുടെ അപ്പോഴത്തെ സ്പോർട്ടിംഗ് ഡയറക്ടറായിട്ടുള്ള ചാർളി ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ആ ഒരു പെർഫോമൻസ് കണ്ട്. എങ്ങനെയെങ്കിലും മെസ്സിയെ ക്ലബിൽ എത്തിക്കണം എന്ന് അദ്ദേഹം ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് പെട്ടെന്ന് ഒപ്പിടാനായിട്ട് ഒഫീഷ്യൽ കോൺട്രാക്ട് പേപ്പറുകളൊന്നും കയ്യിലില്ലാതിരുന്നത് കൊണ്ട് തന്നെ ഒരു ഹോട്ടലിരിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു സാധാരണ പേപ്പർ നാപ്കിനിലാണ് അദ്ദേഹം കരാറെഴുതി ഒപ്പിട്ടിട്ടുണ്ടായിരുന്നത്. മെസ്സി എന്ന കൊച്ചു പയ്യൻ ലോകത്തിലെ ഏറ്റവും വലിയ ലെജൻഡായിട്ട് മാറാൻ പോകുന്നതിന്റെ ആ ഒരു സ്റ്റാർട്ടിംഗ് ആ ഒരു നാപ്കിനിൽ നിന്ന് തന്നെയായിരുന്നു എന്ന് തന്നെ പറയാം. സോ ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് കടക്കാനുള്ള സമയമായിട്ടുണ്ട്. അടുത്ത ചോദ്യം ഇതാണ്, ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരം എന്ന റെക്കോർഡ് മെസ്സിക്കാണ്. എത്ര മത്സരങ്ങളാണ് അദ്ദേഹം ലോകകപ്പിൽ കളിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് എന്റെ ചോദ്യം. ചോദ്യം ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം, ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരം എന്ന റെക്കോർഡ് മെസ്സിക്കാണ്. എത്ര മത്സരങ്ങളാണ് അദ്ദേഹം ലോകകപ്പിൽ കളിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് എന്റെ ചോദ്യം. ആൻസർ കിട്ടിയെങ്കിൽ വിളിക്കാം ലൈവിലേക്ക് ടു ദ നമ്പർ 0474-291-904-2919-09-0. ആൻസേഴ്സ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649-0. ആശ്രിയ പ്രീമിയർ ലീഗിലൂടെ ഇനിയൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റൊമാൻറ്റിക് ട്രാക്ക് കേൾക്കാം ഫ്രം ദ മൂവി ഇന്ത്യൻ.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് ഇഷ്യു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
0: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓടനാവട്ടം പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ ഇനി മുതൽ എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 6 മണി മുതൽ പ്രശസ്ത ഫിസിഷ്യനും ഡയബറ്റോളജിസ്റ്റുമായ ഡോക്ടർ രഞ്ജിത് നാഥന്റെ സേവനം ലഭ്യമാണ്. കൂടാതെ എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതൽ ഡെർമറ്റോളജി ഒപിയിൽ ഡോക്ടർ നവദീപ് രവികുമാറിന്റെ സേവനം ലഭ്യമാണ്. ബുക്കിംഗിനായി വിളിക്കൂ 0474-296-2152. പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്, ഓടനാവട്ടം.
2: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
3: Asriya Emery.
4: Once again, welcome back to APL with me, RJ Anamika. Studio Clockly Poll, Samiya Manchu Mani Kalinji Krithyam. 39 മിനിറ്റ് ആയിരിക്കാണ് ബ്രേക്കിന് മുന്നേ ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ ഇതായിരുന്നു, എത്ര മത്സരങ്ങളാണ് മെസ്സി ലോകകപ്പിൽ കളിച്ചിട്ടുള്ളത്. നമുക്ക് വാട്സപ്പിൽ കുറച്ചധികം ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്, നോക്കാം. ദക്ഷ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു 28. മേരിക്കുട്ടി ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു 28. അർച്ചന ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു 28. ഷാരിക മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു 28. അനീഷേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു 28. മെൽവിൻ, റിഷാദ്, അനു, പാർവതി എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു 28. ആദർശ്, സുബിൻ, മനു, വിനോദ് ചേട്ടൻ, കാർത്തിക് എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു 28. ഫൈനലി തങ്കമ്മന ടീച്ചർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു 6 വേൾഡ് കപ്പ്. ഓക്കെ, നമ്മുടെ തങ്കമ്മന ടീച്ചറിന്റെ ആൻസർ മാത്രം ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോരിക്കാണ്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് 28 ആണ് കേട്ടോ. നമ്മുടെ ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരം എന്ന റെക്കോർഡ് നമ്മുടെ സ്വന്തം ലയണൽ മെസ്സിക്കാണ്. ഇതുവരെ 28 ലോകകപ്പ് മത്സരങ്ങളിലാണ് അദ്ദേഹം അർജന്റീന ജേഴ്സിയിലെ കളത്തിലിറങ്ങിയിട്ടുണ്ടായിരുന്നത്. 2006, 2010, 2014, 2018, 2022 വർഷങ്ങളിലെ ലോകകപ്പുകൾക്ക് പുറമെ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന 2026 ലോകകപ്പിലും കളിച്ചതോടുകൂടിയാണ് മെസ്സി ഈയൊരു അതുല്യ നേട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. 6 വ്യത്യസ്ത ലോകകപ്പുകളിൽ കളിക്കുന്ന ആദ്യ പുരുഷ താരം കൂടിയാണ് നമ്മുടെ മെസ്സി കേട്ടോ. അതുമാത്രമല്ല 25 ലോകകപ്പ് മത്സരങ്ങൾ കളിച്ചിട്ടുള്ള മുൻ ജർമ്മൻ ഇതിഹാസ താരം ലൗതർ മതുയുസി ആണ് മെസ്സിക്ക് തൊട്ട് പിന്നിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത്. സോ 28 എന്ന ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻസ്. അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാനുള്ള സമയമായിട്ടുണ്ട്. അടുത്ത ചോദ്യം ഇതാണ്, മെസ്സി ആദ്യമായിട്ട് ബാഴ്സലോണയുടെ സീനിയർ ടീമിൽ കളിക്കാൻ ഇറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ജേഴ്സി നമ്പർ എത്രയായിരുന്നു? മെസ്സി ആദ്യമായിട്ട് ബാഴ്സലോണയുടെ സീനിയർ ടീമിൽ കളിക്കാൻ ഇറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ജേഴ്സി നമ്പർ എത്രയായിരുന്നു എന്നതാണ് എന്റെ ചോദ്യം. ആൻസർ കിട്ടിയെങ്കിൽ വിളിക്കാം ലൈവിലേക്ക് ടു ദ നമ്പർ 0474-291-90-0-0-4-7-4-2-9-1-9-0-0. ആൻസേഴ്സ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649-0-0. ഗില്ലി എന്ന മൂവിയിലെ ഒരു സൂപ്പർ ഡ്യൂപ്പർ പാട്ട് കേൾക്കാം ഇനി ആശ്രയ പ്രീമിയർ ലീഗിലൂടെ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര. ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
2: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
3: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
4: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
5: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.

0: യെസ്, എങ്ങനെ ആട് ത്രീ മൂവിയിൽ ഒരു സൂപ്പർ ഡ്യൂപ്പർ പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ എ പി എൽ വിത്ത് മീ ആർ ജെ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് കൃത്യം 51 മിനിറ്റ് ആയിരിക്കാണ്. നമ്മുടെ ഇന്നത്തെ ഗെയിമിലെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. മെസ്സി ആദ്യമായിട്ട് ബാഴ്സലോണയുടെ സീനിയർ ടീമിൽ കളിക്കാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ജേഴ്സി നമ്പർ എത്രയായിരുന്നു? നമുക്ക് വാട്സപ്പിൽ കുറച്ചധികം ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്, നോക്കാം. തങ്കമ്മന ടീച്ചർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു 30. അർച്ചന ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു 30. സഹദേവൻ ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു 30. അനീഷ് ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു 30. ദക്ഷ, ആദർശ്, മാളവിക, മനു, റിഷാദ് എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു 30. മേരിക്കുട്ടി ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു 30. അനു, മെൽവിൻ, കാർത്തിക്, വിനോദ് ചേട്ടൻ, ശ്രീപ്രിയ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു 30. അമൽ ആൻഡ് ഫൈനലി ഷാരിക എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് 30 എന്ന് തന്നെയാണ്. എല്ലാവരും അറിയിച്ചിരിക്കുന്ന ആൻസേഴ്സ് കറക്റ്റ് ആണ്. മെസ്സി ബാഴ്സലോണയുടെ സീനിയർ ടീമിലെ തന്റെ ആദ്യത്തെ ഒഫീഷ്യൽ മാച്ച് കളിക്കാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ജേഴ്സി നമ്പർ 30 ആയിരുന്നു. 2004 അദ്ദേഹം ഈ ഒരു ഡെബ്യൂ നടത്തിയിട്ടുണ്ടായിരുന്നത്. സാധാരണയായിട്ട് അക്കാദമിയിൽ നിന്ന് വരുന്ന യങ് പ്ലെയേഴ്സിന് ഉയർന്ന നമ്പറുകൾ ക്ലബ്ബ് നൽകാറുണ്ട്. ആ ഒരു റൂൾ അനുസരിച്ചാണ് അദ്ദേഹത്തിന് 30 എന്ന ജേഴ്സി നമ്പർ കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് കുറച്ചു കാലം അദ്ദേഹത്തിന്റെ നമ്പർ 19 ആയിരുന്നു. അതിനുശേഷമാണ് ഫുട്ബോൾ ലോകത്തെ ഏറ്റവും ഐക്കോണിക് ആയിട്ടുള്ള നമ്പർ 10 ജേഴ്സി മെസ്സി സ്വന്തമാക്കിയിട്ടുള്ളത് കേട്ടോ. പി എസ് സി ക്ലബിലേക്ക് മാറിയ സമയത്തും അദ്ദേഹം തന്റെ പഴയ നമ്പർ ആയിട്ടുള്ള 30 തന്നെയായിരുന്നു സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ 30 എന്ന ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് അറിയിക്കുകയാണ്. മാത്രമല്ല നമ്മുടെ ഇന്നത്തെ ഗെയിമിൽ കറക്റ്റ് ആൻസേഴ്സ് പറഞ്ഞ എല്ലാവരുടെയും പേരുകൾ ഞാനിവിടെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതിൽ നിന്നും ഫ്രൈഡേ ആണ് ഒരാളെ ലക്കി ഡ്രോയിലൂടെ സെലക്ട് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അന്ന് വിന്നറാകുന്ന ഭാഗ്യശാലിക്ക് നമ്മുടെ കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റ് നൽകുന്ന ഒരു തകർപ്പൻ സമ്മാനം സ്വന്തമാക്കാം. സോ മസ്റ്റായിട്ടും എല്ലാവരും ഫ്രൈഡേ വരെ നമ്മുടെ ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് കൃത്യം 53 മിനിറ്റ് ആയിരിക്കുകയാണ്. ഇന്നത്തെ ആസ്ട്രിയ പ്രീമിയർ ലീഗ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ടൈമിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ ഇത്രയും നേരം നമ്മുടെ ആസ്ട്രിയ പ്രീമിയർ ലീഗ് കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ട ലിസണേഴ്സിനും നല്ലൊരു ഗുഡ് ഈവനിംഗ് വിഷ് ചെയ്തുകൊണ്ട് ഇറ്റ്സ് മീ ആർ ജെ അനാമിക സൈനിങ് ഓഫ്.
1: ഇതാ വരുന്നു ഘടോത്കചന്മാരെ വെല്ലുന്ന ഘടാഘടിയന്മാർ. ആർ യു റെഡി ഫോർ ഫൈനൽ ഫൈറ്റ്?

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്. ആശ്രയ എഫ് എം ക്ലോക്കിൽ ഇപ്പോൾ സമയം 6 മണി. ദ ടൈം ഈസ് 6 ഓ ക്ലോക്ക്.

0: കഥ തുടങ്ങുന്നത് സൂപ്പർ സെബാസ്റ്റ്യൻ എന്ന സബ് ഇൻസ്പെക്ടറിലൂടെ. യെസ്, പുരുഷ പ്രേതം ഈ സിനിമയാണ് ഇന്നത്തെ ക്ലാബ് ബോർഡിൽ. സോ വെൽക്കം ടു മൈ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ക്ലാബ് ബോർഡ് വിത്ത് മീ ആർജി സുൽത്താന.
1: സാറിന് പ്രേതങ്ങളിൽ വിശ്വാസമുണ്ടോ?
2: സാറേ, അയാളെ കാണാതായി എന്ന് പറയുന്ന സ്ഥലം രാത്രി ഒരു 11 മണി കഴിഞ്ഞ പിന്നെ ആരും ആ വഴിക്ക് പോകത്തില്ല. ഒരു മണവും എന്തൊക്കെയോ ശബ്ദങ്ങളും ഒക്കെ അവിടുത്തെ മരത്തിൽ ഒരു 7-8 പേര് തൂങ്ങിച്ചെന്നിട്ടുണ്ട്. സംഭവം അറിയാവുന്നവരൊക്കെ പറയുന്നത് അവിടെ പ്രേതം ഉണ്ടെന്നാ.
3: നമുക്കെന്തോ പ്രേതം, നമ്മള് പോലീസല്ലേ, നാട്ടുകാരെ നമ്മളല്ലേ പേടിക്കണ്ടേ?
0: കൃഷാൻ സംവിധാനം ചെയ്ത പുരുഷപ്രേതം, പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇതൊരു ഹൊറർ സിനിമയോ അല്ലെങ്കിൽ നമ്മളെ ഭയപ്പെടുത്തുന്ന പ്രേത കഥയോ അല്ല, മറിച്ച് നമ്മുടെ സമൂഹത്തിലെ ചില പച്ചയായ യാഥാർത്ഥ്യങ്ങളെ നർമ്മത്തിന്റെ മേമ്പൊടിയോടെ ഒരു ഡാർക്ക് കോമഡി രൂപത്തിൽ അവതരിപ്പിക്കുന്ന ഒരു കിട്ടിലം സിനിമയാണ്. ആവാസ വ്യൂഹം എന്ന മികച്ച ചിത്രത്തിന് ശേഷം സംവിധായകൻ കൃഷാന്ത് ഒരുക്കിയ ഈ ചിത്രം മാൻകൈൻഡ് സിനിമാസ്, സിമട്രി സിനിമാസ്, ഐൻസ്റ്റീൻ സിനിമാസ് എന്നീ ബാനറുകളിൽ ജോമോൻ ജേക്കബ്, ഡിജോ ആന്റണി, എൻസ്റ്റൻ സാക്പോൾ, വിഷ്ണു രാജൻ, സച്ചിൻ ഗോപു, നടൻ പ്രശാന്ത് അലക്സാണ്ടർ എന്നിവർ ചേർന്നാണ് നിർമ്മിച്ചിരിക്കുന്നത്.
4: റോഡിലാരെങ്കിലും വീണ് കിടന്നാ നോക്കാനാളില്ല. ഇപ്പൊ ശവം പൊങ്ങിന്ന് പറഞ്ഞ ഓടുന്ന ഓട്ടം കണ്ടില്ല.
5: ബോഡി കണ്ടൊന്ന് കൺഫേം ചെയ്യണം, അല്ലെങ്കിൽ അത് എപ്പോഴും ഒരു ബുദ്ധിമുട്ടായിട്ട് മനസ്സിൽ കിടക്കും.
4: പുഴ കുളിക്കുന്ന ശീലം വല്ലതും ഉണ്ടോ?
5: ഭയങ്കര ഒരു അനോയിങ് റോഡ് മനുഷ്യൻ സെബാസ്റ്റ്യൻ എന്നാ പേര്.
6: ശവം എടുക്കുന്നതും കക്കൂസ് കഴുകുന്നതൊക്കെ നമ്മുടെ ആളുകൾ മാത്രം ചെയ്യേണ്ട പണിയാണെന്ന് ചിലർക്ക് ധാരണയുണ്ട്. അതിന് വളമച്ചു കൊടുക്കരുതെന്ന് ഞാൻ പറഞ്ഞുള്ളൂ.
0: ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് പ്രശാന്ത് അലക്സാണ്ടർ, ദർശന രാജേന്ദ്രൻ, ജഗദീഷ്, ദേവകി രാജേന്ദ്രൻ, ഗീതി സംഗീത, രാഹുൽ രാജഗോപാൽ തുടങ്ങിയ താരങ്ങളാണ്. വളരെ ചുരുക്കത്തിൽ ഈ സിനിമയുടെ കഥ പറയുകയാണെങ്കിൽ, കൊച്ചിയിലെ ഒരു പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു അജ്ഞാത പുരുഷ മൃതദേഹം ലഭിക്കുന്നതും തുടർന്ന് ആ മൃതദേഹം കൈകാര്യം ചെയ്യുന്നതിൽ പോലീസുകാർക്ക് സംഭവിക്കുന്ന വലിയ അബദ്ധങ്ങളും അതിനെ തുടർന്നുണ്ടാകുന്ന പൊല്ലാപ്പുകളുമാണ് ചിത്രത്തിന്റെ മെയിൻ.
3: മരം ഒരു വരം, അത് കഴിഞ്ഞ വർഷത്തെ സ്ലോഗൻ ആണ്. ഈ വർഷം തലയ്ക്കൊരു തളർ വെച്ചോ.

ലോകത്തെ പ്രേക്ഷകരിലേക്ക് എത്തിയ ഈ സിനിമയ്ക്ക് സമാനതകളില്ലാത്ത പ്രേക്ഷക സ്വീകാര്യതയാണ് ലഭിച്ചത്. സ്ഥിരം പോലീസ് കഥകളിൽ നിന്ന് മാറി പോലീസുകാരുടെ യഥാർത്ഥ ജീവിതത്തിലെ നിസ്സഹായതകളും അവരുടെ ജോലിയുടെ സങ്കീർണതകളും വളരെ റിയലിസ്റ്റിക് ആയി തന്നെ എന്നാൽ ചിരി ഉണർത്തുന്ന രീതിയിൽ അവതരിപ്പിച്ചതിനാൽ നിരൂപകരിൽ നിന്നും സാധാരണ പ്രേക്ഷകരിൽ നിന്നും ഒരുപോലെ കയ്യടി നേടാൻ പുരുഷഭേദം എന്ന ഈ കൊച്ചു ചിത്രത്തിന് സാധിച്ചു. ഒരു ശരാശരി പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം തുടക്കം മുതൽ ഒടുക്കം വരെ യാതൊരു മുഷിപ്പും ഇല്ലാതെ കണ്ടിരിക്കാൻ കഴിയുന്ന ചിന്തിപ്പിക്കുന്ന ഒരു മികച്ച സിനിമാ അനുഭവമാണ് പുരുഷപ്രേതം നൽകിയത്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
2: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: Blackboard.
1: പുരുഷപ്രേതം എന്ന സിനിമയുടെ കഥ തുടങ്ങുന്നത് സൂപ്പർ സെബാസ്റ്റ്യൻ എന്ന സബ് ഇൻസ്പെക്ടറിലൂടെയാണ്. പ്രശാന്ത് അലക്സാണ്ടർ ആണ് ഈ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. താൻ വലിയൊരു ധീരനായ പോലീസുകാരനാണെന്നും ഒരുപാട് വലിയ കേസുകൾ താൻ ഒറ്റയ്ക്ക് തെളിയിച്ചിട്ടുണ്ടെന്നും സഹപ്രവർത്തകരോടും നാട്ടുകാരോടും തള്ളി മറിക്കുന്ന സ്വന്തമായി ഇമേജ് ബിൽഡ് ചെയ്യാൻ നടക്കുന്ന ഒരു വ്യക്തിയാണ് സെബാസ്റ്റ്യൻ.
2: 50 വയസ്സ്, ഊരും പേരും തിരിച്ചറിയാത്ത ഒരു പുരുഷപ്രേതം. മലർന്നു കിടന്ന അവസ്ഥയിൽ പരിശോധിച്ചപ്പോൾ 167 സെന്റിമീറ്റർ ഉയരവും മുഖവും ശരീരഭാഗങ്ങളും വികൃതമായ നിലയിലും മുഖത്ത് രോമങ്ങളും കാണപ്പെടുന്നു. ചെറിയ കൃതാവും നരകലർന്ന മുടിയും.
1: അങ്ങനെയിരിക്കെയാണ് സെബാസ്റ്റ്യന്റെ സ്റ്റേഷൻ പരിധിയിൽ പുഴയിൽ നിന്നൊരു അജ്ഞാത പുരുഷ മൃതദേഹം ലഭിക്കുന്നത്. നിയമപ്രകാരം കുറച്ചുനാൾ മോർച്ചറിയിൽ സൂക്ഷിക്കേണ്ട ഈ മൃതദേഹം മോർച്ചറിയിൽ സ്ഥലമില്ലാത്തതിനാലും മറ്റ് പല പ്രായോഗിക ബുദ്ധിമുട്ടുകൾ കൊണ്ടും വേഗത്തിൽ തന്നെ മറവ് ചെയ്യാൻ സെബാസ്റ്റ്യൻ തീരുമാനിക്കുന്നു. കൃത്യമായ നടപടിക്രമങ്ങൾ പാലിക്കാതെ അവർ ആ മൃതദേഹം ഒരു ശ്മശാനത്തിൽ കുഴിച്ചിടുന്നു. എന്നാൽ കഥ അവിടെയല്ല അവസാനിക്കുന്നത്, മറിച്ച് അവിടെയും തുടങ്ങുകയാണ്.
3: എടാ, ഇതിനുള്ള പൈസ പഞ്ചായത്ത് വണ്ടിന്നല്ലേ, നമ്മളവിടെ നിന്നിട്ട് വരും.
4: എസ് എസ് ആർ ഒന്നും ഇല്ലാണ്ട് ഞങ്ങളിത് മറവീണില്ലേ. എന്തെങ്കിലും താസാറ,
3: ഈ പൈസ ഞാനേത് അക്കൗണ്ടിൽ എഴുതില്ല.
4: സാറിന് വകുപ്പില്ലാത്ത
3: കൂറ സാധനം വാങ്ങിച്ചടിക്കാനാണ്.
4: എടുക്കാങ്ങട്,
5: ഒന്ന് നോക്കി പിടിക്ക.
1: കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സൂസൺ എന്നൊരു സ്ത്രീ തന്റെ കാണാതായ ഭർത്താവിനെ അന്വേഷിച്ച് സ്റ്റേഷനിൽ എത്തുന്നതോടെയാണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. ദർശന രാജേന്ദ്രനാണ് സൂസൺ എന്ന കഥാപാത്രമായി എത്തുന്നത്. സൂസൻ പറയുന്ന അടയാളങ്ങൾ വെച്ചു നോക്കുമ്പോൾ തങ്ങൾ ധൃതി പിടിച്ച് കുഴിച്ചിട്ട ആ അജ്ഞാത മൃതദേഹം സൂസന്റെ ഭർത്താവിന്റേതാണോ എന്ന് സെബാസ്റ്റ്യനും സംഘത്തിനും സംശയം തോന്നുന്നു. തുടർന്ന് ആ മൃതദേഹം വീണ്ടും പുറത്തെടുത്ത് പരിശോധിക്കാൻ മജിസ്ട്രേറ്റ് ഉത്തരവിടുന്നു. എന്നാൽ മൃതദേഹം കുഴിച്ചിട്ട സ്ഥലം അവർക്ക് കൃത്യമായി ഓർമ്മയില്ലാത്തതിനാൽ ശ്മശാനത്തിൽ അവർക്ക് പല കുഴികളും തോണ്ടേണ്ടി വരികയും ഒടുവിൽ ആ മൃതദേഹം നഷ്ടപ്പെട്ടുവെന്ന് അവർ തിരിച്ചറിയുകയും ചെയ്യുന്നു.
2: എന്തിനാ സാറേ വെറുതെ ഇവരെ വിഷമിപ്പിക്കുന്നത്? കുഴിച്ചിട്ടത് മാന്തി എടുക്കൽ വലിയ പ്രൊസീജിയറാ സാറേ. നമ്മൾ ഇതെല്ലാം പഠിച്ചിട്ടില്ലേ ഇങ്ങോട്ട് വന്നത്? ക്രിമിനോളജിയും ഫോറൻസിക്കും ഒക്കെ പഠിച്ചിട്ട് നമുക്ക് ഇതൊക്കെ കണ്ടാൽ മനസ്സിലാവും. Article 21 സാറിനറിയാമല്ലോ, റൈറ്റ് ടു ഡിഗ്നിറ്റി. മരിച്ചാലും അത് ബാധകമാണ്. മാഡം, അത് നിങ്ങളുടെ ഭർത്താവല്ല. മാഡം സമാധാനത്തോടെ പോകും, കടവന്ത്ര പോലീസ് അന്വേഷിക്കുന്നുണ്ടല്ലോ. ഒന്ന് പറഞ്ഞു കൊടുക്ക് സാറേ.

കാത്തിരിക്കാൻ സെബാസ്റ്റ്യനും സഹപ്രവർത്തകരും നടത്തുന്ന നെട്ടോട്ടങ്ങളും മറ്റൊരു മൃതദേഹം പകരം വെക്കുവാൻ അവർ ശ്രമിക്കുന്നതും ഒക്കെയാണ് പിന്നീട് നാം കാണുന്നത്. എന്നാൽ സിനിമയുടെ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ കഥ ആകെ മാറുന്നു. സൂസൻ അന്വേഷിച്ചു വന്നത് യഥാർത്ഥത്തിൽ അവളുടെ ഭർത്താവിനെ അല്ലായിരുന്നുവെന്നും ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാൻ വേണ്ടി അവൾ നടത്തിയ ഒരു വലിയ നാടകമായിരുന്നു അതെന്നും ഉള്ള ഞെട്ടിക്കുന്ന സത്യം പോലീസ് തിരിച്ചറിയുന്നു. ഒടുവിൽ ആ പുരുഷപ്രേതം ആരുടേതാണെന്ന് കണ്ടെത്താനാകാതെ പോലീസിന്റെ വീഴ്ചകളും സിസ്റ്റത്തിന്റെ പരാജയങ്ങളും വരച്ചു കാട്ടിക്കൊണ്ട് വളരെ റിയലിസ്റ്റിക്കായി ഈ ഡാർക്ക് കോമഡി ത്രില്ലർ അവസാനിക്കുകയാണ്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആശ്രയ FM 90-ൽ ഇനി ആകാശവാണി വാർത്തകൾ.
2: പ്രധാന വാർത്തകൾ. വികസനാത്മകമായ ബജറ്റാണ് സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ചതെന്ന് മുഖ്യമന്ത്രി V.D. സതീശൻ നിയമസഭയിൽ. ബജറ്റിന്മേലുള്ള പൊതുചർച്ച പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് ആനുപാതികമായി തൊഴിൽ ലഭ്യത ഉറപ്പുവരുത്താനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്ന് മന്ത്രി Roji M. John. രണ്ടു വർഷത്തിനുള്ളിൽ 1000 വാണിജ്യ കപ്പലുകൾ എത്തുന്ന തുറമുഖങ്ങളിലൊന്നെന്ന ചരിത്ര നേട്ടവുമായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം സത്യപ്രതിജ്ഞ അസാധുവാക്കപ്പെട്ട തിരുവനന്തപുരം കോർപ്പറേഷനിലെ 20 കൌൺസിലർമാർ നിയമാനുസൃതമായി വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തു. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ഈ മാസം 28-ന്. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി K. മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീൽ സ്കോട്ട്ലന്റ് പോരാട്ടം നാളെ. വാർത്തകൾ വിശദമായി. വികസനാത്മകമായ ബജറ്റാണ് സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ചതെന്ന് മുഖ്യമന്ത്രി V.D. സതീശൻ നിയമസഭയിൽ പറഞ്ഞു. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിന്മേലുള്ള ചർച്ചയിൽ മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട വിഷയം UDFൽ ചർച്ച ചെയ്ത് അന്തിമ തീരുമാനമെടുക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. മദ്യനയത്തിലെ ഇളവ് കേരള കർണാടക മദ്യ ഇടനാഴിക്കുള്ള ശ്രമമാണെന്ന് BJP MLA BB. ഗോപകുമാർ പറഞ്ഞു. കേന്ദ്ര നിലപാടുകളാണ് ബജറ്റിൽ കൂടുതലായി പരാമർശിക്കുന്നതെന്ന് CPM MLA KN. ബാലഗോപാൽ വിമർശിച്ചു. ബജറ്റിന്മേലുള്ള പൊതുചർച്ച പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഈ മാസം 29-ന് സഭ വീണ്ടും ചേരും. PM ശ്രീ പദ്ധതി സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് രാവിലെ സഭയിൽ നിന്ന് പ്രതിപക്ഷം വാക്കൌട്ട് നടത്തിയിരുന്നു. ഓപ്പറേഷൻ തൂഫാൻ വ്യാപിക്കുന്നതിന്റെ ഭാഗമായി കർണാടക തമിഴ്നാട് പുതുച്ചേരി മുഖ്യമന്ത്രിമാർക്ക് കത്തയച്ച് മുഖ്യമന്ത്രി V.D. സതീശൻ. മയക്കുമരുന്ന് കടത്ത് ശൃംഖലകൾ വിവിധ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു പ്രവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് ഏകോപിത നടപടികൾക്കായി ഈ നീക്കം. കൊച്ചി മെട്രോ രണ്ടാംഘട്ട നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിനുള്ള പരമാവധി നടപടികൾ സർക്കാർ ഉടൻ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി V.D. സതീശൻ. നിർമ്മാണ മേഖലയിലെ സുരക്ഷ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി KMRLന്റെ സുരക്ഷാ വിഭാഗം ഏർപ്പെടുത്തുന്ന നടപടികൾ സർക്കാർ നിരീക്ഷിക്കുമെന്നും അദ്ദേഹം സഭയെ അറിയിച്ചു. തൃക്കാക്കര MLA ഉമാ തോമസിന്റെ ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടി നൽകുകയായിരുന്നു മുഖ്യമന്ത്രി.
3: കൊച്ചി മെട്രോ നിർമ്മാണ മേഖലയിലെ സുരക്ഷ ശക്തമാക്കുന്നതിനായി KMRLൽ നിലവിൽ പ്രത്യേക സുരക്ഷാ വിഭാഗം പ്രവർത്തിക്കുന്നുണ്ട്. അത് നിരീക്ഷിക്കും സർക്കാരിന്റെ ഭാഗത്തു നിന്ന്. സമയബന്ധിതമായി പണി നീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായ നിർദ്ദേശങ്ങൾ കൊടുക്കും. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് സമയബന്ധിതമായി, ഇനി നിശ്ചയിക്കുന്ന സമയം, നേരത്തെ നിശ്ചയിച്ച സമയമല്ല, സമയബന്ധിതമായി മെട്രോ രണ്ടാംഘട്ട നിർമ്മാണം പൂർത്തീകരിക്കുന്നതിനും നിർമ്മാണവേളയിൽ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിനും പരമാവധി നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് സ്വീകരിക്കുന്നതാണ്.
2: വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് ആനുപാതികമായി തൊഴിൽ ലഭ്യത ഉറപ്പുവരുത്താനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്ന് മന്ത്രി Roji M. John. നിയമസഭാ കോൺഫറൻസ് ഹാളിൽ വിദ്യാർത്ഥികളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാഭ്യാസ നൈപുണ്യ വികസന സംവിധാനങ്ങൾ തൊഴിലവസരങ്ങളുമായി യോജിപ്പിക്കുന്നതിന് ഗ്ലോബൽ ജോബ് വാച്ച് ടവർ പദ്ധതി ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. ഖത്തറിലെ റാസ് ലഫാൻ വ്യവസായ കേന്ദ്രത്തിലുണ്ടായ അപകടത്തിൽ മരിച്ച കോഴിക്കോട് സ്വദേശി അർജുന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി V.D. സതീശന് കത്ത് നൽകി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. റാസ് ലഫാനിലെ ബാർസാൻ ഗ്യാസ് വിതരണ കേന്ദ്രത്തിലെ ജീവനക്കാരനാണ് അർജുൻ. വിഷയത്തിൽ ഖത്തറിലെ ഇന്ത്യൻ എംബസി അധികൃതരുമായി ബന്ധപ്പെട്ട് ആവശ്യമായ നടപടികൾ എത്രയും പെട്ടെന്ന് സ്വീകരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് അഭ്യർത്ഥിച്ചു. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കുള്ള ബഡ്ജറ്റ് വിഹിതം വെട്ടിക്കുറയ്ക്കുന്നത് തടയാൻ പ്രത്യേക നിയമനിർമ്മാണം നടത്തുന്ന കാര്യം സർക്കാർ പരിശോധിക്കുമെന്ന് മന്ത്രി K. A. തുളസി. നിയമസഭയിൽ V. മുരളീധരൻ MLA ഉന്നയിച്ച ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി. രണ്ടു വർഷത്തിനുള്ളിൽ 1000 വാണിജ്യ കപ്പലുകൾ എത്തുന്ന തുറമുഖങ്ങളിലൊന്നെന്ന ചരിത്ര നേട്ടവുമായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. മദർഷിപ്പായ MSC Louisiana ഇന്ന് വൈകുന്നേരം തുറമുഖത്ത് ബർത്ത് ചെയ്തതോടെയാണ് വിഴിഞ്ഞം ഈ നേട്ടം കൈവരിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
4: മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ MSC Louisiana കഴിഞ്ഞ ദിവസം പുറംകടലിൽ എത്തിയ ശേഷമാണ് ഇന്ന് വിഴിഞ്ഞത്ത് ബർത്ത് ചെയ്തത്. തുറമുഖത്തിന്റെ ആദ്യ വാണിജ്യ കപ്പലായ മെഡ്സ്കിന്റെ സാൻഫെർണാണ്ടോ 2024 ജൂലൈ 11 എത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് സമർപ്പിച്ചത്. തുറമുഖത്തിന്റെ പൂർണ്ണമായ വാണിജ്യ പ്രവർത്തനങ്ങൾ 2024 ഡിസംബർ 3 ആരംഭിച്ചു. ദക്ഷിണേന്ത്യൻ തുറമുഖങ്ങളിൽ ചരക്ക് നീക്കത്തിൽ ഒന്നാം സ്ഥാനത്താണ് വിഴിഞ്ഞം തുറമുഖം. വിഴിഞ്ഞത്ത് നിന്ന് റോഡ് മാർഗമുള്ള ചരക്ക് നീക്കവും ഉടൻ തുടങ്ങും. നഗരത്തെ രണ്ടാംഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളും പുരോഗമിക്കുകയാണ്.
2: തിരുവനന്തപുരം കോർപ്പറേഷനിലെ 20 കൌൺസിലർമാരുടെ സത്യപ്രതിജ്ഞ ഹൈക്കോടതി അസാധുവാക്കിയ പശ്ചാത്തലത്തിൽ കൌൺസിലർമാർ നിയമത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള രീതിയിൽ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തു. വിവിധ ദൈവങ്ങൾ, രക്തസാക്ഷികൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എന്നിവയുടെ നാമത്തിലെടുത്ത സത്യപ്രതിജ്ഞയാണ് അസാധുവാക്കിയത്. 4 ആഴ്ചയ്ക്കകം വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ക്രമീകരണം ഒരുക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് കൌൺസിൽ അംഗങ്ങൾ ഇന്ന് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
2: പച്ചക്കറികളിലെ കീടനാശിനി പ്രയോഗം ജീവിതശൈലി രോഗങ്ങളിലേക്ക് നയിക്കുന്ന സാഹചര്യത്തിൽ കൃഷിയിടത്തിലേക്ക് തിരിച്ചുപോകേണ്ടത് അനിവാര്യമാണെന്ന് കൃഷി വകുപ്പ് മന്ത്രി ടി സിദ്ദിഖ് തിരുവനന്തപുരം ഉള്ളൂർ കൃഷിഭവന്റെ നേതൃത്വത്തിൽ ചെഞ്ചേരിയിൽ ഒരുക്കിയ പപ്പായ കൃത്യതാ കൃഷി മാതൃകാ കൃഷിത്തോട്ടത്തിലെ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തെ പുതിയ ചീഫ് സെക്രട്ടറിയായി ബിശ്വനാഥ് സിൻഹയെ നിയമിച്ചു. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. നിലവിലെ ചീഫ് സെക്രട്ടറി എ ജയ്തലക് ഈ മാസം 30 വിരമിക്കുന്ന ഒഴിവിലാണ് നിയമനം. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി എൻ ശേഷാദ്രിനാഥനെ നിയമിക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്യും. ബംഗളൂരുവിൽ ആശുപത്രി കെട്ടിടത്തിന്റെ മതിൽ ഇടിഞ്ഞു വീണ് മരിച്ച 3 കുടുംബശ്രീ പ്രവർത്തകരുടെ കുടുംബത്തിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 5 ലക്ഷം രൂപ വീതം അനുവദിക്കാനും മന്ത്രിസഭ അനുമതി നൽകി. കൊട്ടാരക്കര നീലേശ്വരത്ത് വാഹനാപകടത്തിൽ മരിച്ച 3 പേരുടെ കുടുംബത്തിനും 5 ലക്ഷം രൂപ വീതം ധനസഹായം നൽകും. പരിക്കേറ്റ് കഴിയുന്നവരുടെ ചികിത്സാ ചെലവ് ഏറ്റെടുക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം സംസ്ഥാനത്ത് ഈ മാസം 28 നടക്കും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഞായറാഴ്ച മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരം തൈക്കാട് മാതൃശിശു ആശുപത്രിയിൽ നിർവഹിക്കും. തുള്ളിമരുന്ന് വിതരണത്തിന്റെ ക്രമീകരണങ്ങൾ പൂർത്തിയായതായി മന്ത്രി അറിയിച്ചു. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് തുള്ളിമരുന്ന് നൽകുന്നത്. ഇതിനായി 22,288 ബൂത്തുകൾ സജ്ജീകരിക്കും. തുള്ളിമരുന്ന് നൽകാൻ 46,663 സന്നദ്ധ പ്രവർത്തകരെ പരിശീലനം നൽകി നിയോഗിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പോളിയോ ദിനത്തിൽ മരുന്ന് നൽകാൻ സാധിക്കാത്ത കുട്ടികൾക്കായി തുടർന്നുള്ള 2 ദിവസങ്ങളിൽ വോളണ്ടിയർമാർ ഭവന സന്ദർശനം നടത്തി തുള്ളിമരുന്ന് നൽകും. ഒരു മാസക്കാലം നീണ്ടുനിന്ന കണ്ണൂർ കൊട്ടിയൂർ വൈശാഖ മഹോത്സവം ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ സമാപിച്ചു. മനുഷ്യനെയും പ്രകൃതിയെയും ഒന്നിപ്പിക്കുന്ന അപൂർവമായ ചടങ്ങുകളോടെയാണ് ഓരോ വർഷവും വൈശാഖോത്സവം നടക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
5: തൃക്കലശാട്ടോടെയാണ് വൈശാഖ മഹോത്സവത്തിന് സമാപനമായത്. 8 ഔഷധക്കൂട്ടുകൾ ഉപയോഗിച്ചുള്ള അഷ്ടബന്ധം കൊണ്ട് സ്വയംഭൂവിനെ മൂടി. ചോതിവിളക്ക് അണയ്ക്കൽ, ശ്രീകോവിൽ പൊളിക്കൽ, കലശാട്ട്, കളഭാട്ടം, മുതിരേരിവാൾ തിരിച്ചെഴുന്നള്ളത്ത്, അമ്മാരക്കൽ തറയിൽ തൃച്ചന്ദനപ്പൊടി അഭിഷേകം, യാത്രാബലി, ഭണ്ണാരം തിരിച്ചെഴുന്നള്ളത്ത് എന്നിങ്ങനെ നിരവധി ചടങ്ങുകളാണ് ഇന്ന് നടന്നത്. ഇതോടൊപ്പം സ്ഥാനികരും ഭക്തജനങ്ങളും അക്കരെ സന്നിധിയിൽ നിന്ന് വിടവാങ്ങുകയും ചെയ്തു. ഇനി 11 മാസങ്ങൾക്ക് ശേഷം നടക്കുന്ന വൈശാഖോത്സവത്തിലാണ് ആളും മാരവും ഉയരുക.
2: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 ഗ്രൂപ്പ് ബിയിൽ കാനഡ സ്വിറ്റ്സർലൻഡിനെയും ഖത്തർ ബോസ്നിയെയും നേരിടും. ഗ്രൂപ്പ് സിയിൽ നാളെ പുലർച്ചെ 3:30 ബ്രസീൽ സ്കോട്ട്ലൻഡിനെ എതിരെ കളത്തിലിറങ്ങും. ഇന്ന് നടന്ന മത്സരത്തിൽ കോംഗോയെ ഏകപക്ഷീയമായ 1 ഗോളിന് തകർത്ത് കൊളംബിയ നോക്കൌട്ടിൽ പ്രവേശിച്ചു. മറ്റൊരു മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാനെ എതിരില്ലാത്ത 5 ഗോളിന് തകർത്ത് പോർച്ചുഗൽ ആദ്യ ജയം സ്വന്തമാക്കി. മത്സരത്തിൽ മികച്ച പ്രകടനം പുറത്തെടുത്ത നായകൻ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ 6 ലോകകപ്പ് ടൂർണമെന്റുകളിൽ ഗോൾ നേടുന്ന ആദ്യ താരം എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 791 പോയിന്റ് ഉയർന്ന് 76,991 നിഫ്റ്റി 198 പോയിന്റ് നേട്ടത്തിൽ 24,022 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 200 രൂപ താഴ്ന്ന് 1,05,840 രൂപയും ഗ്രാമിന് 13,230 രൂപയുമാണ് ഇന്നത്തെ വില. ഈ മാസത്തെ വിവിധ ക്ഷേമ പെൻഷനുകളുടെ വിതരണം ഇന്ന് ആരംഭിച്ചു. ഇത് സംബന്ധിച്ച് സർക്കാർ ഉത്തരവിറക്കി. അടുത്ത മാസം 3-ാം തീയതിക്ക് മുൻപ് പെൻഷൻ വിതരണം പൂർത്തിയാക്കാനാണ് നിർദ്ദേശം. പ്രധാന വാർത്തകൾ വീണ്ടും. വികസനാത്മകമായ ബജറ്റാണ് സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ചതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ. ബജറ്റിന്മേലുള്ള പൊതുചർച്ച പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് ആനുപാതികമായി തൊഴിൽ ലഭ്യത ഉറപ്പുവരുത്താനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്ന് മന്ത്രി റോജി എം ജോൺ. 2 വർഷത്തിനുള്ളിൽ 1,000 വാണിജ്യ കപ്പലുകൾ എത്തുന്ന തുറമുഖങ്ങളിലൊന്നെന്ന ചരിത്ര നേട്ടവുമായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം സത്യപ്രതിജ്ഞ അസാധുവാക്കപ്പെട്ട തിരുവനന്തപുരം കോർപ്പറേഷനിലെ 20 കൌൺസിലർമാർ നിയമാനുസൃതമായി വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തു. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ഈ മാസം 28-ന് പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീൽ സ്കോട്ട്ലന്റ് പോരാട്ടം നാളെ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
6: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. തിരക്ക് പിടിച്ചുള്ള ഓട്ടത്തിൽ ഇങ്ങനെ ഒരു സഡൻ ബ്രേക്ക് നല്ലതാണ്. ആ ബ്രേക്കിൽ കുറച്ച് ലോക വിവരങ്ങൾ കൂടി കേട്ടറിയാം. ടേക്ക് എ ബ്രേക്ക് തിങ്കൾ മുതൽ വെള്ളി വരെ 7 മണി മുതൽ 9 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90 സ്റ്റേ ട്യൂൺ.

0: അഭിനേതാക്കളുടെ പ്രകടനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ മലയാള സിനിമ ഇതുവരെ വേണ്ടത്ര ഉപയോഗിക്കാത്ത പ്രശാന്ത് അലക്സാണ്ടർ എന്ന നടന്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആണ് സൂപ്പർ സെബാസ്റ്റ്യൻ. ഒരു ടിപ്പിക്കൽ നായക സങ്കല്പങ്ങളെ മുഴുവൻ പൊളിച്ചെഴുതിക്കൊണ്ട് ഭയവും വീഴ്ചകളുമുള്ള ഒരു സാധാരണ മനുഷ്യനായി അദ്ദേഹം ജീവിച്ചു കാണിച്ചു.
1: ബിനാനിപുരത്തെ
2: അംഗനവാടിയിൽ കയറി ആത്മഹത്യ ചെയ്ത തമിഴ് യുവാവ്.
3: ഈ ചേമ്പൊക്കെ പെട്ടെന്ന് വളരൂല്ലേ?
2: റോഡിൽ നിന്ന് കിട്ടിയ അന്യസംസ്ഥാന തൊഴിലാളി.
1: രവിപുരം തോട്ടിനടുക്കുന്ന കിട്ടിയ വയോധികൻ. ശരിയല്ലേ?
4: ഇത് അതിന്റെ പേരാണ് സാറേ, ഇതിന്റെ അതായത് കുപ്പിയിട്ടത്.
2: ദിലീപ് സാറേ, ഇതിന് എന്തേലും നടപടി ഉണ്ടാവും? കുറച്ചധികം നേരമായി.
3: ഞാൻ പോലീസാണ്, പ്രതിയല്ല കേട്ടോ.
0: അതുപോലെ തന്നെ ദർശന രാജേന്ദ്രന്റെ സൂസൻ എന്ന കഥാപാത്രം സിനിമയിലുടനീളം ഒരു മിസ്റ്ററി നിലനിർത്താൻ സഹായിച്ചു. വളരെ കുറച്ച് സീനുകളിൽ മാത്രമേ ഉള്ളൂവെങ്കിലും ജഗദീഷ് അവതരിപ്പിച്ച ദിലീപ് എന്ന പോലീസുകാരൻ സിനിമയിലെ ഏറ്റവും മികച്ചതും പക്വതയാർന്നതുമായ പ്രകടനങ്ങളിൽ ഒന്നായിരുന്നു. അണിയറ പ്രവർത്തകരുടെ മികവിലേക്ക് വന്നാൽ അജിത് ഹരിദാസിന്റെ തിരക്കഥയും കൃഷാന്തിന്റെ സംവിധാനവും ഛായാഗ്രഹണവും എടുത്തു പറയേണ്ടതാണ്. വളരെ വ്യത്യസ്തമായ കളർ ടോണും ക്യാമറ ആംഗിളുകളും ഉപയോഗിച്ച് കൊച്ചിയുടെ ഒരു പുതിയ മുഖം കാണിക്കാൻ കൃഷാന്തിന് കഴിഞ്ഞു.
5: എന്താ സാർ, എന്താ സാർ ഇത്ര ലേറ്റായിട്ട്?
6: പോലീസിന്റെ കണ്ണി പൊടിയിട്ടിട്ട് മിടുക്കായിട്ട് അങ്ങ് ജീവിക്കുവല്ലയോ?
5: മനസ്സിലായില്ല.
6: നിനക്ക് ഞാൻ പായിന്റ് ബൈ പായിന്റ് ആയിട്ട് എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരാം. അങ്ങോട്ട് മാറി.
7: താനേ ഉണ്ടായിരുന്നു ഇവിടെ, അടിപൊളി. തന്നെ ഒന്ന് കാണണമെന്ന്
8: വെച്ചിരിക്കുക.
7: അതെ, എല്ലാ ആൾക്കാരെയും കുറച്ചു കാലം പറ്റിക്കാം, കുറച്ച് ആൾക്കാരെ എല്ലാ കാലവും പറ്റിക്കാം, എന്നാൽ എല്ലാ ആൾക്കാരെ എല്ലാ കാലവും പറ്റിക്കാൻ പറ്റത്തില്ല.
0: സംഗീത സംവിധായകൻ അജ്മൽ ഹസ്ബുള്ളയുടെ പശ്ചാത്തല സംഗീതം സിനിമയുടെ ഡാർക്ക് കോമഡി സ്വഭാവത്തോട് 100% നീതി പുലർത്തുന്നതായിരുന്നു. റാപ്പ് സോങ്ങുകളും വ്യത്യസ്തമായ ഇൻസ്ട്രുമെന്റേഷനും ഉപയോഗിച്ച് സിനിമയുടെ ഓരോ രംഗങ്ങളെയും പ്രേക്ഷകരിലേക്ക് കൂടുതൽ ആഴത്തിലെത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഈ സിനിമയുടെ ബജറ്റും കളക്ഷനും പരിശോധിക്കുകയാണെങ്കിൽ വളരെ ചെറിയ ഒരു ബജറ്റിൽ പൂർണ്ണമായും സ്വതന്ത്ര സിനിമയുടെ ശൈലിയിൽ നിർമ്മിച്ച ഈ ചിത്രം നേരിട്ട് OTT പ്ലാറ്റ്ഫോമിലൂടെയാണ് റിലീസ് ചെയ്തത്. അതിനാൽ തന്നെ തിയേറ്റർ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ ഈ സിനിമയ്ക്ക് ബാധകമല്ലെങ്കിലും OTT റൈറ്റ്സ് വിറ്റതിലൂടെ തന്നെ നിർമ്മാതാക്കൾക്ക് മുടക്കം മുതലിന്റെ പല മടങ്ങ് ലാഭം നേടാനും ഒപ്പം ലക്ഷക്കണക്കിന് പ്രേക്ഷകരിലേക്ക് സിനിമ എത്തിക്കാനും സാധിച്ചു.
9: ജീവനോടെ ഉണ്ടോ?
10: ചത്തിട്ടില്ലോ.

0: ബോഡി കുഴിച്ചിടാൻ ചെല്ലുമ്പം തൊട്ട് മുമ്പായിട്ട ബോഡിയുടെ പാർട്സ് പൊങ്ങി വരുന്ന സാഹചര്യം ഒന്ന്, രണ്ട് മഴക്കാലമാകുമ്പോഴത്തേക്കും നമുക്കറിയാം കൊച്ചി ജോഗ്രഫിക്കലി ഉള്ള ഇഷ്യൂസും ഉണ്ട്, വെള്ളം പെട്ടെന്ന് അവിടെ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ ഒരു 3 മാസത്തേക്ക് അവിടെ ബോഡി കുഴിച്ചിടാൻ പറ്റാതെ വരും.
1: ചുരുക്കത്തിൽ മികച്ച അഭിനയം, വ്യത്യസ്തമായ പ്രമേയം, അതിഗംഭീരമായ മേക്കിംഗ് എന്നിവയൊക്കെ കൊണ്ട് മലയാള സിനിമയിലെ മാറുന്ന ട്രെൻഡുകളുടെ ഒരു മികച്ച ഉദാഹരണമാണ് പുരുഷപ്രേതം. അപ്പൊ ഇന്നത്തെ സിനിമാ വിശേഷം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി മറ്റൊരു വിശേഷവുമായി വരാം അടുത്ത ക്ലബ് ബോർഡിൽ. Till then it's me RJ Sultana signing off.

എതിരായി ഒഴുകുന്ന വല്യാറിൽ നിന്നും സുമാർ 60 മീറ്റർ പടിഞ്ഞാറ് മാറിയ പുഴമണൽ പരന്നുകിടക്കുന്ന പ്രദേശത്ത് ഈ കേസ് മറവി ചെയ്ത ഗോപാലൻ ചൂണ്ടിക്കാണിച്ചു തന്ന സ്ഥലത്തെ സുമാർ 30 മീറ്റർ വീതിയിലും 30 മീറ്റർ നീളത്തിലും JCB ഉപയോഗിച്ച് കുഴിച്ചു നോക്കുന്നു.

0: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ FM90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.
1: വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം ജൂലൈ 10 വരെ മാത്രം.
0: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

0: Take a break.
1: Namaskaram, very good, good evening and welcome to Take a Break on Aspreya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ടേക്ക് ബ്രേക്കുമായിട്ട് ഇതാ എത്തിച്ചേർന്നിരിക്കുന്നത് ആർ ജെ അനുഷയാണ് കേട്ടോ. അപ്പൊ ഇനി കുറച്ച് നേരത്തേക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങളും അപ്ഡേറ്റുകളും ഒക്കെ കേൾക്കാനുള്ള സമയമാണ് നമ്മുടെ ഈ ഒരു ടേക്ക് എ ബ്രേക്ക് എന്ന പ്രോഗ്രാമിലൂടെ. ഈ മണ്ണിനകത്ത് സൂക്ഷ്മാണുക്കൾ ഒത്തിരി ഒത്തിരി ഉണ്ടല്ലേ. നമുക്ക് കണ്ണുകൾ കൊണ്ട് കാണാനാവുന്ന ജീവി വർഗങ്ങൾ നിരവധിയുണ്ട്. ഇതല്ലാണ്ട് നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാനാകാത്ത നിരവധി സൂക്ഷ്മ ജീവാണുക്കളുടെയും ഒരു ആവാസ കേന്ദ്രമാണ് ഈ മണ്ണെന്ന് പറയുന്നതല്ലേ. ഒരു കൈപ്പിടിയിൽ നമ്മൾ മണ്ണ് എടുക്കുകയാണെങ്കിൽ അതിൽ തന്നെ കോടാനുകോടി സൂക്ഷ്മ ജീവികൾ അടങ്ങിയിട്ടുണ്ടാവും. എന്നാൽ ഈ സൂക്ഷ്മ ലോകത്ത് ഒളിഞ്ഞിരിക്കുന്ന ചില വില്ലന്മാരുണ്ട്. വിവിധ വിളകളെ ദോഷകരമായിട്ട് ബാധിക്കുന്നവയാണ് നിമാവിരകൾ എന്ന് പറയുന്നത്. ഈ നിമാവിരകളെ ഉരുളൻ വിരകൾ എന്നും വിളിക്കാറുണ്ട് കേട്ടോ. ഇവയ്ക്ക് 0.5 മില്ലിമീറ്റർ താഴെ നീളവും 0.5 മില്ലിമീറ്റർ വ്യാസവുമാണ് വരുന്നത്. ഇവയെ മൈക്രോസ്കോപ്പിന്റെ കീഴിൽ വെച്ചാൽ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ കേട്ടോ. ഇത്തരം നിമാവിരകള് പല വിളകളെയും ആക്രമിക്കുന്നത് കൊണ്ട് തന്നെ വിളകളുടെ വളർച്ച ശോഷിക്കുന്നതിനും വിളവ് കുറയാനും ഒക്കെ കാരണമാകുന്നുണ്ട്. പച്ചക്കറി വിളകള്, കിഴങ്ങുവർഗ വിളകള്, സുഗന്ധ വിളകള്, ധാന്യ വിളകള്, ഇവയെല്ലാം നിമാവിരകള് ആക്രമിച്ച് വിളവില്ലാതാക്കുന്ന സിറ്റുവേഷൻ വരെ ഉണ്ടാക്കാറുണ്ട്. നെല്ലിനെ പലതരം നിമാവിരകള് ശല്യം ചെയ്യാറുണ്ട് കേട്ടോ. സിസ്റ്റ് നിമാവിര, വേര് തുരപ്പൻ നിമാവിര, വേരു ബന്ധക നിമാവിര എന്നിവയാണ് ഇതിൽ പ്രധാനം. ഈ സിസ്റ്റ് നിമാവിരകളെ ശാസ്ത്രീയമായിട്ട് ഹെറ്ററോഡീറ ഒറൈസിക്കോള എന്നാണ് പറയുന്നത്. ഇവ നെല്ലിനെ ആക്രമിച്ചാൽ നെൽച്ചെടിയുടെ വേരുകളുടെ ഭാരം കുറയുകയും ചിനപ്പ് പൊട്ടാനുള്ള ശേഷി ഇല്ലാതാവുകയും ചെയ്യും. ഈ നെൽപ്പാടങ്ങളിൽ പലയിടങ്ങളിലായിട്ട് നെൽച്ചെടികള് വളർച്ചയില്ലാതെ മുരടിച്ച് മഞ്ഞളിപ്പ് ബാധിച്ചൊക്കെ നിൽക്കുന്നത് സിസ്റ്റ് നിമാവിര ശല്യത്തിന്റെ ലക്ഷണമാണ്. അതുപോലെ തന്നെ ഈ വേര് തുരപ്പൻ നിമാവിരകളുടെ ആക്രമണ ഫലമായിട്ട് നെൽച്ചെടിയുടെ ചിനപ്പ് പൊട്ടാനുള്ള ശേഷി ഇല്ലാതാവും. അക്രമം നേരിട്ട് നെൽച്ചെടികളുടെ വേരുകൾ പരിശോധിക്കുകയാണെങ്കിൽ വേരുകൾ ഉള്ളു പൊള്ളയായിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇതിന്റെ ഫലമായിട്ട് നെൽച്ചെടികൾക്ക് മണ്ണിൽ നിന്ന് പോഷകങ്ങൾ ആഗിരണം ചെയ്ത് ഉപയോഗിക്കാനുള്ള ഒരു കഴിവ് കുറയുന്നതായിട്ടും കാണാൻ പറ്റും. നെൽച്ചെടികളിൽ നിന്ന് വിളവ് ഗണ്യമായിട്ട് കുറയുകയും ചെയ്യും. ഹെർഷ്മാനിയല്ല ഒറൈസ എന്നാണ് വേരു തുരപ്പൻ നിമാവിരകളുടെ ശാസ്ത്രീയ നാമം കേട്ടോ. പച്ചക്കറി വിളകളെ ബാധിക്കുന്നത് പോലെ തന്നെ നെൽച്ചെടികളുടെ വേരുകളെ ആക്രമിച്ച് ഇവ നശിപ്പിക്കും. ബെലോയി ഡോഗൈൻ ഗ്രാമിനിക്കോളം എന്ന വിഭാഗം നിമാവിരകളാണ് നെൽവേരിലെ പ്രധാന ശല്യക്കാർ. ഇവ വേരിലെ മുഴകൾ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ വളർച്ച മുരടിച്ച് ധാന്യ വിളവ് കുറയുന്നതായിരിക്കും. പച്ചക്കറി വിളകളിൽ മുഖ്യമായിട്ട് വഴുതിന വർഗ വിളകളായിട്ടുള്ള തക്കാളി, വഴുതിന, മുളക് ഇവയിലും പിന്നെ വെണ്ട, പയറുവർഗ വിളകള്, പാവല് എന്നിവയിലും ഒക്കെ നിമാവിര ബാധ ഉണ്ടാകും. അപ്പോ ഈ വിരകളെ എങ്ങനെ തടയാമെന്ന് നോക്കുകയാണെങ്കിൽ വിവിധ പച്ചക്കറി വിളകളെ സ്ഥിരമായിട്ട് ഒരേ സ്ഥലത്തെ മണ്ണിൽ തന്നെ നടാതെ മാറ്റി നടുക. വിളകൾ മാറ്റി നടുന്നത് മണ്ണിലെ നിമാവിരബാധ കുറയ്ക്കുന്നതായിരിക്കും. പച്ചക്കറി നടുന്ന ഈ തവാരണകളിൽ മണ്ണ് താപീകരണം, അതായത് സൂര്യതാപീകരണം ചെയ്യുന്നത് നല്ലതായിരിക്കും. തവാരണയിലെ മണ്ണില് കടല പിണ്ണാക്ക, വേപ്പിൻ പിണ്ണാക്ക, 200 ഗ്രാം പച്ചക്കറി വിത്തിടുന്നതിന് 7 ദിവസം മുമ്പ് ഒരു ചതുരശ്ര മീറ്റർ തോതിൽ ചേർക്കുക. 1/2 കിലോ ചതച്ച വേപ്പില, പിന്നെ കമ്മ്യൂണിസ്റ്റ് പച്ചയില എന്നിവ നടുന്ന കുഴിയിൽ ചേർക്കുന്നതും നല്ലതാണ്. ഈ ഇലകളൊക്കെ മണ്ണിൽ നന്നായിട്ട് അഴുകിയ ശേഷം തൈ നടാനായിട്ട് കൂടി ശ്രദ്ധിക്കുക. തൈകൾ നടുന്നതിന് 2 ആഴ്ച മുൻപായിട്ട് ഓരോ കുഴിയിലും 1/2 കിലോഗ്രാം ഉമിയോ അറക്കപ്പൊടിയോ ഒക്കെ ചേർക്കുന്നതും ഇവറ്റകളെ തടയാനായിട്ട് ബെസ്റ്റാണ് കേട്ടോ. അപ്പോ മണ്ണിലെ അദൃശ്യ വില്ലന്മാരും അതുപോലെ കൃഷി നശിപ്പിക്കുന്ന നിമാവിരകളെ കുറിച്ചുമാണ് നമ്മളിങ്ങനെ ടേക്ക് ബ്രേക്കിലൂടെ കേട്ടുകൊണ്ടേയിരുന്നത്. ഒരു ചെറിയ ബ്രേക്കാണ്, സ്റ്റേ ട്യൂൺ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓടനാവട്ടം പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ ഇനി മുതൽ എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 6 മണി മുതൽ പ്രശസ്ത ഫിസിഷ്യനും ഡയബറ്റോളജിസ്റ്റുമായ ഡോക്ടർ രഞ്ജിത് നാഥന്റെ സേവനം ലഭ്യമാണ്. കൂടാതെ എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതൽ ഡെർമറ്റോളജി ഒപിയിൽ ഡോക്ടർ നവദീപ് രവികുമാറിന്റെ സേവനം ലഭ്യമാണ്. ബുക്കിംഗിനായി വിളിക്കൂ 0474-296-2150-2. പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്, ഓടനാവട്ടം.
2: കെട്ടിട നിർമ്മാണം ഇനിയൊരു പ്രശ്നമേയല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമെന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരകര. ഫോൺ 9446322151.

0: പ്രെഡിക്റ്റ് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ FM 90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു FIFA ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ലിസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്കാൻ റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആശ്രയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: ടേക്ക് എ ബ്രേക്ക്.
1: മനുഷ്യനെ ഇന്ന് അറിയാവുന്നതിൽ വെച്ചിട്ട് ഏറ്റവും രുചികരവും സ്വാദിഷ്ടവുമായിട്ടുള്ള ഫ്രൂട്ട് ഏതാണെന്നറിയോ? പറഞ്ഞുതരാം. അഡ്വഞ്ചേഴ്സ് ഓഫ് ടോം സോയർ, ഹക്കിൾബെറി ഫിൻ എന്നീ പ്രമുഖ നോവലുകളുടെ കർത്താവായിട്ടുള്ള മാർക്ക് ട്വെയിൻ ഒരിക്കലൊരു പടത്തെ കുറിച്ച് രേഖപ്പെടുത്തുകയുണ്ടായി. മനുഷ്യൻ ഏറ്റവും രുചികരവും സ്വാദിഷ്ടവുമായിട്ട് ഇന്നറിയാവുന്നതിൽ വെച്ചിട്ടുള്ള ഒരു ഫലത്തെ പറ്റിയിട്ട്, അതിന്റെ മൃദുവും മധുരപൂരിതവുമായിട്ടുള്ള അകനാമ്പ് ഒരു സ്പൂൺ കൊണ്ട് ഐസ്ക്രീം പോലെ നമുക്ക് കോരി കഴിക്കാൻ സാധിക്കും. ഒന്നിലധികം പഴങ്ങളുടെ സ്വാദും സുഗന്ധവും ഒക്കെ കലർന്നിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് കേട്ടോ ഇത്. അദ്ദേഹം തന്റെ യാത്രാ കുറിപ്പുകളില് ഈ സവിശേഷ ഫലത്തെ ദ്വീപുകളുടെ അഭിമാനം എന്ന അർത്ഥത്തില് പ്രൈഡ് ഓഫ് ദി ഐലൻഡ്സ് എന്നും വിശേഷിപ്പിച്ചു. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തെ മാത്രമല്ല കേട്ടോ, അക്കാലത്തെ ആളുകളെ വല്ലാതെ മോഹിപ്പിച്ച ഒരു ഫ്രൂട്ടാണ് ചെറിയ മോയ എന്ന് പറയുന്ന ഈ ഒരു ഫ്രൂട്ട്. നമുക്ക് സുപരിചിതമായ ആത്തച്ചക്കയുടെ കുടുംബാംഗമാണ് ചെറിയ മോയ എന്ന ഈ ഒരു സവിശേഷ ഫ്രൂട്ട് കേട്ടോ. പല വിദേശ ഫലങ്ങളുടെയും സ്വാദ് കൃത്യമായിട്ട് എന്താണെന്ന് വിവരിക്കുക അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ലല്ലേ. അവയുടെ ജന്മദേശത്ത് തന്നെ ഓരോരുത്തരും ഓരോ തരം സ്വാദായിരിക്കും പറയുക. ചിലപ്പോൾ ഒന്നിലധികം പരമാവധി രണ്ടോ മൂന്നോ ഫലങ്ങളുടെ സ്വാദിന്റെ ഒരു സമ്മിശ്ര ഭാവമായിട്ടാണ് പലരും അടയാളപ്പെടുത്താറുള്ളത്. എന്നാൽ ഒന്നും രണ്ടുമല്ല, ആറ് വ്യത്യസ്ത ഫലങ്ങളുടെ സ്വാദ് രമ്യമായിട്ട് ഇടകലർത്തി പ്രകൃതി സൃഷ്ടിച്ച ഒരു ഫലം. അതിനെ വിസ്മയം എന്നല്ലാതെ പിന്നെ എങ്ങനെ വിശേഷിപ്പിക്കാനാണല്ലേ. വാഴപ്പഴം, പൈനാപ്പിൾ, സ്ട്രോബെറി, പപ്പായ, പെയർ അഥവാ സബർജിൽ, മാമ്പഴം എന്നിങ്ങനെ രുചിയിലും മേന്മയിലും തികഞ്ഞ വൈവിധ്യം പുലർത്തുന്ന ഈ ആറ് പഴങ്ങളുടെ സ്വാദും സുഗന്ധവും ഒക്കെ ഒറ്റ പഴത്തിൽ സമ്മേളിച്ചതാണ് ചെറിയ മോയ എന്ന ഈ ഒരു ഫലത്തെ വേറിട്ടതും വ്യത്യസ്തവുമാക്കുന്നത്. പോരാത്തതിന് കസ്റ്റാർഡ് പോലെയോ അല്ലെങ്കിൽ ബനാന പുഡിംഗ് പോലെയോ ഒക്കെ മൃദുലമായിട്ടുള്ള ക്രീം നിറഞ്ഞ സ്വഭാവം, ഇങ്ങനെ ഇങ്ങനെ പഴം വിളഞ്ഞു കഴിഞ്ഞാലും ഒരു സ്പൂൺ കൊണ്ട് നമുക്ക് ഐസ്ക്രീം കോരി കഴിക്കുന്നത് പോലെ കഴിക്കാനായിട്ട് സാധിക്കും കേട്ടോ. വെണ്ണ തോൽക്കും പ്രകൃതമുള്ള മധുരഫലം അതാണ് ചെറിയ മോയ എന്ന് പറയുന്ന ഈ ഒരു ഫ്രൂട്ട്. ഇവിടെ ഒറ്റ കാര്യം മാത്രമേ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ, അത് ചെറിയ മോയയുടെ വിളവെടുപ്പ് സംബന്ധിച്ചാണ്. പഴം പാകമായിട്ട് എന്നാൽ പഴത്തിന് നല്ല ഉറപ്പും ദൃഢതയും ഉള്ള സമയത്ത് തന്നെ വേണം വിളവെടുക്കാനായിട്ട്. വിളവെടുത്ത് കഴിഞ്ഞാൽ പഴങ്ങൾ അന്തരീക്ഷ താപനിലയിൽ തന്നെ വേണം പഴുപ്പിക്കാനായിട്ട്. നേരത്തെ വിളവെടുക്കുന്നത് പഴത്തിന് മാധുര്യം കുറയുന്നതിന് കാരണമാകും കേട്ടോ. അതുപോലെ തന്നെ അധിക നാൾ നമുക്ക് ഇത് വെച്ചിരുന്നാൽ പുള്ളിരസമായിട്ട് പഴം ഉപയോഗശൂന്യമാവുകയും ചെയ്യും. ഇക്കാര്യം പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി പഴുത്തു കഴിഞ്ഞ പഴം രണ്ടോ മൂന്നോ ദിവസമേ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനും കഴിയൂ എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. ഇതിന്റെ പുഷ്പിച്ചു കഴിയുന്ന ചെടി ഏകദേശം 9 മുതൽ 12 മാസം കൊണ്ടാണ് കായായിട്ട് പാകമാകുന്നത്. ഈ പാകമാകുന്ന കായകൾ പതുക്കെ തൊടുമ്പോൾ തന്നെ ഞെക്കുള്ളൂ. മാത്രമല്ല മഞ്ഞ കളറിൽ പച്ച നിറമാവുകയും ചെയ്യും. വിളഞ്ഞു കഴിഞ്ഞും കായകൾ മരത്തിൽ നിർത്തുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് അഴുകുകയും പൊഴിയുകയും ഒക്കെ ചെയ്യും. അപ്പോൾ ചെറിയ മോയ എന്ന അത്ഭുത ഫ്രൂട്ടിന്റെ വിശേഷങ്ങളാണ് നമ്മളിങ്ങനെ ടേക്ക് എ ബ്രേക്കിലൂടെ കേട്ടുകൊണ്ടേയിരുന്നത്. ഒരു കുട്ടി ബ്രേക്കാണ്, സ്റ്റേ ട്യൂൺഡ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

0: ടേക്ക് എ ബ്രേക്ക്.
1: ഫിലിപ്പീൻസിലെ കോഗോൺ പബ്ലിക് മാർക്കറ്റിൽ സാധനങ്ങൾ വാങ്ങിക്കാൻ എത്തിയവര് ആ ഒരു ദിവസം അത്ഭുതപ്പെട്ടു. പൊതുവെ ഫിലിപ്പീൻസിലെ വളരെ തിരക്ക് പിടിച്ച വിപണിയാണ് കോഗോൺ. പഴങ്ങൾ, പച്ചക്കറികൾ, പൂക്കൾ, പിന്നെ വീട്ടാവശ്യത്തിനുള്ള സാധനങ്ങൾ, മത്സ്യം, മാംസം എന്നുവേണ്ട എന്തും ഏതും കോഗോൺ മാർക്കറ്റിൽ കിട്ടുന്നതാണ്. അവിടുത്തെ ഏറ്റവും വലിയ പ്രാദേശിക വിപണി എന്ന് തന്നെ പറയാം കേട്ടോ. ഈ അടുത്ത കാലത്താണ്, കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 2025 ഓഗസ്റ്റ് മാസം, ഒരു പ്രത്യേക തരം പഴം മാർക്കറ്റില് കൈവണ്ടികളിലെ കച്ചവടക്കാർ വിൽപ്പനയ്ക്ക് നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ആളുകളെ ആകർഷിക്കാനായിട്ട് കുറച്ച് പഴങ്ങൾ നന്നായിട്ട് മുറിച്ച് ഉൾഭാഗം തുറന്നു വെച്ചിട്ടും ഉണ്ടായിരുന്നു. നല്ല ഓറഞ്ച് നിറം കലർന്ന മഞ്ഞ നിറമുള്ള അകക്കാമ്പാണ് കാണുമ്പോൾ തന്നെ. പഴത്തിന്റെ പുറം തോടിന് നല്ല കട്ടിയും ഉണ്ട് കേട്ടോ. മാത്രമല്ല ബ്രൗൺ കലർന്ന പച്ച നിറമാണ് ഈ ഒരു തോടിന്. സ്വാഭാവികമായിട്ടും പുതിയ ഒരു അതിഥിയെ മാർക്കറ്റിൽ അങ്ങോളം ഇങ്ങോളം കാണുമ്പോൾ ആൾക്കാർ അവയ്ക്ക് ചുറ്റും തടിച്ചുകൂടും, ചോദ്യങ്ങളാകും, അന്വേഷണങ്ങളാകും അല്ലെ. ചിലര് അത് തൊട്ടും തലോടിയും ഒക്കെ നോക്കി, മറ്റു ചിലര് രുചിച്ചു നോക്കി. പഴുത്ത മാമ്പഴത്തിന്റെയും പപ്പായയുടെയും തണ്ണിമത്തിന്റെയും സമ്മിശ്ര സ്വാദുള്ള ഒരു അകക്കാമ്പാണ് ആക്ച്വലി അതിന്. കണ്ടാൽ ഒരു ചെറിയ നാളികേരമോ അല്ലെങ്കിൽ സപ്പോർട്ടയോ പോലെ ഇരിക്കുമെന്നാണ് പറയുന്നത്. ഉള്ളിലാണ് എങ്കിലും നാലും അഞ്ചും വിത്തുകളും കാണാൻ സാധിക്കും. എന്തായാലും അടുത്ത അരമണിക്കൂർ കൊണ്ട് അന്ന് മാർക്കറ്റിലെത്തിയ ആ സവിശേഷ ഫലം മുഴുവൻ തീർന്നുവെന്ന് പറഞ്ഞാൽ മതിയല്ലോ. വന്നു കണ്ടു കീഴടക്കി എന്ന് പറയുന്നത് പോലെ ഒരു മധുരഫലത്തിന്റെ മനം മയക്കുന്ന സവിശേഷ സിദ്ധി എന്ന് വേണമെങ്കിലും പറയാം. ഈ ഫ്രൂട്ട് ഏത് ഫ്രൂട്ടാണെന്ന് ഇപ്പൊ പലരും ചിന്തിക്കുന്നുണ്ടായിരിക്കും. അതാണ് ചുപ്പാ ചുപ്പ. ചുപ്പാ ചുപ്പ എന്ന് പേരായ മധുരഫലത്തിന്റെ നാടകീയമായ ഒരു പ്രവേശനത്തെ പറ്റിയിട്ടാണ് നമ്മളിപ്പോ കേട്ടത് കേട്ടോ. ആമസോണിലെ ഉഷ്ണമേഖലയിലുള്ള ഏറ്റവും ഉൾഭാഗത്തെ അഗാധ വനങ്ങളുടെ സന്തതിയാണ് ഈ ഒരു ചുപ്പാ ചുപ്പ എന്ന മധുരഫലം. അവിടുത്തെ ബ്രസീൽ, കൊളംബിയ, ഇക്വഡോർ, പെറു തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളിലാണ് ഇത് ആക്ച്വലി സമൃദ്ധമായിട്ട് വളരുന്നത് കേട്ടോ. ക്വാറാറബിയ കോഡേറ്റ് എന്നാണ് ഇതിന്റെ സസ്യനാമം വരുന്നത്. മാത്രമല്ല ആമസോൺ നദീതടത്തിലെ വനമേഖലയിലാണ് ഇത് സാധാരണ വളർന്നു വരുന്നത്. ഏകദേശം 20 മുതൽ 45 മീറ്റർ വരെ ഉയരത്തിൽ വളരാൻ കഴിവുള്ള ഒരു വലിയ വൃക്ഷം കൂടിയാണ് ഈ ഒരു ചുപ്പാ ചുപ്പ. ഏതാണ്ട് ഇലപൊഴിയുന്ന സ്വഭാവവും അമേരിക്കൻ സപ്പോർട്ട എന്ന പേരും ഈ ഒരു ഫ്രൂട്ടിനുണ്ട് കേട്ടോ. ചുപ്പാച്ചുപ്പ ആക്ച്വലി വ്യാപകമായിട്ട് കൃഷി ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടൊന്നുമില്ല. പതിയെ പതിയെ അതിന്റെ ആ ഒരു ടേസ്റ്റും കാര്യങ്ങളും ഒക്കെ ആളുകൾ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. ആമസോൺ മഴക്കാടുകൾ സംഭവിക്കുന്ന നാശനഷ്ടം ആക്ച്വലി ചുപ്പാച്ചുപ്പ പഴത്തെയും അതിന്റെ ജനിതകപരമായ ബന്ധുക്കളെയും പ്രതിസന്ധിയിലാക്കുന്നു എന്നും പറയുന്നുണ്ട്. അപ്പൊ ഇതിനൊക്കെ പരിഹാരം ഒന്നേ ഉള്ളൂ, കൂടുതൽ സ്ഥലത്ത് സാധ്യമുള്ളിടത്തെല്ലാം ചുപ്പാച്ചുപ്പയുടെ നല്ല തൈകൾ നട്ട് വളർത്തുക, പരിപാലിക്കുക എന്നുള്ളത്. അപ്പോൾ എന്തായാലും ചുപ്പാച്ചുപ്പയുടെ വിശേഷങ്ങളാണ് നമ്മളിതാ ടേക്ക് ബ്രേക്കിലൂടെ കേട്ടത്. ഒരു ചെറിയ ബ്രേക്കിലേക്ക് പോവുകയാണ്. സ്റ്റേ ട്യൂൺഡ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ FM 90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.
2: വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം ജൂലൈ 10 വരെ മാത്രം.
1: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM 90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

0: ടേക്ക് എ ബ്രേക്ക്.
1: നമ്മൾ രാവിലെയും വൈകുന്നേരവും ഒക്കെ കുടിക്കുന്ന ചായ നിസ്സാരക്കാരനല്ല കേട്ടോ, അതിനൊരു വലിയ ഹിസ്റ്ററി ഉണ്ട്. പറഞ്ഞുതരാം. ഏകദേശം 5000 വർഷങ്ങൾക്ക് മുൻപ് ചൈനയിലാണ് കേട്ടോ ചായയുടെ കണ്ടുപിടുത്തം. BC 2732 ചൈനീസ് ചക്രവർത്തിയായ ഷെന്നങ് ആണ് ചായ കണ്ടുപിടിച്ചത്. ഒരു ദിവസം അദ്ദേഹം കാട്ടില് വേട്ടയ്ക്ക് പോയ സമയത്ത് വെള്ളം തിളപ്പിക്കുമ്പോൾ അടുത്തുള്ള ചെടിയിൽ നിന്നുള്ള ഇലകള് ഈ വെള്ളത്തിലേക്ക് വീണു. അങ്ങനെ വെള്ളത്തിന്റെ നിറം തവിട്ട് നിറമാവുകയും ചെയ്തു. ഈ വെള്ളം കുടിച്ച ചക്രവർത്തിക്ക് നല്ലൊരു ഉന്മേഷമൊക്കെ തോന്നി. ഇതാണ് ചായയുടെ കണ്ടുപിടുത്തത്തിലേക്ക് നയിച്ചത് എന്ന് പറയുന്നു കേട്ടോ. അദ്ദേഹം അതിന് ചായ എന്ന് പേരിട്ടു. പരിശോധിക്കുക അല്ലെങ്കിൽ അന്വേഷിക്കുക എന്നർത്ഥം വരുന്ന ചൈനീസ് വാക്കാണ് ചാകട്ടം. ഇനി ചായക്കോപ്പിലെ കൊടുങ്കാറ്റ് എന്നുള്ള ഒരു പ്രയോഗം നമ്മൾ കേട്ട് കാണുമല്ലേ. ഒരു ചെറിയ പ്രശ്നത്തെ വലുതാക്കി പെരുപ്പിച്ചു കാണിക്കുന്നതിനെയാണ് ഇങ്ങനെ പറയാറുള്ളത്. ഡംബസ്റ്റിൻ എ ടീപോട്ട് എന്ന ഇംഗ്ലീഷ് പ്രയോഗത്തിൽ നിന്നാണ് ചായക്കോപ്പിലെ കൊടുങ്കാറ്റ് എന്ന വാക്ക് ലഭിച്ചത്. അതുപോലെ തന്നെ രാജകീയമായിട്ടുള്ള ഒരു പാനീയമാണ് നമ്മുടെ ചായ. നമ്മൾ വിചാരിക്കുന്ന പോലെ നിസ്സാരക്കാരനല്ല. 1610 പോർച്ചുഗീസുകാരും ഡച്ചുകാരുമാണ് യൂറോപ്പിൽ ആദ്യമായിട്ട് ചായയെ പരിചയപ്പെടുത്തുന്നത്. അക്കാലത്ത് ഏയിലൊക്കെ വില കൂടുതലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ രാജകുടുംബത്തിലുള്ളവർ മാത്രമേ ഈ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ചൈനയിൽ മാത്രമേ തേയിലക്കൃഷി ചെയ്യാനായിട്ട് സാധിക്കുകയുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ചൈനീസ് വ്യാപാരികള് സ്വർണത്തിനും വേണ്ടി വ്യാപാരികൾക്ക് തേയില വിറ്റിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ 80% പേരും ഒരു കപ്പ് ചായ കുടിച്ചുകൊണ്ടാണ് ഒരു ദിവസം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. ആയുർവേദത്തിലും ചായ ഒരു മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിന് ഊർജം പകരാനും സഹായിക്കുന്ന ഡാനിയും കഫീനും ഒക്കെ ചായയിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ക്ഷീണമൊക്കെ തോന്നുമ്പോൾ ഒരു കപ്പ് ചായ കുടിച്ചു കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിയും ഒന്ന് ഊർജ്ജസ്വലനാകും. തേയില ഉത്പാദനത്തിൽ ലോകത്ത് മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യം ഇപ്പോൾ ഏതാന്ന് ചോദിക്കുകയാണെങ്കിലും നമ്മുടെ ഇന്ത്യ തന്നെയാണ്. നിർമ്മാണത്തിൽ 70% രാജ്യത്തിനകത്ത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ലോകത്ത് ഏറ്റവും കൂടുതൽ ചായ കുടിക്കുന്ന ആളുകൾ ഉള്ളതും ഇന്ത്യയിൽ തന്നെയാണ്. ബ്രിട്ടീഷുകാരുടെ വരവോട് കൂടിയിട്ട് ഇന്ത്യയിൽ വലിയ രീതിയിലാണ് തേയില കൃഷി ചെയ്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ചായയെ പറ്റി പറയുകയാണെങ്കിൽ കൗതുകരമായിട്ടുള്ള മറ്റൊരു കാര്യം കൂടിയുണ്ട്. ചായക്കുമുണ്ട് ടേസ്റ്റ് കേട്ടോ. ചായയുടെ രുചി തിരിച്ചറിയുന്നത് ഒരു എളുപ്പപണിയല്ല എന്ന് ശരിക്കും പറഞ്ഞാൽ വിശ്വസിക്കണം. തേയില വ്യവസായത്തിന്റെ നട്ടെല്ലാണ് ടീ ടേസ്റ്റർ. ചായയുടെ രുചിയും രസവും ഒക്കെ തിരിച്ചറിയുകയാണ് ഇവരുടെ പ്രധാന പരിപാടി. അതിനുശേഷം അവ ഓരോന്നും വേർതിരിച്ച് വ്യത്യസ്തമായ ഇനങ്ങളായിട്ട് ബ്രാൻഡ് ചെയ്യാൻ വേണ്ട സഹായം ഒരുക്കുകയും വേണം. അപ്പൊ ഈ ടീ ടേസ്റ്റർ ചായയുടെ ഗുണനിലവാരം നിശ്ചയിക്കുന്ന പ്രോസസ്സിനെ ടീ ടേസ്റ്റിംഗ് എന്നും പറയാറുണ്ട്. പലതരം ചായകൾ തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയേണ്ടതും രുചി കൂട്ടാനുള്ള വഴികൾ അറിയേണ്ടതും പറയേണ്ടതുമൊക്കെ ടീ ടേസ്റ്റർമാരാണ്. അപ്പൊ ചായയുടെ വിശേഷങ്ങൾ അവിടെ നിൽക്കട്ടെ, നമുക്കൊരു ചെറിയ ബ്രേക്കിലേക്ക് പോകാം. സ്റ്റേ ട്യൂൺ.

0: ടേക്ക് എ ബ്രേക്ക്.
1: ആവശ്യം കഴിഞ്ഞ് ബാക്കി വരുന്ന തേങ്ങ എന്ത് ചെയ്യും എന്നുള്ളത് മിക്ക അടുക്കളയിലെ വീട്ടമ്മമാരുടെയും ഒരു സ്ഥിരം പ്രശ്നം തന്നെയാണല്ലേ. തേങ്ങ മുറിച്ചിട്ട് മാറ്റിവെക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അത് ശീത്തയാവുന്നതിന് കാരണമാകും. എന്നാലോ തേങ്ങ അങ്ങ് കംപ്ലീറ്റ് ആയിട്ട് ഉപയോഗിക്കാനും സാധിക്കണമെന്നില്ല ചില സന്ദർഭങ്ങളിൽ. അപ്പൊ തേങ്ങ മുറിച്ച് അല്പസമയം കഴിയുമ്പോൾ തന്നെ അതിന്റെ നിറം മാറാനായിട്ട് തുടങ്ങുക അതൊരു വലിയ പ്രശ്നമാണ്. കുറച്ച് കഴിയുമ്പോൾ രുചിക്കും മാറ്റം ഉണ്ടാകും. അപ്പൊ തേങ്ങ പെട്ടെന്ന് കേടുകൂടാതിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ കുറച്ച് ടിപ്സുകൾ കേട്ടാലോ. ടേക്ക് എ ബ്രേക്ക് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. വിത്ത് മീ ആർജെ അനുഷ. മുറിച്ച തേങ്ങ കേടാകാതിരിക്കാനായിട്ട് അതിൽ അല്പം ഉപ്പ് പുരട്ടി വെക്കാം കേട്ടോ. ഇനി വിനാഗിരി പുരട്ടി വെക്കുന്നതും ഗുണം ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ. അത് മാത്രമല്ല വേറൊരു ടിപ്പ് പറയാനുള്ളത്, ഈ ചിരവിയ ശേഷം തേങ്ങ ബാക്കി ഉണ്ടെങ്കിൽ അത് തണുത്ത വെള്ളത്തിലിട്ട് വെക്കാവുന്നതാണ്. ഒരു പാത്രത്തില് വെള്ളം എടുത്തിട്ട് അതിലിട്ട് വെക്കുന്നതും നല്ലതാണ് കേട്ടോ. പിന്നെ തേങ്ങയുടെ കണ്ണുള്ള ഭാഗമാണ് പെട്ടെന്ന് ചീത്തയാകുന്നത്. അതുകൊണ്ട് തന്നെ തേങ്ങ പൊട്ടിച്ചു കഴിയുമ്പോഴത്തേക്കും ആ ഒരു ഭാഗം ആദ്യം യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. മാറിപ്പോകരുത്, കണ്ണുള്ള ഭാഗം ആദ്യം യൂസ് ചെയ്യുക. ഇനി പൊട്ടിക്കാത്ത തേങ്ങയുടെ കണ്ണുള്ള ഭാഗത്തുള്ള ചകിരി അങ്ങനെ തന്നെ വെക്കാനായിട്ട് കൂടി ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ ആ ഒരു തേങ്ങ കുറെ നാള് കേടുകൂടാതിരിക്കുന്നതായിരിക്കും. നമ്മളൊക്കെ ഈ തേങ്ങ അങ്ങ് പൊതിച്ചു കഴിയുമ്പോഴത്തേക്കും അതിന്റെ ചകിരിയൊക്കെ എടുത്ത് നല്ല കുട്ടപ്പനാക്കി എടുക്കുന്ന ഒരു ശീലം പൊതുവെ ഉണ്ടല്ലേ. ആക്ച്വലി അങ്ങനെ ചകിരി ഇരിക്കുന്നത് കാണുമ്പോൾ എന്താണെന്നില്ലാത്തൊരു അസ്വസ്ഥതയായിരിക്കും പലർക്കും അല്ലേ. അതുകൊണ്ടാണ് അത് പറിച്ചു കളയുന്നത്. പക്ഷെ അത് കളയുന്നത് നല്ലതല്ല. കളയാതിരിക്കുകയാണെങ്കിൽ കേടുകൂടാതെ സൂക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ ചിരവിയ തേങ്ങ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിക്കുന്നതും ഗുണം ചെയ്യുന്നതാണ്. പെട്ടെന്ന് കേടാവാതിരിക്കാനായിട്ടും ഇത് സഹായിക്കും കേട്ടോ. പിന്നെ ചിരവിയ തേങ്ങ ഈ ഫ്രീസറിൽ സേഫ് ബാഗിലിട്ട് വെക്കുന്നതും നല്ലതാണ്. ഒരുമിച്ച് വെക്കുന്നതിന് പകരം കുറേശ്ശേ പല ബാഗുകളിലായിട്ട് വെക്കുന്നതും നല്ലതാണ് കേട്ടോ. മാത്രമല്ല ചിരവുന്നതിന് പകരം ചെറുതായിട്ട് നുറുക്കി സിപ്ലോക്ക് ബാഗിലിട്ട് ഫ്രീസറിൽ വെക്കുകയും ചെയ്യാം. ഇനി ബാക്കിയുള്ള തേങ്ങാപ്പാൽ സൂക്ഷിക്കാനും വഴികളുണ്ട് കേട്ടോ, പറഞ്ഞുതരാം. ഒന്നെങ്കിൽ ഐസ് ക്യൂബ് ട്രെയിൽ ഒഴിച്ച് നമുക്ക് വെക്കാം, അല്ലെങ്കിൽ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഒഴിച്ച് വെക്കുന്നതും നല്ലതായിരിക്കും. ഇനി പല വിഭവങ്ങൾക്കും ഉണക്കത്തേങ്ങ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. ഉണക്കത്തേങ്ങയും പെട്ടെന്ന് ചീത്തയാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ ഉണക്കത്തേങ്ങ ചീത്തയാകാതിരിക്കാനായിട്ട് വീണ്ടും അത് വെയിലത്തിട്ട് നന്നായിട്ട് ഉണക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് രണ്ടായിട്ട് മുറിച്ച് അരിപ്പാത്രത്തിൽ വെക്കാം കേട്ടോ. ഇത് ഇങ്ങനെ ചെയ്യുന്നത് മൂലം അത് കേടാകാതിരിക്കുന്നതായിരിക്കും. ഉണക്കത്തേങ്ങ നുറുക്കിയതാണെങ്കിൽ അതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ നന്നായിട്ട് അടച്ച് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ എന്തായാലും തേങ്ങ ഇനി മുറിച്ചിട്ട് അത് ബാക്കി വന്നിട്ട് ചീത്തയായി പോയി എന്നുള്ള വിഷമമൊന്നും വേണ്ട. ഈ പറഞ്ഞ ടിപ്സ് ഒക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയാൽ മതി. ടേക്ക് എ ബ്രേക്കിൽ ഒരു കുട്ടി ബ്രേക്ക് ആണ്. സ്റ്റേ ട്യൂൺഡ്.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ F90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ലിസ്റ്റിലൂടെ 23-ാമത് ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: ടേക്ക് എ ബ്രേക്ക്.
1: ടേക്ക് എ ബ്രേക്ക് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത് വിത്ത് മീ ആർ ജെ അനൂഷ. ഈ താറാവ് കുഞ്ഞുങ്ങളുടെ നഴ്സറി ആണ് ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാടിനടുത്ത് ചെന്നിത്തലയിലെ ഒരു ഫാം എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ദിവസം മാത്രം പ്രായമുള്ള 15,000 താറാവിന്റെ കുഞ്ഞുങ്ങളാണ് കേട്ടോ ഓരോ ബാച്ചിലും ഇവിടെ അഡ്മിഷൻ എടുത്ത് വരുന്നത്. അതും ചാര ചെമ്പല്ലി ഇനത്തിൽപ്പെട്ട അസൽ കുട്ടനാടൻ താറാവുകൾക്ക് മാത്രമാണ് അഡ്മിഷൻ ഉള്ളത്. ഏകദേശം 35 മുതൽ 40 ദിവസത്തിനുള്ളിൽ തന്നെ ബാലാരിഷ്ടതകൾ മാറ്റി അവയെ താറാവ് കൃഷിക്കാർക്ക് വളർത്താനായിട്ട് നൽകുകയാണ് ഫാം ഉടമയായിട്ടുള്ള ചെന്നിത്തല ആദംസ് വില്ലയിലെ കെ ഒ ജോസ് ചെയ്യുന്നത്. ഇത്തരം 5 വർഷം തോറും ഇവിടെ നിന്ന് പാസിംഗ് ഔട്ട് പരേഡ് നടത്തി വണ്ടി കയറും അത്രേ, അങ്ങനെയാണ് പറയുന്നത് കേട്ടോ. ഒരു വർഷം ആകെ 50,000 താറാവുകളാണ് ഇവിടെ വരുന്നത്. ഒരു താറാവിൽ നിന്ന് 20 നിരക്കിൽ മികച്ച ലാഭം ലഭിക്കുന്ന നല്ലൊരു സംരംഭമാണിതെന്നാണ് നമ്മുടെ ജോസിയേട്ടൻ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഈ താറാവിന്റെ കുഞ്ഞുങ്ങളെ കൂടാതെ തന്നെ ഏത് പ്രായത്തിലുമുള്ള താറാവുകളും ഇവിടെ ലഭ്യമാണ് കേട്ടോ. ഒരു ദിവസം മുതൽ ഒരു വർഷം വരെ പ്രായമായവയെ എത്ര വേണമെങ്കിലും നൽകാനായിട്ട് കഴിയുമെന്നാണ് ജോസേട്ടൻ പറയുന്നത്. കടത്തുകൂലി വഹിക്കുകയാണ് എങ്കിൽ കേരളത്തിൽ എവിടെയും ഇവ എത്തിക്കുന്നതായിരിക്കും. പിന്നെ മുട്ടയും താറാവും ഒക്കെ വിറ്റ് കഴിയാലേ കുഞ്ഞുങ്ങളുടെ വില ജോസേട്ടന് നൽകാനായിട്ട് കർഷകർക്ക് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കിട്ടുന്ന ഓർഡർ അനുസരിച്ച് താറാവുകൾ ഈ ഒരു കർഷകരിൽ നിന്ന് വാങ്ങി ആവശ്യക്കാർക്ക് നൽകുന്നുണ്ട്. ഈ ചാര ചെമ്പല്ലി താറാവുകളെ കേരളത്തിന് പുറത്ത് തമിഴ്നാട് അടക്കമുള്ള കർഷകർക്കും വിൽക്കുന്നുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇൻക്യുബേറ്ററിൽ വയ്ക്കാനുള്ള കൊത്തുമുട്ടകൾ അവരിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. കുട്ടനാടിന്റെ തനദിനങ്ങളായിട്ടുള്ള ഇവയാണ് മുട്ട ഉൽപാദനത്തിന് നല്ലതെന്നാണ് പറയുന്നത് കേട്ടോ. മറ്റിനങ്ങളുടേത് താരതമ്യേന ചെറിയ മുട്ടയാണെന്നും ജോസേട്ടൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അവയ്ക്ക് ഉൽപാദനക്ഷമയും കുറയാണ്. മുട്ടയിടൽ കാലത്തിന് ശേഷം ഇറച്ചിക്കായിട്ട് വിൽക്കാനും സാധിക്കും. ബ്രോയിലർ ഇനമായിട്ടുള്ള വിഗോബയുടേതിനേക്കാൾ നാടൻ താറാവിന്റെ മാംസം ഇഷ്ടപ്പെടുന്നവർ ഏറെ ഉള്ളത് കൊണ്ട് തന്നെ നല്ല ഡിമാൻഡും ഇവയ്ക്കുണ്ട്. ഒരു ദിവസം പ്രായമായിട്ടുള്ള താറാ കുഞ്ഞുങ്ങളെ ആലപ്പുഴ ചാത്തൻകേരിയിലുള്ള ജോണി ഹാച്ചറിൽ നിന്നാണ് ഇദ്ദേഹം വാങ്ങുന്നത്. ഒരു കുഞ്ഞിന് 26 കേട്ടോ. താറാവിന്റെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യ പരിപാലനത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് ചോറും മറ്റുമൊക്കെയാണ് തീറ്റയായിട്ട് നൽകുന്നത്. 40 വളർത്തുകാർക്ക് കൊടുക്കാറാകുമ്പോൾ 120 വിലയും കിട്ടും. 5 ചാരയും ചെമ്പല്ലിയും ഒക്കെ മുട്ടയിട്ട് തുടങ്ങുക. ഈ പ്രായത്തില് പിടത്താറാവിന് 380 വരെയാണ് കിട്ടുന്നത്. അപ്പോഴേക്കും അവയുടെ പൂവൻ താറാവുകളെല്ലാം വിറ്റ് തീർന്നിട്ടും ഉണ്ടാവും. 3 പ്രായമാകുമ്പോൾ മുതൽ അവയെ മാംസത്തിനായിട്ട് വിൽക്കാനും സാധിക്കും. വളരെയധികം ആദായകരമായിട്ടുള്ള ഒരു സംരംഭമാണ് ഈ ഒരു താറാവ് കൃഷി എന്നാണ് അദ്ദേഹം പറയുന്നത് കേട്ടോ. മാത്രമല്ല അതുകൊണ്ട് നല്ലൊരു വീടുണ്ടാക്കാനും മക്കളെ പഠിപ്പിക്കാനും ഒക്കെ കഴിഞ്ഞുവെന്നാണ് ജോസേട്ടൻ പറയുന്നത്. അപ്പൊ ഇത്തരത്തിൽ താറാവ് കൃഷിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ വഴിക്കൊന്ന് നോക്കിക്കോളൂ. നമുക്ക് എന്തായാലും ടേക്ക് എ ബ്രേക്കിൽ ഒരു ചെറിയ ബ്രേക്ക് എടുക്കാം. സ്റ്റേ ട്യൂൺ.

0: ടേക്ക് എ ബ്രേക്ക്.
1: ഒരു വിചിത്രമായ ജീവിയെ പറ്റി കേട്ടാലോ? സമുദ്രങ്ങളിൽ ഇതുവരെ കണ്ടെത്തിയതിൽ വെച്ചിട്ട് ഏറ്റവും വിചിത്രമായിട്ടുള്ള ജീവികളിൽ ഒന്നാണ് ഡ്യൂറിറ്റോപ്സിസ് ഡോണി. അമരൻ ജെല്ലി ഫിഷ് എന്ന് വിളിപ്പേരുള്ള ഈ ചെറിയ സമുദ്ര ജീവിക്ക് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ സ്വന്തം വാർദ്ധക്യത്തെ തന്നെ ഇല്ലാതാക്കി ചെറുപ്പം തേടാനായിട്ട് അസാധാരണമായിട്ടുള്ള കഴിവുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. ലോകമെമ്പാടുമുള്ള ഉഷ്ണമേഖലാ കടലുകളിൽ കാണപ്പെടുന്ന ഡ്യൂറിറ്റോപ്സിസ് ഡോണിക്ക് പൂർണ്ണ വളർച്ച എത്തുമ്പോൾ വെറും 4 മുതൽ 5 മില്ലിമീറ്റർ വലിപ്പമേ ഉണ്ടാവും. അതായത് നമ്മുടെ കൈവിരലുകളിലെ നഖത്തിനേക്കാൾ ചെറുത്. ജൈവികമായ പുനരുജ്ജീവനത്തിലൂടെ സ്വാഭാവിക മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിവുള്ളതാണ് കേട്ടോ ഈ മീനുകളെ ശരിക്കും പറഞ്ഞാൽ ഏറെ ശ്രദ്ധേയമാക്കിയിരിക്കുന്നത്. മിക്ക ജെല്ലി ഫിഷുകൾക്കും സാധാരണ ജീവിത ചക്രമാണ്. അവ ലാർവകളായിട്ട് ജീവിതം സ്റ്റാർട്ട് ചെയ്ത് പിന്നെ പ്രതലങ്ങളിൽ പറ്റിപ്പിടിച്ച് പോളിപ്പുകളായിട്ട് മാറും. പിന്നീട് മെഡൂസ എന്നറിയപ്പെടുന്ന പൂർണ്ണ വളർച്ച എത്തിയ ജെല്ലി ഫിഷുകളായിട്ട് വളരും. പ്രജനനത്തിന് ശേഷം പ്രായമായി അവ ചത്തുപോവുകയും ചെയ്യും. എന്നാൽ നമ്മുടെ ഒരു ഡ്യൂറിറ്റോപ്സിസ് ഡോർണിയുടെ രീതി വളരെ വ്യത്യസ്തമാണ് കേട്ടോ. ഈ പരിക്കേൽക്കുകയോ പട്ടിണിയിലാവുകയോ അല്ലെങ്കിൽ സമ്മർദ്ദത്തിലാവുകയോ പ്രായമാവുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഇതിന് തങ്ങളുടെ ശരീരത്തെ വീണ്ടും പോളിപ്പ് എന്ന ആദ്യഘട്ടത്തിലേക്ക് തിരികെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതായത് ജൈവികമായിട്ട് സ്വയം റീസെറ്റ് ചെയ്യാൻ സാധിക്കും എന്നർത്ഥം. ഈ ഒരു പ്രോസസ് ട്രാൻസ് ഡിഫറൻസിയേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇതിൽ പൂർണ്ണ വളർച്ച എത്തിയ കോശങ്ങൾ വ്യത്യസ്തമായ കോശങ്ങളായിട്ട് രൂപാന്തരപ്പെടും. ഇവർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പേശി കോശങ്ങളും നാഡീ കോശങ്ങളും മറ്റു കലകളും ആയിട്ട് മാറും. ചാകുന്നതിന് പകരം ഈ ജെല്ലി ഫിഷ് ഒരു മാംസപിണ്ഡം പോലെ ചുരുങ്ങി ഏതെങ്കിലും പ്രതലത്തിൽ പറ്റിപ്പിടിക്കുകയും അവിടെ ഒരു പുതിയ പോളിപ്പ് കോളനി ആയിട്ട് വളരുകയും ചെയ്യും. ഈ പോളിപ്പുകൾക്ക് പിന്നീട് ജനിതകപരമായിട്ട് തനിപ്പകർപ്പായ പുതിയ ജെല്ലി ഫിഷുകളെ ഉത്പാദിപ്പിക്കാനായിട്ട് സാധിക്കും. നമ്മൾ മനുഷ്യരിലെ വാർദ്ധക്യം അതുപോലെ വിത്ത് കോശങ്ങൾ കലകളിലെ പുനരുജ്ജീവനം എന്നിവയെ കുറിച്ചുള്ള സുപ്രധാനമായിട്ടുള്ള വിവരങ്ങൾ നൽകിയേക്കാം എന്നതിൽ ശാസ്ത്രജ്ഞർക്ക് ഈ കഴിവിൽ അതീവ താല്പര്യമുണ്ട് കേട്ടോ. മാത്രമല്ല അത്ഭുതം, ദീർഘായുസ്, റീജനറേറ്റീവ് മെഡിസിൻ എന്നീ മേഖലകളിൽ ഗവേഷണം നടത്തുന്നവർ ഡ്യൂറിറ്റോപ്സിസ് ഡോണിയെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട് കേട്ടോ. എന്നാലും ഈ ജെല്ലി ഫിഷ് യഥാർത്ഥത്തിൽ അജയനല്ല എന്നർത്ഥം. ഇതിനെ മറ്റു ജീവികൾക്ക് ഇരയാക്കാനായിട്ട് സാധിക്കും. രോഗങ്ങളൊക്കെ ബാധിച്ച് നശിക്കാം, അല്ലെങ്കിൽ പാരിസ്ഥിതിക മാറ്റങ്ങൾ കാരണം ചത്തുപോവുകയും ചെയ്യാം. അപ്പോൾ എന്തായും ഈ അജയനായ ജെല്ലി ഫിഷിന്റെ വിശേഷങ്ങൾ അവിടെ നിൽക്കട്ടെ. ടേക്ക് എ ബ്രേക്കിൽ ഒരു ചെറിയ ബ്രേക്കാണ്. സ്റ്റേ ട്യൂൺഡ്.

0: ജീവിതത്തിലെ ഓരോ നിമിഷത്തിനും ഒരു ഗാനമുണ്ട്, ഓരോ ഓർമ്മയ്ക്കും ഒരു ഗന്ധമുണ്ട്. നമുക്ക് പറയാനുള്ളത് പ്രണയത്തിന്റെ കഥകളാണ്, സൗഹൃദത്തിന്റെ ചിരിയാണ്, ഓർമ്മകളുടെ മാധുര്യമാണ്. രാത്രിയുടെ മൃദുവായ സന്ധ്യയിൽ നിങ്ങളുടെ ഹൃദയത്തോട് ചേരാൻ പ്രണയത്തിന്റെയും സൗഹൃദത്തിന്റെയും അതിരുകൾ മറികടന്ന് ഹൃദയങ്ങളുടെ മധുരത്തിൽ ചുറ്റി നിൽക്കുന്ന ഓരോ നിമിഷത്തിനും സാക്ഷിയാകാൻ നിശാഗന്ധി.
1: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
1: നിശാഗന്ധി,
2: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
0: തിങ്കൾ മുതൽ ശനി വരെ രാത്രി 9 മണിക്ക് നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.0.

0: ടേക്ക് എ ബ്രേക്ക്.
1: കൊറിയൻ ബ്യൂട്ടി ട്രെൻഡുകളിൽ ലോകമെമ്പാടും ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറൽ ആകുന്നത് മറ്റൊരു ലിപ് പ്രോഡക്റ്റ് ആണ് കേട്ടോ, വൈപ്പ് ഓഫ് ലിപ് ടിന്റ്. പുറത്തു നോക്കുമ്പോൾ നീല അല്ലെങ്കിൽ പർപ്പിൾ നിറത്തിലുള്ള ടിന്റ് പോലെ തോന്നുന്ന ഈ ഒരു കൊറിയൻ ഇൻസ്പയർഡ് ലിപ് ടിന്റ് അത്തരങ്ങളിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ വ്യത്യസ്തമായ ഒരു ഫിനിഷ് നമുക്ക് നൽകും. ആദ്യം ലിപ്സിൽ ഒരു കട്ടയായി പുരട്ടി ഏകദേശം 10 സെക്കൻഡ് വരെ കാത്തിരിക്കണം. തുടർന്ന് നനഞ്ഞ തുണിയോ അല്ലെങ്കിൽ ടിഷ്യൂവോ ഉപയോഗിച്ചിട്ട് മുകളിലത്തെ ലെയർ പതിയെ തുടച്ചു മാറ്റുമ്പോൾ ചുണ്ടികളിൽ സ്വാഭാവികമായിട്ടുള്ള ഒരു പെറ്റൽ പിങ്ക് നിറം തെളിഞ്ഞു വരുന്നതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. സാധാരണ ലിപ്സ്റ്റിക്കുകൾക്ക് പോലെ തന്നെ കട്ടിയുള്ള കളറോ അല്ലെങ്കിൽ ഭാരമുള്ള ഫീലോ നൽകാതെ സ്വാഭാവികമായിട്ടുള്ള ഒരു നമ്മുടെ ലിപ്സിന്റെയൊക്കെ ആ ഒരു കളറ് മെച്ചപ്പെടുത്തിയത് പോലെയുള്ള ഒരു ലുക്കാണ് ലഭിക്കുന്നത്. അത് തന്നെയാണ് ഈ ഒരു ടിന്നിന്റെ പ്രധാന ആകർഷണവും. കൊറിയൻ ബ്യൂട്ടി ലോകത്ത് ഏറെ ജനപ്രിയമായിട്ടുള്ള നോ മേക്കപ്പ് മേക്കപ്പ് ലുക്കിന് അനുയോജ്യമായ രീതിയിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ആദ്യം നീല അല്ലെങ്കിൽ പർപ്പിൾ നിറത്തിൽ കാണപ്പെടുന്ന ഫോർമുല നമ്മുടെ ലിപ്സിൽ പ്രതികരിച്ച് മൃദുവായ പിങ്ക് ടിന്റായിട്ട് മാറുന്നു. അതുകൊണ്ട് തന്നെ ദിവസേന ഉപയോഗിക്കാനും കോളേജ്, ഓഫീസ്, കാഷ്വൽ ഔട്ടിംഗ് എന്നിവയ്ക്കൊക്കെ ഇത് തിരഞ്ഞെടുക്കാനും സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവയുടെ എണ്ണ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഹൈഡ്രേറ്റിംഗ് ഫോർമുല ഉള്ളത് കൊണ്ട് തന്നെ ലിപ് ബാം ഉപയോഗിച്ചത് പോലെയുള്ള ഒരു സുഖകരമായിട്ടുള്ള അനുഭവം ഈ ഒരു ടിന്റ് നൽകുന്നുണ്ട്. പിന്നെ പല വേർഷൻസിലും അധികം ഷൈനിങ്ങിനായിട്ട് ക്ലിയർ ഗ്ലോസ് ഫിനിഷിങ്ങും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ലിപ്സ് വരണ്ടതോ അല്ലെങ്കിൽ പൊട്ടിയതോ ആയിട്ട് തോന്നാതെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതും ഷൈനിങ് ആയിട്ടുള്ളതുമായി കാണപ്പെടും. മാത്രമല്ല കേട്ടോ, മാറ്റ് ടിന്റ് എഫക്റ്റ് ലഭിക്കുന്നതിനൊപ്പം വാട്ടർ പ്രൂഫ് സ്വഭാവവും ഉള്ളത് കൊണ്ട് തന്നെ നമ്മളിപ്പോ ഭക്ഷണം കഴിച്ച ശേഷമോ അല്ലെങ്കിൽ വെള്ളം കുടിച്ച ശേഷമോ ഈ ഒരു നിറം കംപ്ലീറ്റ് ആയിട്ടും മാഞ്ഞു പോകാനുള്ള സാധ്യത കുറവാണ്. കൊറിയൻ ബ്യൂട്ടി പ്രോഡക്റ്റുകൾക്ക് ലോകവ്യാപകമായിട്ട് ലഭിക്കുന്ന ജനപ്രീതിയുടെ പ്രധാന കാരണവും അവർ സ്വാഭാവിക സൗന്ദര്യം മുൻനിർത്തുന്നു എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ മികച്ചൊരു ഉദാഹരണമായിട്ട് മാറിയിരിക്കുകയാണ് ഈ ഒരു വൈപ്പ് ഓഫ് ലിപ് ടിന്റും. എന്തായാലും എനിക്കിതാ ടേക്ക് എ ബ്രേക്കിൽ നിന്നും ഗുഡ് ബൈ പറയാൻ ഏകദേശം സമയമൊക്കെ ആയിട്ടുണ്ട്. ഇനി നല്ല പ്രോഗ്രാംസും പാട്ടുകളും ഒക്കെ ബാക്ക് ടു ബാക്ക് ആയിട്ട് വരാനുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. ഇറ്റ്സ് മീ ആർ ജി അനുഷ സൈനിങ് ഓഫ്.

0: നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ എഫ് എം 90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.
1: വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം ജൂലൈ 10 വരെ മാത്രം.
0: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM 90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: പ്രണയം പോലെ മനോഹരവും ഓർമ്മ പോലെ മൗനവുമാകുന്ന ഒരു രാത്രി കൂടി വന്നെത്തിയിരിക്കുകയാണ്. സ്വപ്നങ്ങൾക്കപ്പുറം നിലാവിന്റെ നിറവിൽ കൂടെ നടക്കാൻ ആരെങ്കിലും ഉണ്ടാകട്ടെ എന്ന മോഹത്തിന് ഗാനങ്ങളിലൂടെ മറുപടിയാകുന്ന നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, ഈ തിരക്ക് പിടിച്ച ലൈഫിൽ നമ്മൾ എത്രയോ ആളുകളെ ദിവസവും കണ്ടുമുട്ടുന്നുണ്ട്. ബസ്സിലിരിക്കുമ്പോൾ, തൊട്ടപ്പുറത്തിരിക്കുന്ന ആൾ, റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുമ്പോൾ ഒപ്പം കൂടുന്നവർ, അല്ലെങ്കിൽ കടയിൽ വെച്ച് യാദൃശ്ചികമായി കാണുന്നവർ, അവരെയൊക്കെ വെറുമൊരു അപരിചിതൻ ആയിട്ടായിരിക്കാം നമ്മൾ കടന്നു പോകുന്നത്. പക്ഷേ ആ കാണുന്ന ഓരോ മുഖത്തിന് പിന്നിലും നമ്മൾ അറിയാത്ത ഒരു വലിയ ലോകമുണ്ട്. അവരുടെ ഉള്ളിൽ ഒരുപാട് സന്തോഷങ്ങളും ചിലപ്പോൾ ആരും കാണാതെ കരഞ്ഞു തീർത്ത കണ്ണീരും ഉണ്ടാവും. നമ്മൾ പുറമേ കാണുന്ന രൂപം മാത്രമല്ല ഒരു മനുഷ്യൻ, അതിനപ്പുറം ഒരു വലിയ കഥാപുസ്തകമാണ് നമ്മളെ കടന്നുപോകുന്ന ഓരോ മനുഷ്യരും. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, നമ്മൾ ഇന്ന് പറയുന്നത് നമ്മൾ കാണുന്ന മനുഷ്യരുടെ ഉള്ളിലെ ആരും കാണാത്ത കഥകളെക്കുറിച്ചാണ്. ചില മനുഷ്യരെ കാണുമ്പോൾ നമുക്ക് തോന്നും എന്തൊരു ഭാഗ്യവാനാണ്, എപ്പോഴും ചിരിച്ചുകൊണ്ടേയിരിക്കുകയാണല്ലോ എന്ന്. എന്നാൽ ആ ചിരിക്ക് പിന്നിൽ അവർ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന സങ്കടങ്ങൾ നമ്മൾ പലപ്പോഴും കാണാറില്ല. സ്വന്തം കണ്ണീര് മറ്റുള്ളവർക്ക് മുന്നിൽ കാണിച്ച് സിമ്പത്തി നേടാൻ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് മാത്രം ഒരു ചിരിയെ മുഖംമൂടിയാക്കുന്നവർ, മറ്റുള്ളവരെ സങ്കടപ്പെടുത്താതിരിക്കാൻ വേണ്ടി ഉള്ളിലെരിയുന്ന കടലുമായി പുറത്ത് വെളിച്ചം വിതറുന്ന അത്തരം മനുഷ്യരുടെ കഥകൾ പലപ്പോഴും ആരും അറിയാതെ പോവുകയാണ്. അവരുടെ ചിരിക്കുവിനിലെ ആ കഥ നമ്മൾ തിരിച്ചറിയാതെ പലപ്പോഴും പോകുന്നു. ശരിയല്ലേ? കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. ഓരോ മുഖത്തിന്റെ പിന്നിലെയും വലിയ പോരാട്ടങ്ങളുടെ കഥകളിലൂടെയാണ് ഇന്ന് നിശാഗന്ധി പോകുന്നത്. ജീവിതത്തിൻ്റെ ഏതോ ഒരു ഘട്ടത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ സ്നേഹിക്കേണ്ടവർ കൈവിട്ടപ്പോൾ ജീവിക്കാൻ വേണ്ടി മാത്രം തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അവരുടെ മുഖത്തെ ഓരോ ചുളിവുകളിലും തോൽക്കാൻ മനസ്സില്ലാത്ത ഒരു വലിയ പോരാട്ടത്തിൻ്റെ കഥ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ഒരുപക്ഷെ ഒരു വലിയ സാമ്രാജ്യം ഭരിച്ച ചരിത്രമുള്ളവരെക്കാൾ വലിയ കഥകളായിരിക്കും ആ സാധാരണക്കാരുടെ ഓരോ ജീവിതത്തിനും പറയാറുണ്ടാവുക. ശരിയല്ലേ? കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ചില മനുഷ്യരുടെ കണ്ണുകളിലേക്ക് നോക്കിയാൽ അതിലൊരു വലിയ ശൂന്യത കാണാം. പ്രണയിച്ചവർ പാതി വഴിയിൽ ഇട്ടിട്ട് പോയതിൻ്റെയോ ജീവനെ തുല്യം സ്നേഹിച്ച ആരെങ്കിലും എന്നേക്കുമായി യാത്ര പറഞ്ഞു പോയതിൻ്റെയൊക്കെ ആ ഒരു വേദന ചില മനുഷ്യരുടെ കണ്ണുകളിൽ ഒളിഞ്ഞിരിപ്പുണ്ടാവും. പുറമെ വളരെ സാധാരണക്കാരായി ജീവിക്കുമ്പോഴും ഉള്ളിൽ പ്രിയപ്പെട്ട ഒരാളുടെ ഓർമ്മകളുടെ കനലുകൾ പേറി ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുന്ന എത്രയോ മനുഷ്യർ നമുക്കിടയിലുണ്ട്. പുറത്തു പറയാൻ കഴിയാത്ത, ആരും കേൾക്കാതെ പോയ പ്രണയത്തിൻ്റെയും ഏകാന്തതയുടെയും കഥകൾ നമ്മൾ കാണുന്ന ഓരോ മുഖത്തിന് പിന്നിലും ഒളിഞ്ഞിരിപ്പുണ്ട്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, വലിയ ജനക്കൂട്ടങ്ങൾക്കിടയിലും ചിലർ വല്ലാത്തൊരു ഒറ്റപ്പെടൽ അനുഭവിക്കാറുണ്ട്. ഫോണിൽ നോക്കി എപ്പോഴും ബിസിയാണെന്ന് നടിക്കുമ്പോഴും ഉള്ളിൽ ആരോടെങ്കിലും ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാൻ കൊതിക്കുന്നവർ. നമ്മൾ കാണുന്ന ആഡംബരങ്ങൾക്കോ പണത്തിനോ മാറ്റാൻ കഴിയാത്ത ഒരുതരം ഏകാന്തത അവരെ വിഴുങ്ങുന്നുണ്ടാവും. എങ്ങനെയുണ്ട് ജീവിതം എന്ന് സ്നേഹത്തോടെ ആരെങ്കിലും ഒന്ന് ചോദിച്ചിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്ന എത്രയോ മുഖങ്ങളാണ് ദിവസവും നമ്മളെ കടന്നു പോകുന്നത്. ആരും കേൾക്കാനില്ലാതെ പോയതാണ് അവരിലെ പലരുടെയും കഥകൾ. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഈ അപരിചിതരായ മനുഷ്യരിൽ ചില മനുഷ്യർ നമ്മുടെ ലൈഫിലേക്ക് വന്നത് ഒരു നിമിത്തം പോലെയാണ്. ബസ്സിലോ ട്രെയിനിലോ ഒക്കെ വെച്ച് ആകെ തളർന്നിരിക്കുന്ന സമയത്താവും അടുത്തിരിക്കുന്ന ആൾ ഒരു ചെറിയ പുഞ്ചിരിയോ അല്ലെങ്കിൽ ആശ്വാസവാക്കോ തരുന്നത്. അവർക്ക് നമ്മുടെ സങ്കടം എന്താണെന്ന് പോലും അറിയില്ലായിരിക്കും. പക്ഷേ ആ ഒരു നിമിഷത്തെ അവരുടെ സാന്നിധ്യം നമുക്ക് തരുന്ന ഒരു പോസിറ്റിവിറ്റി ഉണ്ട്, അതൊട്ടും ചെറുതല്ല. തങ്ങളുടെ സ്വന്തം ലൈഫിലെ കഷ്ടപ്പാടുകൾക്കിടയിലും മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ മടിക്കാത്ത ആ വലിയ മനസ്സുകളുടെ കഥകൾ ശരിക്കും അത്ഭുതപ്പെടുത്തുന്നതാണ്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, നമ്മൾ വഴിയിൽ വെച്ച് കാണുന്ന അല്ലെങ്കിൽ സംസാരിക്കുന്ന ആരെയും പെട്ടെന്ന് അവരുടെ പെരുമാറ്റം കണ്ട് വിലയിരുത്തരുത്. നമ്മളോട് ദേഷ്യപ്പെടുന്ന ഒരു ഓട്ടോ ഡ്രൈവറോ മുഖം കരപ്പിച്ച് നിൽക്കുന്ന ഒരു കടക്കാരനോ ഒക്കെ ഉള്ളിൽ വലിയൊരു മാനസിക വിഷമം അനുഭവിക്കുന്ന മനുഷ്യരാവും. മറ്റുള്ളവരോട് എപ്പോഴും കുറച്ചുകൂടി കാരുണ്യത്തോടെയും ക്ഷമയോടെയും പെരുമാറാൻ നമുക്കെപ്പോഴും സാധിക്കണം. കാരണം നമ്മൾ കാണുന്ന ഓരോ മുഖത്തിന് പിന്നിലും നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത അത്രയും വലിയ പോരാട്ടങ്ങളുടെ കഥകളുണ്ടാവും. ആ തിരിച്ചറിവാണ് ലൈഫിൽ നമുക്കെല്ലാവർക്കും വേണ്ടത്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. നമ്മുടെ പാട്ടിഷ്ടങ്ങളിലേക്ക് എന്നും എക്കാലവും പുതിയ പുതിയ ഈണക്കൂട്ടുകൾ ചേർത്തുകൊണ്ടേയിരിക്കും. അതിൽ ചിലത് എന്നും ഹൃദയത്തോട് ചേർത്ത് നിർത്തപ്പെടും. ചിന്തകളിൽ അവ ഈണങ്ങളാകും. പുഞ്ചിരികളിലേക്ക്, മൂളിപ്പാട്ടിലേക്ക്, ചെറിയ ഇടവേളകളിലെ വലിയ സന്തോഷങ്ങളിലേക്ക് അവയങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള കുറെ പാട്ടുകളുമായി ഇന്നത്തെ നിശാഗന്ധി വിട പറയുന്നു. കൂടെ ഈ കാതോർത്തുണ്ടായിരുന്ന ഞാൻ ശ്രീശാന്തും തൽക്കാലം വിട പറയുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.